ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 24, കൊല്ലവർഷം 1201, ഇടവം 31. 2026 ജൂൺ 14 തീയതി ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ.
2: മനുഷ്യന്റെ മഹത്വം എന്താണ്? നാം മഹത്വം എന്ന് കാണുന്നത് ഭൗതിക ജീവിത നേട്ടങ്ങളാണ്. വിദ്യാഭ്യാസം, പണം, അധികാരം, സമ്പത്ത് തുടങ്ങിയവയാണ് അവ. ഇതൊക്കെ മഹത്വത്തിൻ്റെ ലക്ഷണമായി നാം തെറ്റിദ്ധരിക്കുകയാണ്. ആർദ്രതയും കരുണയുമാണ് മഹത്വത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ടാണ് അധികാരവും സമ്പത്തും കൊട്ടാരവും കൈവെടിഞ്ഞ് ബുദ്ധൻ കരുണ തേടി പുറത്തു പോയത്. താൻ ചുറ്റും കാണുന്ന ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാൻ തൻ്റെ ചെങ്കോലും കിരീടവും ഉതകുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ ബുദ്ധനാവാൻ പുറപ്പെട്ടത്. പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. സ്ഥിരമായി ഒന്നും നിൽക്കുന്നില്ല. ഉയർന്നതെല്ലാം നിലംപൊത്തും. എല്ലാ വിജയവും അധികാരവും കാലം വിഴുങ്ങും. മഹാഭാരതത്തിലെ മൗസലപർവം ഇത് പറയുന്നുണ്ട്. എല്ലാ വിജയവും താൽക്കാലികമാണ്, എല്ലാ പരാജയവും താൽക്കാലികമാണ്. എല്ലാ പ്രതാപികളും പ്രതാപങ്ങളും നിലംപൊത്തുക കഥയാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രർ ഓർക്കുന്നുണ്ട് എന്ത് വിജയമാണ് താൻ നേടിയത്. തൻ്റെ സഹോദരന്മാരെയും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കൊന്നു നേടിയ വിജയം, ആ വിജയം ഇവിടെ പരാജയമാവുന്നു.

0: കരുണയായി മാറുന്നത്. വിട്ടുകൊടുക്കുകയും വേണ്ട എന്ന് പറയുകയും ചെയ്താൽ കരുണയായി, സ്വസ്ഥതയായി. കാലം എല്ലാറ്റിനെയും വിഴുങ്ങുന്നതാണ് നാം കാണുന്നത്. നാം നേടിയെന്ന് അഹങ്കരിക്കുന്നതെല്ലാം കാലത്തിൻ്റെ മഹാപ്രവാഹത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ തകർന്നടിയുക തന്നെ ചെയ്യും. അവശേഷിക്കുന്നത് കരുണ എന്ന ഭാവം മാത്രമായിരിക്കും. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് കരുണയുള്ള ഒരു ജീവിതക്രമം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. നാം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെന്നും നാം വിജയിക്കുന്നത് വിജയമാണെന്നും ധാരണയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്ന് ലോകം നമ്മോട് ഓരോ നിമിഷവും പറയുന്നതാണ് നാം കാണുന്നത്. എന്നാൽ മനുഷ്യൻ ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല എന്ന് വർത്തമാനകാല സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, നരനായി വന്ന കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ആർത്തിയും അസൂയയും അഹന്തയും തൻ്റെ ജീവിതത്തിൽ ഉടനീളം വെച്ച് പുലർത്തി മുന്നോട്ടു പോവുകയാണ്. അധികാരം പിടിക്കാൻ വേണ്ടി, അധികാരത്തിലെത്താൻ വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഇതെല്ലാം മറന്നുപോകുന്നു എന്നുള്ളതാണ് കാലത്തിൻ്റെ പ്രത്യേകത. കാലം ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കേവലം 70ഓ 75ഓ വർഷം മാത്രം ജീവിക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതകാലം കൊണ്ട് പരക്ലേശഭാവത്തിലേക്കെത്താനും കരുണയോടുകൂടി പെരുമാറാനും തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് നമുക്ക് ചെയ്യാവുന്നത്. എല്ലാ അറിവുകളും കരുണയിലേക്കും ആർദ്രതയിലേക്കും എത്തണം എന്നുള്ളതാണ് ഈ കാലം നമ്മെ പഠിപ്പിക്കുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പ്രകാശൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. ഇവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ICMR സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മിഥുന മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എച്ച് ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, NN കക്കാടിന്റെ അപരിചിതൻ എന്ന കവിത ആലാപനം പ്രേമജ ഹരീന്ദ്രൻ, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ്

7:30 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ട്രിഡിമിക്സ് കറിപ്പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 ഉച്ചയ്ക്ക് 2:15 3:35 ചലച്ചിത്രഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കിളിക്കൂട്ടം, ചമ്പാട് ബാവാന്റെ പറമ്പ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം, 11:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം, മഴമീട്ടും ശ്രുതിയിൽ മലയാളത്തിലെ ചില മഴപ്പാട്ടുകൾ അവതരണം, ടീം രാഗരസ, ആലാപനം സിനിലാൽ RP, ആരാധ്യ മധു, ഗായത്രി നന്ദൻ, കീബോർഡ് ഉദയഭാസ്കർ, 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 കുത്തിയോട്ടപ്പാട്ട് അവതരണം S ഗോപിനാഥപിള്ളയും സംഘവും, 12:40 നാടകഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:30 കഥകളിപ്പദം അവതരണം കലാമണ്ഡലം നാരായണൻ നമ്പീശനും സംഘവും, 3:00 കേന്ദ്ര ഗവൺമെന്റിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക പരമ്പര, 4:00 കണ്ണൂർ ടാക്കീസ്, 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം, 5:15 ഡെക്ക PV രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 5:30 6:40 രാത്രി 11:00 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 വയലും വീടും, 7:20 8:40 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, രാത്രി 9:30 അക്ഷര സൌരഭം, രാത്രി 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. പ്രിയ ശ്രോതാക്കൾ, ഇന്ന് രാവിലെ 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഇതിൽ കേൾക്കാം മോലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, തുടർന്ന് പാട്ടുപെട്ടിക്കാലം. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ഓളം.
1: നിങ്ങൾ കേട്ടത് എൻ കക്കാട് എഴുതിയ അപരിചിതൻ എന്ന കവിത, പ്രേമജ ഹരീന്ദ്രൻ ആലപിച്ചത്. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുകയാണ്. യേശുദാസ് ആലപിച്ച ഭക്തിഗാനങ്ങൾ കേൾക്കാം ഇന്നത്തെ അർച്ചനയിൽ. ആദ്യഗാനം കൃഷ്ണാർപ്പണം സാമോദ ദാമോദരം എന്നാരംഭിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മികവ് 2026 നാളെ രാവിലെ 11 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ഇന്ന് രാവിലെ 10 മണിക്ക് യുക്തി മന്ദിരത്തിൽ നടക്കും. പനോന്നേരി ഒരുമ മേപ്പാടിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. ഇന്ന് രാവിലെ 9:30 കനാൽ പാലം സേവാഗ്രാമിലാണ് ചടങ്ങ്. അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ അനുസ്മരണ യോഗവും എൻഡോമെന്റ് വിതരണവും ഇന്ന് രാവിലെ 10 മണിക്ക് കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്യും. വട്ടക്കുളം ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി മുനിസിപ്പൽ യൂണിറ്റ് വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഇന്ന് വൈകിട്ട് 4 മണിക്ക് തലശ്ശേരി ടൌൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ നടത്താൻ നിശ്ചയിച്ച TO മോഹനൻ MLAക്കുള്ള പൌരസ്വീകരണ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചതായി സംഘാടകർ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ചലാൻ അദാലത്ത് 24 രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ പയ്യന്നൂർ RT ഓഫീസ് ഹാളിൽ നടത്തും.

പപ്പിനിശ്ശേരി പഞ്ചായത്ത് ലിറ്റിൽ തിയേറ്ററിൽ നാളെ 11 മണി മുതൽ ചലച്ചിത്ര നടൻ സലീംകുമാർ അനുസ്മരണവും സിനിമാ പ്രദർശനവും ഉണ്ടാവും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ നാളെ മുതൽ കതിരൊളി ചിത്രപ്രദർശനം നടക്കും. നാളെ വൈകുന്നേരം 4:30 കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള കേന്ദ്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ നാളെ വരെ നടക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പൊതുപ്രവേശന പരീക്ഷ എഴുതിയവർക്ക് www.cukerala.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാം. കേരള കേന്ദ്ര സർവകലാശാലയിൽ 2009 മുതൽ 2015 വരെ ഔട്ട്സോഴ്സ് ജീവനക്കാരായി സെക്യൂരിറ്റി മറ്റ് വിഭാഗങ്ങൾ എന്നിവയിൽ പ്രവർത്തിച്ചവർ EPF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി UAN നമ്പർ, ആധാർ, മറ്റ് ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവ ഈ മാസം 20 മുൻപായി രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കണം. കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോളിടെക്നിക്കുകളിലേക്കുമുള്ള 2ാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം പെരിയ കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 17-18 തീയതികളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ഇനിപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0467-22-34-020. കാസർഗോഡ് വിദ്യാനഗറിലുള്ള PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 10ാം തരം പ്ലസ് ടു സയൻസ് കോമേഴ്സ് ക്ലാസുകളിലേക്കുള്ള ഒഴിവിലേക്ക് പ്രവേശനത്തിനുള്ള ഓഫ്ലൈൻ രജിസ്ട്രേഷൻ നാളെ മുതൽ ഈ മാസം 17 വരെ വൈകുന്നേരം 4 മണി വരെ നടക്കും. ഫോൺ നമ്പർ 0499-4295-788. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC യുടെ ആഭിമുഖ്യത്തിൽ 100% പ്ലേസ്മെന്റോടുകൂടിയ 6 മാസം ദൈർഘ്യമുള്ള AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 89-21-51-24-59. വെസ്റ്റ് എലേരി ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈനിംഗ് ടെക്നോളജി, NCVT ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വെബ്സൈറ്റ് ITIadmissions.kerala.gov.in. കണ്ണൂർ സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കും 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും ഏകജാലക പ്രവേശനം വഴി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 22 വരെ നീട്ടിയിരിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-27-66-388. ഇമെയിൽ വിലാസം UGDOA@kannooruni.ac.in. കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കളരിപ്പായറ്റുണ്ടാകും. 3:30 ഭഗവതിയുടെ തിരുമുടി നിവരും. ബാവോട് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നാളെ വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മിഥുന മാസ സംക്രമ പൂജ നാളെ വൈകുന്നേരം 5 മണി മുതൽ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ആലിംഗന പുഷ്പാഞ്ജലി, രോഹിണി ആരാധന. അലവിൽ കളത്തിൽക്കാവിൽ നാളെ സംക്രമ പൂജ ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകളാണ് കേട്ടത്.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
5: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
6: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
5: അതെങ്ങനെയാ?
6: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്.

0: ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: സംഭവം കൊള്ളാലോ.
0: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
8: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
8: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൌകര്യവും,
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
8: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
9: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547-108649.
10: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
14: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
16: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
17: ചൊവ്വാഴ്ചകളിൽ രാത്രി 8:00 കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ കേൾക്കാം ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, തുടർന്ന് പാട്ടുപെട്ടിക്കാലം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജൂലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ. 8:58, 9:58, 10:58 കേൾക്കാം FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം. 10 മണിക്കും ഉച്ചയ്ക്ക് 2:15, 3:35 ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. ചമ്പാട് ബാവാന്റെ പറമ്പ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 11 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുനഃപ്രക്ഷേപണം. മഴ മീട്ടും ശ്രുതിയിൽ മലയാളത്തിലെ ചില മഴപ്പാട്ടുകൾ അവതരണം, ടീം രാഗരസ. ആലാപനം സിനിലാൽ RP, ആരാധ്യ മധു, ഗായത്രി നന്ദൻ, കീബോർഡ് ഉദയഭാസ്കർ. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തു പറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി M. ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നോവേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
7: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൌഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവിയയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ

0: വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
1: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025 9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങൾ എത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
1: എറണാകുളം പരുത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM3 വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാന്റ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി ക്രൊയേഷ്യയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർതാരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21 മിനിറ്റിൽ ഇസ്മായിൽ സബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ

0: അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് ചബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയിമാരിസിന്റെ പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ബെസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറിലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശ്ശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
1: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ നീസ് നഗരം സംപ്രാപ്തവാൻ. ഭാരതീയ പ്രവാസി ജനൈഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹോദയ രാത്രൌ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോ യാത്രയാ പ്രഥമചരണി നീസ് നഗരം സംപ്രാപ്തവാൻ. തത്ര ഫ്രാൻസ് ദേശസ്യ വരിഷ്ഠാധികാരിഭിഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. തത്ര ഹോട്ടൽ നെഗ്രെസ്കോ സ്ഥലെ ഭാരതീയ പ്രവാസി ജനൈഃ തേഷാം ഹാർദികം സ്വാഗതം കൃതം. പ്രധാനമന്ത്രി സ്വീയ യാത്രാകാലേ ഫ്രാൻസ് രാഷ്ട്രപതിനാ സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി തഥാ വിവിധേഷു കാര്യക്രമേഷു സഹഭാഗിത്വം വഹിഷ്യതി. ഫ്രാൻസ് ദേശസ്യ നീസ് നഗരെ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഭാരതീയ പ്രവാസി ജനൈഃ ഭവ്യം സ്വാഗതം കൃതം. തത്ര ഫ്രാൻസ് ഇറ്റലി കലാകാരൈഃ പ്രസ്തുതാനി കഥക് ഭരതനാട്യാദീനി ഭാരതീയ ശാസ്ത്രീയ നൃത്യാനി അപി ദൃഷ്ടാനി. നീസ് നഗരെ ഭാരതീയ പ്രവാസി ജനാനാം സ്നേഹപൂർണ സ്വാഗതായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേഷാം ധന്യവാദം അകരോത്. ഫ്രാൻസ് ദേശസ്യ നീസ് നഗരെ പ്രാപ്തസ്യ ഹാർദിക സ്വാഗതസ്യ കൃതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ പ്രവാസി ജനേഭ്യഃ ധന്യവാദം അകരോത്. സാമാജിക അന്തർജാല മാധ്യമേന പ്രകാശിതേ സന്ദേശെ തേന ഉക്തം യത് ഏതത് സ്വാഗതം സ്മരണീയം. സഹ അവദത് യത് സ്വദേശാത് ദൂരസ്ഥിതഃ അപി ഭാരതീയഃ പ്രവാസിനഃ ജനാഃ ഭാരതേന സഹ സ്വീയം ദൃഢം സംബന്ധം നിരന്തരം ധാരയന്തി. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സ്ലോവാക്കിയ യാത്ര ഭാരത് സ്ലോവാക്കിയ സംബന്ധാൻ സുദൃഢീകരിഷ്യതി. സ്ലോവാക്കിയ ദേശെ ഭാരതസ്യ രാജദൂതഃ അപൂർവചന്ദ്രഃ ഉക്തവാൻ യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സ്ലോവാക്കിയ

0: കതിലൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിലൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിലൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിലൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി കെ അനിൽകുമാർ.

0: ഗോളി നാരായണേട്ടൻ നടന്നു പോകുന്നത് തൃക്കരിപ്പൂരിലെ ഇടവഴിയിലൂടെയല്ല, പകയും ഉന്മാദവും പതയുന്ന ലാറ്റിൻ അമേരിക്കൻ തെരുവിലൂടെയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1986 ജൂൺ 22 തൃക്കരിപ്പൂരിൽ മഴയുടെ ആരവ്, മെക്സിക്കൻ നഗരിയിൽ ലഹരിയുടെ ആരവ്. സിരകളിൽ പൊട്ടിയൊലിച്ച വിഭ്രാന്തിയുമായി മെക്സിക്കൻ തെരുവുകളിൽ ജനങ്ങൾ ആർത്തലച്ചു. മെക്സിക്കോ നഗരത്തിലെ എസ്റ്റാഡിയ എസ്റ്റേക്കോ സ്റ്റേഡിയത്തിലെ കളിമണ്ണിൽ മുളച്ച പുൽത്തകിടിയിൽ ഒരു കുറിയ മനുഷ്യന് ദൈവമായി തിരുപ്പിറങ്ങി.
1: Diego Maradona, as always, the man to watch.
0: ആകാശത്തേക്ക് ചൂണ്ടിയ കൈകൾ ഉയർത്തിയ കാൽപന്ത് കളിയുടെ ദൈവം, 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, സൂര്യൻ അസ്തമിച്ചിട്ടില്ലാത്ത ഇംഗ്ലണ്ട് മഹാരാജ്യത്തിന് മുകളിൽ കത്തിനിന്ന സൂര്യനെ ഊതിക്കെടുത്തി, ദൈവത്തെ ഡ്രിബിൾ ചെയ്ത് വെള്ളം കുടിപ്പിച്ചു. നിനക്ക് കൈകൾ മാത്രമേ ഉള്ളൂ, നടന്നും ഓടിയും പലായനം ചെയ്തും ഒട്ടിത്തഴമ്പിച്ച കാലുകൾ ഞങ്ങൾ മനുഷ്യർക്ക് മാത്രം. നിങ്ങൾ കൈകൊണ്ട് മനുഷ്യന് മുകളിൽ എഴുതിയ വിധികൾ ഞങ്ങൾ കാലുകൊണ്ട് മായ്ച്ചു കളയും. ദൈവത്തിൻ്റെ കൈകൾക്ക് മുകളിൽ കഠിനാധ്വാനിയായ മനുഷ്യൻ്റെ കാലുകൾ ജയിക്കുന്ന ദിവസമാണിന്ന്, ഡീഗോ അർമാൻഡോ മറഡോണ പറഞ്ഞു. ചോർന്ന കൈകളുമായി ഇംഗ്ലണ്ട് ഗോളി പീറ്റർ ഷിൽട്ടൺ ഗോൾ വലയിൽ കുരുങ്ങിയ മീനിനെ പോലെ പിടച്ചു.
1: And he's beaten Fenwick. It's Diego Maradona, and it is quite magnificent. If there was an element of doubt about the first goal, there's no controversy about that moment of genius from Diego Maradona. 2 goals in 4 minutes, and Argentina lead England 2-0.
0: അന്നൊരു മഴക്കോളുള്ള വൈകുന്നേരം തൃക്കരിപ്പൂരിലെ തങ്കയം മുഹമ്മദ് അബ്ദുറഹിമാൻ വായനശാലയിൽ പുസ്തകമെടുക്കാൻ പോയതാണ്. എല്ലാവരും തറയിലിരുന്ന് ലോകകപ്പ് ഫുട്ബോൾ കാണുകയാണ്. അതിശയത്തോടെ ടിവിയിൽ നോക്കി മഴയുടെ കാൽപ്പനികത മുഴുവൻ നനഞ്ഞ് ഒരു കുറിയ മനുഷ്യൻ പച്ചപ്പുല്ലുകൾക്ക് മുകളിൽ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. വമ്പൻ പോരാളികളുമായി പൊയ്ത്തിനിറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ കപ്പൽ ഒറ്റയ്ക്ക് മുക്കിയ പടയാളിയെ മറഡോണ മറഡോണ എന്ന് എല്ലാവരും ആർത്തു.

0: കാൽപ്പന്ത് കളിയോട് വല്ലാത്ത ലഹരിയായിരുന്നു. നന്നായി കളിക്കാനൊന്നും അറിയില്ല. ഉള്ളിലിരമ്പുന്ന കളിക്കമ്പത്തോടെ കഥയറിയാതെ സോക്കർ ദൈവത്തിന്റെ കളിയാട്ടം കണ്ടിരുന്നു. കളിയിരമ്പത്തിന്റെ മറ്റൊരു മഴക്കാലം.
1: 1988 UEFA European Championship final. The Soviet Union faced the Netherlands, who were looking to win their first ever major international title.
0: 1988 യൂറോപ്യൻ കപ്പ് ഫൈനൽ ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ചാണെന്ന് തോന്നുന്നു. ഹോളണ്ടും റഷ്യയുമാണ് ഏറ്റുമുട്ടുന്നത്. യൂറോ കപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളായ ഞങ്ങൾക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും വലിയ ആവേശത്തിലാണ്. 86 മറഡോണയെ കണ്ടുവെങ്കിലും പക്ഷേ അന്ന് ലോകകപ്പിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കുട്ടികളാണെങ്കിലും വകതിരിവോടെ ആദ്യം കണ്ട കളി 1988 യൂറോ കപ്പാണ്. അതൊരിക്കലും മനസ്സിൽ നിന്നും പോകില്ല. പിരിച്ചുവെച്ച നീളൻ മുടിയുമായി റൂഡ് ഗുള്ളിറ്റിനെ കണ്ടപ്പോൾ സാക്ഷാൽ പരമശിവനെ മുന്നിൽ കാണുന്നത് പോലെയായിരുന്നു. ഓറഞ്ച് കുപ്പായത്തിൽ വാൻ ബാസ്റ്റനും ഫ്രാങ്ക് റൈക്കാർഡും നിറഞ്ഞാടി ഹോളണ്ട് റഷ്യയെ 2-0 തോൽപ്പിച്ചു. വാൻ ബാസ്റ്റന്റെ മാന്ത്രിക കാലുകളും റൂഡ് ഗുള്ളിറ്റിന്റെ പിരിയൻ തലയും എത്രയോ രാത്രിയിലെ ഉറക്കത്തെ പെനാൽറ്റി പെട്ടിക്കുള്ളിൽ ചവിട്ടി വീഴ്ത്തി.
1: Captain Ruud Gullit will take hold of the trophy. The Netherlands are the new European champions.
0: എൺപതുകൾ തൃക്കരിപ്പൂരിലെ കളിമൈതാനങ്ങളുടെ വസന്തകാലമാണ്. ഫുട്ബോൾ ഒരു ജ്വരം പോലെ പടർന്ന നാട്. വേനൽക്കാലമായാൽ എങ്ങോട്ട് നോക്കിയാലും വലുതും ചെറുതുമായ ഫുട്ബോൾ മാച്ചുകളാണ്. ചാമുണ്ടിയും ഒറ്റക്കോലവും പനിയനും പന്തുതട്ടി കളിക്കുന്ന കൂറ്റൻ ആൽമരങ്ങൾ നിഴൽ വീഴ്ത്തിയ എടാട്ടുമൽ ആലും വളപ്പ് നമ്മുടെ സ്വന്തം മരാക്കാനയാണ്. പല പ്രായത്തിലുള്ളവർ, പല നിലയ്ക്കുള്ള പ്രതിഭയുള്ളവർ ആലും വളപ്പിൽ നിന്ന് പന്തുതട്ടി. എടാട്ടുമൽ സുഭാഷ്, ആത്മീയ തൃക്കരിപ്പൂർ, ഗോൾഡൻ സ്റ്റാർ തൃക്കരിപ്പൂർ, യുവതരംഗ് എളമ്പച്ചി, കുമാർ കുഞ്ഞിമംഗലം, ബ്ലൂ സ്റ്റാർ പയ്യന്നൂർ, പുതിനൂർ സെൻട്രൽ യൂണിറ്റി, കോസ്മോസ് പള്ളിക്കര, എടയിലക്കാട് നാഗേശ്വരി, ആവേശ പൂത്തിരി കത്തിപ്പടരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലെ വൈകുന്നേരങ്ങൾ, കുമ്മായ വരയ്ക്കുള്ളിൽ തിളച്ചുമറിയുന്ന യുദ്ധക്കളങ്ങൾ, ഉദ്വേഗത്തിന്റെ കൊടുമുടിയിൽ ശ്വാസം നിലച്ചു പോകുന്ന നിമിഷങ്ങൾ, കളി കാണൽ എന്നാൽ ഹൃദയം സ്തംഭിച്ചു പോകുന്നത് പോലെയാണ്. തൃക്കരിപ്പൂർ, ഇളമ്പച്ചി, കരിവെള്ളൂർ തുടങ്ങിയവയാണ് വീടിനടുത്ത് അങ്കക്കളരികൾ. കളി കാണാൻ പോകൽ എന്നാൽ വലിയ ആവേശമാണ്. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കപ്പുറതിയുണ്ടാവില്ല. നാട്ടിലെ ഓരോ കളിക്കാരനോടും വല്ലാത്ത ആരാധനയാണ്. ചങ്ങാതിമാരോടൊത്ത് നേരത്തെ തന്നെ കളിസ്ഥലത്തേക്ക് പോകും. ഓല കൊണ്ട് മറച്ച അണിയറയിൽ മോത്തെഴുതാൻ കിടക്കുന്ന തെയ്യത്തെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ കൗതുകത്തോടെ, അതിശയത്തോടെ, ബഹുമാനത്തോടെ, ആരാധനയോടെ കളിക്കാരെ കാണും. ടീം മാനേജറുടെ കയ്യിൽ നിന്നും ജേഴ്സി വാങ്ങി കണ്ണോടണയ്ക്കുന്ന കളിക്കാർ ഉടുത്തിരിക്കുന്ന ലുങ്കി അഴിച്ച് മറച്ച് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ലെങ്കോട്ട് കെട്ടുന്ന കളിക്കാർ അടിഭാഗത്ത് കൂർത്ത ആണികളുള്ള കനത്ത ബൂട്ടിട്ട് ലേസ് മുറുക്കുന്ന കളിക്കാർ കളിയിൽ ഒഴിവാക്കേണ്ടതായി ഒന്നുമില്ല. എല്ലാം കാഴ്ചകളാണ്. കുമ്മായ വരയ്ക്കുള്ളിൽ പകുത്തത് ഹൃദയത്തിൻ്റെ അറകളാണ്. രണ്ടു പേർക്കായി പകുത്ത രണ്ട് പാതികൾ, പ്രണയവും കലാപവും അഗ്നിബാധയും താണ്ഡവമാടുന്ന ഭൂമിയുടെ പപ്പാതികളായി കുമ്മായത്തിൻ്റെ വെള്ളവരകൾ കളിമൈതാനിയെ പകുത്തുകെട്ടി. പുൽത്തകിടികളില്ല. ചെമ്മണ്ണു നിറഞ്ഞ പരുക്കൻ പ്രതലങ്ങളിൽ പന്തിനു വേണ്ടി അടരാടുന്നവർ മാത്രം. മൈതാനം തൊട്ട് തലയിൽ വെച്ച് കളിക്കാർ ഇറങ്ങുന്നത് ചേകോന്മാർ അംഗത്തിനിറങ്ങുന്നത് പോലെയാണ്. അതേ വീറും വാശിയും.
2: മത്സരം അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കേണ്ടത് കൊണ്ട് കാണികൾ ആരും ഗ്രൗണ്ടിൽ ഇറങ്ങരുത് എന്ന് അറിയിക്കുകയാണ്. മുഴുവൻ ആളുകളും ടച്ച് ലൈനിൽ നിന്നും പിറകോട്ട് മാറി നിന്നുകൊണ്ട് മത്സരം പുനരാരംഭിക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: കളിക്കളം എന്നാൽ കളിയാട്ടക്കളം തന്നെയാണ്. രണ്ട് തോണുകൾ കൊണ്ട് കീറ്റോല മറച്ചു കെട്ടി പതിപോലെയാണ് ഗോളി പോസ്റ്റ്. വിജയവും പരാജയവും തീർപ്പാക്കുന്ന മന്ത്രവാദ കളങ്ങൾ പോലെയാണ് പെനാൽറ്റി ബോക്സ്. വിജയിയുടെയും പരാജിതന്റെയും വിളഭൂമി, ദൈവവും ഒറ്റുകാരനും തീരുമാനിക്കപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു അൾത്താര, മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഗർഭപാത്രം ഗോളി ഒരു പുരോഹിത ശരീരമാണ്, കൈക്കരുത്തുള്ള ദൈവത്തിന്റെ പ്രതിപുരുഷൻ. തൃക്കരിപ്പൂരിന്റെ കളിക്കമ്പത്തിന് അതിരുകളില്ല. കാറ്റു നിറച്ച പന്തിൽ ഒരു നാടിന്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. എത്രയെത്ര കളിക്കാർ, കാൽപന്തിലെ നാട്ടതിശയങ്ങൾ. കളി ജീവിതം തന്നെയാണ്, സ്വന്തം ശ്വാസം തന്നെയാണ്, സ്വന്തം ജീവൻ തന്നെയാണ് പന്തിന്റെ നാഭിച്ചുഴിയിലൂടെ ഊതി നിറച്ചിരിക്കുന്നത്. ചിരകളിൽ തീപിടിച്ച പഴയകാല സെവൻസ് മത്സരങ്ങൾ ഇന്നും ആലോചിക്കുമ്പോൾ വല്ലാത്ത ചങ്കിടിപ്പാണ്. പായയിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. നാളെ എന്ത് സംഭവിക്കും? തൊട്ടുവക്കത്തിരുന്ന് മീനിലേക്ക് അസ്ത്രമായി തുളഞ്ഞിറങ്ങുന്ന മീൻകൊത്തിയുടെ കണിശതയും കൃത്യതയുമായി മുന്നേറുന്ന ആത്മീയുടെ ലക്ഷ്മണൻ, ഏത് മുന്നേറ്റ പന്തിനെയും റാഞ്ചിക്കൊണ്ടുപോകുന്ന കിടിയനെ പോലെ ഗോൾഡ് സ്റ്റാറിൻ സ്റ്റോപ്പർ ബാക്ക് ദയാരഹിതനായ കുറ്റിക്കാതർ, പ്രിയപ്പെട്ട കാതർച്ച. ഒരേ ഭൂഖണ്ഡത്തിലെ രണ്ടു ശത്രുരാജ്യങ്ങളെപ്പോലെ തൃക്കരിപ്പൂരിനെ രണ്ടായി പകുത്ത് ആത്മീയും ഗോൾഡൻ സ്റ്റാറും അടരാടി. തങ്ങളും ഭാസ്കരൻ മാഷും ടീമിന് നേതൃത്വം നൽകി. പുഷ്പൻ, അസീസ്, സത്താർ, ഷൗക്കത്ത്, ദാമോദരൻ, കളിക്കളത്തിലെ പോരാളികൾ. കോർണർ കിക്ക് നേരിട്ട് ഗോൾ പോസ്റ്റിലെത്തിക്കുന്ന ചുരുളൻ മുടിക്കാരൻ ചില്ലു മുസ്തഫ. ഓ മുസ്തഫ, ഒരനുഭവം തന്നെയായിരുന്നു. വേനൽക്കാല സായാഹ്നങ്ങളെ അനശ്വരമാക്കിയ ഫുട്ബോൾ ദൈവങ്ങൾ. വള്ളപട്ടണം റഷീദ് എന്ന് കേൾക്കുമ്പോൾ ഇന്നും രോമാഞ്ചമാണ്. സെവൻസ് മൈതാനങ്ങളെ ത്രസിപ്പിച്ച വള്ളപട്ടണം റഷീദിനെ പോലുള്ള കളിക്കാർ ആരുണ്ട്? 2-0 തോറ്റ അവസാനിക്കാറായ മത്സരങ്ങൾ അവസാനത്തെ 10 മിനിറ്റിൽ വന്നിറങ്ങി എതിർ ടീമിലെ ബാക്കുകൾക്ക് കണ്ടെത്താനാകാത്ത വേഗതയോടെ 3-2 കളി ജയിപ്പിക്കുന്ന കണ്ണിനു മുകളിൽ കറുത്ത

പാടുള്ള അത്ഭുത മനുഷ്യൻ വള്ളപട്ടണം റഷീദ്. എടാട്ടുമൽ സുഭാഷ് അന്ന് ഏറ്റവും കൂടുതൽ കളി ജയിക്കുന്ന ടീമാണ്. മുട്ടത്ത് പപ്പൻ എന്ന സ്വപ്നാടകൻ ഒറ്റയൊരാൾ മതി ഏത് കണക്കും തെറ്റിക്കാൻ. പന്ത് പപ്പന് ശരീരത്തോട് ചേർന്ന അവയവമാണ്. പപ്പനെ കാണാൻ മാത്രം കളി കാണാൻ വരുന്നവർ പന്തിനെ ലാളിച്ചുകൊണ്ടുള്ള പപ്പൻ്റെ ആട്ടം കാണുമ്പോഴാണ് ഫുട്ബോൾ സ്പോർട്സ് അല്ല ആർട്ടാണെന്ന് മനസ്സിലായത്. കുഞ്ഞികൃഷ്ണൻ, എടാട്ടുമലെ കെ വി കൃഷ്ണൻ, കെ വി മുകുന്ദൻ, ഉണ്ടീല നാരായണൻ, ഗണേശൻ, രമേശൻ, കിട്ടൻ, കളിക്കളത്തിലെ വൻമതിൽ പടുതകൾ, എടാട്ടുമലിൻ്റെ ആളും ആരവുമായ MRC കൃഷ്ണേട്ടൻ, ആരെയും വിറപ്പിക്കുന്ന റഫറിയും പരിശീലകനുമായിരുന്നു. കളിക്കളത്തിലെ നിലയ്ക്കാത്ത കയ്യടികൾ പോലെ, തോൾമുഖത്തെ ആഴക്കടൽ ഗഹനത പോലെ ഗോളി എന്ന അനുഭവത്തെ പേരിനൊപ്പം കൊണ്ടു നടക്കുന്ന രണ്ട് മനുഷ്യർ, ഗോളി തമ്പാനേട്ടനും ഗോളി നാരായണേട്ടനും. ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഗോളിയാണ് നാരായണേട്ടൻ. പീറ്റർ ഷിൽട്ടനെയും ഷുമാക്കറേയും ഗോയ്ക്കോഷിയെയും വാൾട്ടർ സംഗയെയും ഒലിവർ കാനെയും കാണാൻ പഠിപ്പിച്ചത് ഗോളികളുടെ നാട്ടുദൈവമായ നാരായണേട്ടനാണ്. താഴേക്കിറങ്ങിയ മീശയും ചുരുളൻ തലമുടിയും മെലിഞ്ഞു നീണ്ട കൈകാലുകളും കണ്ണുകളിലെ നിസ്സംഗതയും. ഗോളി നാരായണേട്ടൻ നടന്നു പോകുന്നത് തങ്കയത്തെ റോഡിലൂടെയല്ല, പകയും ഉന്മാദവും ലഹരിയും പതയുന്ന ലാറ്റിൻ അമേരിക്കൻ തെരുവിലൂടെയാണ്. ഉള്ളിൽ ആരവങ്ങൾ കടൽ പോലെ ഇരമ്പി. കളിയൊരു ദേശചിഹ്നമാകുന്നത് അങ്ങനെയാണ്. കാറ്റൂതിയ കളിപ്പന്ത് ഒരു സാംസ്കാരിക മുദ്രയാകുന്നത് അങ്ങനെയാണ്. കളിയുടെ ദേശാന്തര ഗമനങ്ങൾ, കളിക്കളം ഒരു മന്ത്രക്കളം പോലെ വിഭ്രാമകമാകുന്നു. പെലെയും ലാരഞ്ചയും യോഹാൻ ക്രൈഫും ബെക്കൻബോവറും കളിപ്പന്ത് തെട്ടിയ ഹയർ മെത്തുകളാണ്. കളിയുടെ ഐന്ദ്രജാലികർ വിസ്മയങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നു. ജട ഉച്ചയിൽ കെട്ടിവെച്ച പരമശിവനെ പോലെ റൂഡ് ഗുളിറ്റ്, ആയിരം ആയിരം അപ്പൂപ്പൻ താടികൾ തലക്കൂട്ടിൽ നിറച്ച ആട്ടക്കാരൻ കാർലോസ് വാൾഡ്രാമ, ഏത് വേഷവും നിഷ്പ്രയാസം മാറാൻ കഴിയുന്ന, എവിടെയും പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന കാപ്പിരി മുടിക്കാരനായ യക്ഷൻ റെന്നെ ഹിഗ്ഗിറ്റ, കളിദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് മൂലമന്ത്രങ്ങൾ ഉരുക്കഴിച്ച് അണിയറിൽ നിന്നും കെട്ടിച്ചുറ്റി വരുന്ന നമ്മുടെ സ്വന്തം നാട്ടുദൈവങ്ങൾ, യുവതരംഗ ബാലൻ, ഇടിവാള് ഗോപാലൻ, പുതിനൂരിലെ കിട്ടൻ, എത്ര ദൂരെ നിന്നും ഗോളി പോസ്റ്റിലേക്ക് ത്രോ എറിയുന്ന കരുണൻ, ഗോളി വിദ്യാധരൻ, നീലേശ്വരത്ത് വിജയചന്ദ്രൻ, രാജീവൻ, പയ്യന്നൂരിലെയും അന്നൂരിലെയും ബാബു രാജാക്കന്മാർ, സുമൻ എന്ന സുന്ദര കളയവരൻ, കളിക്കളത്തിൻ്റെ തിരമുറിച്ച് നീന്തി വരുന്ന കളിവീരന്മാർ, കണ്ടം കൊത്തിയും കൽപ്പണിയെടുത്തും വീടിപ്പണിയെടുത്തും കൽപ്പന്തു കളിയെ സാധാരണ മനുഷ്യൻ്റെ കളിയായി ജനകീയമാക്കിയ അതുല്യ പ്രതിഭകളായ എത്രയെത്ര കളിയാട്ടക്കാർ. തൃക്കരിപ്പൂരിൻ്റെ ആരവങ്ങളെ കുമ്മായവരക്കുള്ളിലാക്കാൻ കഴിയില്ല. പഠിപ്പല്ല, കളിയാണ് പ്രധാനമെന്ന് പറഞ്ഞ് പള്ളിക്കൂടം ഉപേക്ഷിച്ച് കാറ്റു നിറച്ച പന്തിന് പിറകെ പാഞ്ഞവർ, ചിലർ ഓട്ടത്തിൽ വിജയിച്ച് മുന്നേറി, ചിലർ ഇടറി വീണുപോയി. തൃക്കരിപ്പൂരിൻ്റെ സോക്കർ ചരിത്രത്തിൻ്റെ ഭാഗമായ അസാമാന്യ പ്രതിഭകൾ, കളി അഴകുകളുടെ ആൾക്കൂട്ടാരവങ്ങളുടെ ഒരിക്കലും നിലയ്ക്കാത്ത തുടിപ്പാണ് ചരിത്രത്തിൻ്റെ പടവുകൾ കയറിയ ഓരോ കാൽപ്പന്ത് കളിക്കാരൻ.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: എല്ലാർ ഈശ്വരി പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന MP ശിവം.

0: എല്ലാർ ഈശ്വരി പാടിയ ഗ്രാമഫോൺ ഗാനമാണ് ഇതുവരെ കേട്ടത്. ഗാനരചന എം പി ശിവം.
1: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRD കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക പ്രവേശന വെബ്സൈറ്റായ admissions.kannooryuniversity.ac.in വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. കൂടാതെ IHRD അനുവദിച്ചിട്ടുള്ള 50% സീറ്റിൽ admissions.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 20 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490-29-32-13. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറിയിൽ ഫിസിയോതെറപ്പിസ്റ്റ്, കാരുണ്യ പാലിയേറ്റീവ് ആംബുലൻസ് ഡ്രൈവർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ BTech ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467-22-11-400. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കോമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 16 രാവിലെ 10:30 നടക്കും. യോഗ്യത MEd, NET, PhD. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആന്റ് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിലവിലുള്ളതും 2026-27 അക്കാഡമിക് വർഷത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കുന്നതിലേക്കായി പാനൽ തയ്യാറാക്കുന്നതിനായി AICTE മാനദണ്ഡപ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസൽ പ്രമാണങ്ങളുമായി 17 രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gcek.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സ് തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 17 കാസർഗോഡ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256-860. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഫോൺ നമ്പർ 0467-22-34-0020. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് കേട്ടത്.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-32-37-40.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC മടുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്യ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രീനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാന ഘട്ടത്തിലെത്തി. സ്ലോവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
1: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ. ഒരു റിപ്പോർട്ട്.
5: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജ്ജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡറിന് 14 ദിവസം മാത്രമാണ് ആയുസ്സുണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രന് പഠിക്കാൻ കഴിയും. CSIRഉം ISROയും തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ V.നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവെക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: അടിയേറ്റപ്പോൾ വീര്യം സടകുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതിയിൽ നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10 മിനിറ്റുകൾക്കകം 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിന് രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്തു നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷേ പഴുതടച്ച പ്രതിരോധം കാനറികളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിലെ തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
1: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ June 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. July 1 മുതൽ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസ് LLC ആയിരിക്കും പുതിയ സേവനദാതാവ്. July 1 മുമ്പ് നൽകിയ അപേക്ഷകൾ BLS, SGIVS കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7:35.
7: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: മോഡേൺ ITI
9: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
10: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
11: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
12: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
13: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.
8: ഒരു കച്ചേരിയോ അല്ലെങ്കിൽ ഒരു ഭക്തിഗാന സീഡിയോ ഒക്കെ തുടങ്ങുന്നത് അല്പം എനർജി ഉള്ള ഒരു സോങ്ങോട് കൂടിയായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് നാട്ട. ഷഡ്ജം, ഷഡ് ശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, കാകളനിഷാദം എന്നിവയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഷഡ് ശ്രുതി ഋഷഭം? ഈ ഋഷഭം സാധാരണ ഗാന്ധാരം ഋഷഭമാക്കി പാടുന്നതാണ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാം. ഒരുപക്ഷെ ഇത് കർണാടക സംഗീതത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഈ ഋഷഭം പാടുമ്പോൾ ഷഡ്ജത്തിനും ഋഷഭത്തിനും ഇടയിലുള്ള എല്ലാ ശ്രുതികളെയും എല്ലാ ഫ്രീക്വൻസികളെയും ടച്ച് ചെയ്തിട്ടാണ് പാടുന്നത്. എന്നാണ് പാടുന്നത്. എന്ന് പാടാറുണ്ട്, അപൂർവമായിട്ട് കൃതികളിലൊക്കെ പാടാറുണ്ട്. നാട്ടുരാഗത്തില് പ്രശസ്തമായ ഒരു കൃതിയാണ്
14: സ്വാമിനാഥ പരിപാലയ ശുമാ.
8: മറ്റൊരു കൃതിയാണ്
14: മഹാഗണപതി മനസസ്മരാമി.
8: നാട്ടുരാഗം ബേസ് ചെയ്തിട്ട് രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്നത്തേത്.

0: ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കൃതികളിൽ ഒരെണ്ണമാണ് ജഗദാനന്ദ കാരക. ഈ കൃതിയുടെ ചിട്ടസ്വരം അദ്ദേഹം ഇതിന്റെ BGM യൂസ് ചെയ്തിട്ടുണ്ട്.
1: പാനി പാനി പമമാ പമാ പമ ഗാമരി സനി സഗമ പ പാനി പസനി രി സമാരി സനി പമഗമ പസനി പപനി പമരി സസരി ഗമ.
0: നമുക്ക് ആ ഗാനം തുടർന്നും കേൾക്കാം.

0: മോഡേൺ ഐ ടി ഐ
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിര അംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസിളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
0: അമേരിക്കൻ വൻകരയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കൊളറാഡോ പീഠഭൂമിയാണ് അമേരിക്കൻ വൻകരയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഏകദേശം 336,700 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തൃതി.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
5: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
4: പിന്നെങ്ങനെ?
5: ഇതാണ് ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
6: ട്രെഡിമിക്സ് കറി പൗഡർ
0: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
0: എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്.
7: അതെ,
0: എന്തൊരു മഴയല്ലേ കുറച്ചു ദിവസമായിട്ട്.
7: മഴക്കാലായാൽ പിന്നെ മഴ പെയ്യണ്ടേ?
0: ചേട്ടനിഷ്ട മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്നത്?
7: ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ചില സമയത്ത് തോന്നും ഈ മഴയ്ക്ക് ചേച്ചിയുടെ സ്വഭാവമാണോന്ന്.
0: അതെന്താ?
7: ചേച്ചിയുടെ വർത്താനം പോലെ ഓർക്കാപ്പുറത്ത് ചറപറാണ് പെയ്ത് മനുഷ്യന് ബുദ്ധിമുട്ടിക്കും.
0: ഓഹോ, അങ്ങനെയാണെങ്കിൽ മഴക്ക് ചേട്ടന്റെ സ്വഭാവം ഉണ്ട്.
7: എന്ത്?
0: ചേട്ടന്റെ ഈ അനവസരത്തിലുള്ള വർത്താനം ഉണ്ടല്ലോ, അതുപോലെ അനവസരത്തിൽ പെയ്ത് മനുഷ്യന്റെ സന്തോഷം കളയും.
7: ചേച്ചി,
0: അല്ലാതെ പിന്നെ ചേട്ടനിപ്പോ എന്നെ മഴനെ താരതമ്യപ്പെടുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?
7: ഒരു ആവശ്യമില്ലായിരുന്നു. എന്തായാലും ചേച്ചി ഒരു പേമാരിയാവുന്നത് മുൻപ് ഞാൻ മെസ്സേജ് വായിക്കാം.
0: അതാ നല്ലത്.
7: ഈ ലോകത്തുള്ള സകല സസ്യ ജന്തു ജീവജാലങ്ങൾക്കും ജീവാമൃതമേകി പ്രകൃതിയെ സംരക്ഷിച്ചു പോരുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന മഴ മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ആവാസ വ്യവസ്ഥകളും അതിലൂടെ ഒട്ടനവധി ജീവജാലങ്ങളും ഇല്ലാതാകുമ്പോൾ മറുഭാഗത്ത് കോൺക്രീറ്റ് മാളികകൾ കെട്ടിപ്പൊക്കാനുള്ള തത്രപ്പാടിൽ കുന്നുകളും മലകളും ഇടിച്ചു നിർത്തുമ്പോൾ ഈ മനുഷ്യർ ഓർത്തിട്ടുണ്ടാവുള്ള വെറുതെ കിട്ടുന്നത് കൊണ്ട് പാളാക്കി കളയുന്ന ഈ മഴത്തുള്ളികൾ പെരുമഴയായി ഒടുവിൽ പ്രളയം വിധിച്ച് നമ്മുടെ നാടിനെ തന്നെ ഇല്ലാതാക്കുമെന്ന് മഴയുടെ വിവിധ ഭാവങ്ങൾ തുറന്നു കാട്ടിയ 7-ാം തീയതിയിലെ ഓലച്ചൂട്ട് ഗംഭീരമായി എന്ന് വിശാലാക്ഷൻ കുട്ടിക്കകം.
0: അടുത്തത് ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി. 7-ാം തീയതിയിലെ ഓലച്ചൂട്ട് വളരെയേറെ ഇഷ്ടമായി. മഴയുടെ ആസ്വാദനം പലർക്കും പല രീതിയിലാണ്. സത്യത്തിൽ എന്നെ പോലുള്ള പുതുതലമുറ മഴയെ ആസ്വദിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. പഴയ കാലത്ത് കുട്ടികൾ മഴയത്തിറങ്ങുന്നതും വയലേലകളിൽ പോയി അവിടുത്തെ പല പല കാഴ്ചകൾ കണ്ട് രസിക്കുന്നതും പറയുന്നത് കേട്ടപ്പോ അവരുടെയൊക്കെ ബാല്യം എത്ര സുന്ദരമായിരുന്നു എന്ന് തോന്നി. ഇന്നത്തെ തലമുറയ്ക്ക് അതിനൊന്നും സമയമില്ല. എങ്കിലും പുറത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോൾ അകത്തിരുന്ന് ഓലച്ചൂട്ട് കേൾക്കാൻ നല്ല സുഖമായിരുന്നു.
7: ഓക്കേ
0: ചേട്ടാ, നാടോടുമ്പോ നടുവേ ഓടണം.
7: ഓ, ഞാനിപ്പോ നടുവേ മാത്രമല്ലല്ലോ ഓടുന്നത്.
0: അതെ, തേരാ പാര ഓടുകയാണ്. പക്ഷേ ഈ ആദിത്യക്ക് ഇതൊന്നും അറിയില്ലല്ലോ.
7: അല്ല, എന്താ കാര്യം?
0: ആദിത്യ ചോദിക്കുന്നു, എന്റെ ചെറുപ്പത്തിൽ കേൾക്കുന്ന അതേ ശൈലി തന്നെയല്ലേ ഇന്നും ആകാശവാണി തുടരുന്നത്? കാലം എത്ര മാറിയിട്ടും അതിനൊരു മാറ്റം വരുത്തുന്നില്ലല്ലോ. പരിപാടികളുടെ കെട്ടിലും മട്ടിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൂടെ? പുതുതലമുറയെ ആകാശവാണിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി പുത്തൻ പരിപാടികൾ തയ്യാറാക്കിക്കൂടെ? വാർത്താധിഷ്ഠിത പരിപാടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൂടെ? അങ്ങനെ നാടോടുമ്പോൾ നടുവേ ഓടിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്.
7: ഇതിന് എന്റെ പ്രത്യേക മറുപടി ഒന്നുമില്ല, പക്ഷേ ഈ മെസ്സേജ് കേൾക്കുന്ന അവതാരകർ യുവതലമുറയെ ആകർഷിക്കുന്ന രീതിയിൽ പരിപാടികളും അവതരണത്തിലും വേണ്ടിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഇതിന് എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും.
0: അതായത് നമ്മൾ എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ?
7: എല്ലാവരും.
0: ഓക്കെ, എന്തായാലും ആദിത്യയുടെ ഈ മെസ്സേജ് അതിനൊരു കാരണമാകട്ടെ. എന്നാ പിന്നെ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം അല്ലേ.
7: മാഞ്ഞുപോയ ഒരു കാലത്തിന്റെ ഓർമ്മകൾ അതിവിദഗ്ധമായി പെരുക്കിയെടുത്ത് ഓലച്ചൂട്ടുകളാക്കി ശ്രോതാക്കൾക്ക് നൽകുന്ന KV ശരത്ചന്ദ്രനെയും അനിൽകുമാറിനെയും അഭിനന്ദിക്കുന്നു എന്ന് UK ശാരദ കൈരളം.
0: മഴയുടെ രൂപഭാവങ്ങൾ ആകർഷകമായ വർണ്ണനകളിലൂടെ ആരംഭിച്ചു. മഴപെയ്ത്തിന്റെ തനത് ശബ്ദങ്ങൾ കേൾപ്പിച്ചു. മഴക്കാലത്ത് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകളും ജീവിത രീതികളും എങ്ങനെയൊക്കെയായിരിക്കുമെന്ന് വിവരിച്ചു. കുളത്തിൽ നിന്ന് മീൻ പിടിച്ച് വിശപ്പ് മാറ്റിയ അനുഭവങ്ങൾ ഓർമ്മിച്ചു. ഓലച്ചൂട്ട് ഈ മഴക്കാലത്ത് മഴയുമായി ബന്ധപ്പെട്ട സ്വാനുഭവങ്ങൾ ഓർക്കാൻ പര്യാപ്തമായി എന്ന് വസന്ത ടീച്ചർ പള്ളിക്കുന്ന്. പ്രേമജനാർദ്ദനൻ മോറാള എഴുതുന്നത് May 30 പ്രിയം പ്രിയതരം പരിപാടിയെ കുറിച്ചാണ്. കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവിയായിരുന്ന KV ശരത്ചന്ദ്രൻ സാർ അവതരിപ്പിച്ച ആ പരിപാടി പ്രിയം പ്രിയതരം പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായി എടുത്തു പറയേണ്ടതാണ്. ഓർമ്മയുടെ താളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് അദ്ദേഹം അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളും തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ കർമ്മനിരതമായ അനുഭവങ്ങളും അദ്ദേഹം വിവരിച്ചപ്പോൾ അത് കാതിനും മനസ്സിനും കുളിർമയേകി എന്നാണ് ഇവരെഴുതിയിട്ടുള്ളത്.
7: അടുത്ത മെസ്സേജ് ജാലകത്തെക്കുറിച്ചാണ്. മയിൽ നിരന്തോടിലെ ദേവദാരുവിന്റെയും അമ്മയുടെയും അതിജീവന ഗാഥ കേട്ടു. ഒരു നാടിന്റെ കരുണയുടെ കഥ കേട്ടു. ആ കുട്ടിയുടെ കുന്നോളമുള്ള ആഗ്രഹങ്ങൾക്ക് തുണയായും തണലായും അമ്മയും സ്കൂളിലെ കൂട്ടുകാരും എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി എന്ന് കാർത്തിക മാലൂർ.
0: അതേക്കുറിച്ച് തന്നെയാണ് സോപാനം ഷാജി മുഴക്കുന്ന് എഴുതുന്നത്. ചട്ടുകപ്പാറ സ്കൂളിലെ ദേവദാരു എന്ന മിടുമിടുക്കന്റെ വിശേഷങ്ങൾ പങ്കുവച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ദേവദാരു തളിർക്കും പൂക്കും കായ്ക്കും എന്ന് ആ പരിപാടി വളരെ നന്നായിരുന്നു എന്നും ദേവദാരു ഇനിയും പഠിച്ചു മിടുക്കനാവട്ടെ, എല്ലാ ആശംസകളും നേരുന്നു എന്ന് വി ശിവദാസൻ കണ്ണാടിപ്പറമ്പും എഴുതിയിട്ടുണ്ട്.
7: ശരി, TP ഭാസ്കര പൊതുവാൾ മാഷിന്റെ ജീവിതത്തിലെ ജൈത്രയാത്രയുടെ പടവുകളിലൂടെ പലപ്പോഴും ഒന്നിച്ച് നടന്നതുകൊണ്ടാവാം 7 ജാലകം തുറന്നപ്പോൾ ഏറെ ചാരിതാർത്ഥ്യം തോന്നി. ഞങ്ങളുടെ നാട്ടിലെ അധ്യാപകനായിരുന്നപ്പോൾ മുതലുള്ള സുഹൃബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്ന് EVG നമ്പ്യാർ രമാജി നമ്പ്യാർ പള്ളിക്കുന്നു.
0: പിന്നെ നാരായണൻ തലവിലും അതേ ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. മലയാള ഭാഷാ പണ്ഡിതൻ, നാടകകൃത്ത്, കവി, സകല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന മലയാള ഭാഷാ അധ്യാപകനായ TP ഭാസ്കര പൊതുവാളുമായി ജാലകം വന്നപ്പോൾ ഹൃദയത്തെ അത് ആനന്ദദായകമാക്കി. ഭാസ്കര പൊതുവാളിനെ നേരിൽ അറിയുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യ സദസ്സുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തികഞ്ഞ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. TP ഗംഗാധരൻ മാസ്റ്റർ അടൂർ മലപ്പട്ടം, അദ്ദേഹവും ഞങ്ങളുടെ പ്രിയ ഗുരുനാഥൻ TP ഭാസ്കര പൊതുവാൾ മാഷിന്റെ ശബ്ദ സാന്നിധ്യത്താൽ അന്ന് വീട്ടകം ധന്യമായി എന്നാണ് എഴുതിയിട്ടുള്ളത്. സ്വന്തം ഭവനം തന്നെ മലയാള ഭാഷാ പാഠശാലയാക്കി മാറ്റിയ ആ ഗുരുവര്യൻ പാടിയും പറഞ്ഞും ഏറെ വിദ്യാലയങ്ങളെ ഇന്നും ഭാഷയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ജാലകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് രജനി നാരായണൻ വെള്ളുവയലും എഴുതിയിട്ടുള്ളത്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത എത്രയോ കുട്ടികൾ ഇപ്പോഴുമുണ്ട്. കുട്ടികൾ മാത്രമല്ല, ഇതാ ഇവിടെ ഒരു ചേട്ടനും ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ഒരു പ്രചോദനമായിരിക്കും. ചേട്ടൻ ആ പരിപാടി ഒന്നുകൂടി കേൾക്കണം കേട്ടോ. മലയാളം എഴുതാനൊന്നും കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഈ പരിപാടി കൊണ്ടുവന്ന വിനോദ് ബാബു സാറിന് നന്ദി അറിയിക്കുന്നു എന്ന് ഇവർ എഴുതിയിട്ടുണ്ട്.
7: അടുത്തത് പ്രിയം പ്രിയതരം പരിപാടിയെ കുറിച്ചാണ്. 6 വിനോദ് രോഹിണി പങ്കെടുത്ത പ്രിയം പ്രിയതരം പരിപാടി കേട്ടപ്പോൾ 1 സമയം പോയതേ അറിഞ്ഞില്ല, അത്രയേറെ ആകർഷകമായിരുന്നു ഈ പരിപാടി.
0: ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്?
7: ബീന M മണ്ണൂർ പറമ്പ്, വൈഗ ഉണ്ണി, ഓലയമ്പലം. ഇഷ്ടഗാനങ്ങൾ പറയുന്നതിനൊപ്പം ചില ഗാനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അറിയാതെ ചിരിവന്നു. എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് വ്യത്യസ്തവുമായിരുന്നു.
0: പിന്നെ നന്ദാത്മജൻ കൊതേരി, അദ്ദേഹവും അതേ പരിപാടിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. വിനോദ് രോഹിണി എന്ന ഗായകന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഒപ്പം അവതാരകയുടെ അവതരണവും കേട്ടപ്പോൾ സമയം പോയതറിഞ്ഞില്ല, വന്ന വഴി മറക്കാതെ എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചുകൊണ്ടുള്ള സംസാരം വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
7: ലതാ പ്രദീപ് എളമ്പാറയും അതേ പരിപാടിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഓരോ ഗാനം അവതരിപ്പിക്കുമ്പോഴും അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവുകൾ ശ്രോതാക്കൾക്കും നല്ല പാട്ടറിവാണ് സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ ആലാപനവും പരിപാടിക്ക് മികവ് കൂട്ടി. കവിത ഹരീന്ദ്രൻ പള്ളൂറും ആ പരിപാടി ഒരു നല്ല ഗാനമേള കേട്ട അനുഭൂതി ഉണ്ടാക്കി എന്ന് എഴുതിയിട്ടുണ്ട്.
0: നൈഷാജംബി മൈലാടത്തടം അഴീക്കോട് എഴുതുന്നത്, കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് 2 സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന അതുല്യ പ്രതിഭയെ കുറിച്ച് ജാലകത്തിലൂടെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്നാണ്. പിന്നെ വ്യാഴാഴ്ച ജാലകത്തിലെ കാവ് നടത്തം ഒരു കുളിർമയുള്ള അനുഭവമായി എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ സുകുമാരൻ പി വി ചിറക്കൽ, അദ്ദേഹവും അതേ ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതായത് ജൂൺ 4 നീലിയാർകോട്ടം പരിസരത്തെ സസ്യ ജൈവ വൈവിധ്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ജാലകം. കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി വിഭാഗം മേധാവി ഡോക്ടർ കെ മനോജും സംഘവും കാവുകൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർവഹിക്കുന്ന പങ്ക് വിശദമാക്കിക്കൊണ്ട് നടത്തിയ കാവ് നടത്തം വേറിട്ടൊരു പരിപാടി എന്ന നിലയിൽ ശ്രദ്ധേയമായി. ദൂരസ്ഥരായ ശ്രോതാക്കൾക്ക് നീലിയാർകോട്ടത്തിന്റെ സ്ഥല സൂചനകൾ നൽകി ഒന്ന് പരിചയപ്പെടുത്താത്തത് ഒരു പോരായ്മയായി തോന്നിയെന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവർക്ക് കൂടുതൽ അറിയാൻ ഒരു എന്തെങ്കിലും സൂചനകൾ നൽകണമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ നാടകോത്സവത്തെ കുറിച്ചുള്ള മെസ്സേജ് ദാ ഈ ആഴ്ചയും വന്നിട്ടുണ്ട്. പ്രദീപൻ പൂമംഗലം, എന്താണാവോ ഇത്ര വൈകിയത് എഴുതാൻ അല്ലേ? റേഡിയോ നാടക ഉത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേട്ടിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കണ്ടുറക്കാതെയാണ്. പിന്നെ രണ്ടാം സ്ഥാനം കണ്ണൂർ നിലയത്തിന്റെ നാടകത്തിനാണ്. വിനോദ് ബാബു സാറിന് എന്റെ അഭിനന്ദനങ്ങൾ എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
7: നന്ദി. പരിസ്ഥിതി ദിനത്തിൽ രാവിലെ 9 കേട്ട ഗാനങ്ങൾ മനസ്സിനെ പഴയകാലത്തേക്ക് കൊണ്ടുപോയി എന്ന് ചാല വെസ്റ്റ് സാരികയിൽ നിന്നും ശൈലജ സുരേന്ദ്രൻ.
0: മലയാളി ആയിരുന്നു അല്ലേ?
7: ഓ, എത്ര തവണയാ ചേച്ചി ഞാൻ പറയുന്നത്, ഞാൻ മലയാളി തന്നെയാണ്.
0: അതെ, സംസാരം കേട്ടാ തോന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഈ ചോദിച്ചത് ചേട്ടനെ ഉദ്ദേശിച്ചിട്ടല്ല. ലതീഷ് കുന്നുമൽ ആലപ്പടമ്പ് എഴുതിയ മെസ്സേജ്, കഴിഞ്ഞ ആഴ്ച ഓർമ്മകളുടെ സംഗീതം പരിപാടിയിൽ പ്രതാപ് സിംഗ്, അദ്ദേഹത്തെ കുറിച്ചായിരുന്നല്ലോ. പേരിലില്ലാത്ത മലയാള തനിമ, സംഗീതത്തിൽ ആവോളം നിറച്ച സംഗീത പ്രതിഭ. അതായത് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹം മലയാളിയാണെന്ന് തോന്നില്ലല്ലോ. കേവലം ശബ്ദ കോലാഹലങ്ങൾക്കപ്പുറം സംഗീതം എന്നത് ആത്മാവിന്റെ ഭാഷയാണെന്ന് വിശ്വസിച്ച പ്രതിഭ. നാടക സിനിമാ ഗാനങ്ങളുടെ ആ സുവർണകാലത്തെ നെഞ്ചിലേറ്റുന്ന ഏതൊരു സംഗീത പ്രേമിയുടെയും മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്ത പ്രതാപ് സിംഗിന്റെ പാട്ടുകളിലൂടെയുള്ള ഓർമ്മകളുടെ സംഗീതം എന്നാണ് ലതീഷ് കുന്നുമൽ എഴുതിയിട്ടുള്ളത്. നമുക്കിനി കുറച്ച് കത്തുകൾ നോക്കാം അല്ലേ? ടി വി രവീന്ദ്രൻ കുറ്റൂരിന്റെ കത്ത് ട്യൂണിംഗ് സ്റ്റാർസ് പരിപാടിയെ കുറിച്ചാണ്. നാടൻ പാട്ടുകളുമായി എത്തിയ ആ പരിപാടി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
7: ഇത് പ്രഭാകരൻ തെക്കേക്കര കടനപ്പള്ളി, അദ്ദേഹത്തിന്റെ കത്താണ്. 8 FM ഡയറിയിൽ വായനയുടെ വാതായനങ്ങളിൽ നർത്തകരത്നം കൊടക്കാട് കണ്ണപ്പെരുവണ്ണാന്റെ ചിലമ്പിട്ട ഓർമ്മകൾ എന്ന പുസ്തകത്തെ കുറിച്ച് വി വി പ്രഭാകരൻ സംസാരിച്ചത് ഹൃദയസ്പർശിയായി.
0: പി പി മനോജ് വെള്ളാവ് ഒരു ഇംഗ്ലണ്ടില് ഒരു 2-3 വരി എഴുതിയിട്ടുണ്ട്. അതായത് നാടകോത്സവത്തെ കുറിച്ചാണ്. എല്ലാ നാടകങ്ങളും കേട്ടു, ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു എല്ലാം. നാടകങ്ങൾക്ക് ജീവൻ നൽകിയ അഭിനേതാക്കൾ ശബ്ദ നിയന്ത്രണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. സി ഭാസ്കരൻ കുഞ്ഞിമംഗലവും 8 മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാളുമായി നടത്തിയ അഭിമുഖം വളരെയേറെ ശ്രദ്ധേയമായി. ഇദ്ദേഹത്തിന്റെ മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ ഓർമ്മകളൊക്കെ സി ഭാസ്കരൻ പങ്കുവച്ചിട്ടുണ്ട്.
7: സുരേഷ് ബാബു അവേരയുടെ കത്തും അതേ പരിപാടിയെ കുറിച്ചാണ്. മലയാള ഭാഷ അവഗണിക്കപ്പെടുന്ന ഈ കാലത്ത് ആ ജാലകം ഏറെ പ്രസക്തമായിരുന്നു എന്ന്.
0: ഇത് മറ്റടപ്പയിലെ അങ്കുരാജൻ മാസ്റ്ററുടെ കത്താണ്. എവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും കാണുന്നില്ല. എന്താണ് രാജേഷ് വാര്യരുടെ സുഭാഷിതത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. പണത്തിന്റെ വലിപ്പവും ബാഹുല്യവും ഇനിയും നേടണമെന്ന ചിന്തയും ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകില്ല എന്ന സന്ദേശമായിരുന്നു രാജേഷ് വാര്യരുടെ സുഭാഷിതത്തിലൂടെ ലഭിച്ചതെന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
7: പയ്യന്നൂർ മമ്പലത്തെ വിജയന്റെ കത്ത്, കോഴിക്കോട് ആകാശവാണി നിലയം പ്രോഗ്രാം മേധാവിയായി വിരമിച്ച കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതവും അധികം കേൾക്കാത്ത ഗാനങ്ങളും ആ പരിപാടിയിലൂടെ കേൾക്കാൻ സാധിച്ചു.
0: അതേ പരിപാടിയെ കുറിച്ച് തന്നെയാണ് എൻ ദാമോദരൻ സാക്ഷാത്കാര മേച്ചൂർ, അദ്ദേഹത്തിന്റെ കത്തും. കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിച്ച ആ പരിപാടി തികച്ചും വ്യത്യസ്തവും അമൂല്യവും ഹൃദ്യവുമായി. ഏറെ നാളത്തെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് കോഴിക്കോട് ആകാശവാണിയിലെ സർവസ്വവുമായിരുന്ന അരങ്ങുകാണാത്ത നടനായ തിക്കോടിയനെ പറ്റി കാൺക കടലിനെ കണ്ടുറക്കാതെ എന്ന നാടകം സൃഷ്ടിച്ച് മുൻഗാമിക്ക് അർഹിക്കുന്ന ആദരം അദ്ദേഹം അർപ്പിച്ചു. ഗാനലോക വീഥികളിലടക്കം വ്യത്യസ്തമായ പല പരിപാടികളുടെയും അമരക്കാരനായ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബാലകൃഷ്ണൻ വെള്ളൂർ പയ്യന്നൂർ, അദ്ദേഹം എഴുതുന്നത് 30 പ്രിയം പ്രിയതരം പരിപാടി കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയെന്നാണ്. കാരണം 34 ആകാശവാണിയിലെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം കെ വി ശരത്ചന്ദ്രൻ സാർ വിരമിക്കുകയാണല്ലോ എന്നോർത്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടം. സാറിന് ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ ആശംസകളും നേരുന്നുണ്ട് ഇദ്ദേഹം. ഓക്കെ, ഗാന്ധി ദർശനം പ്രൊഫസർ എം മുഹമ്മദിന്റെ ഭാഷണത്താൽ വളരെ നന്നാവുന്നുണ്ട് എന്നാണ് നമ്മുടെ കാർത്തിക അണ്ടലൂരിന്റെ അഭിപ്രായം. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും
7: നന്ദി.
0: കത്തുകളേക്കേണ്ട വിലാസം
7: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകളേക്കേണ്ട ഫോൺ നമ്പർ
7: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
7: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
2: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെയായിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
6: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
8: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
9: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി.
10: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
8: ട്രെഡിമിക്സ്.
11: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
12: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
12: ഫോൺ 8891107238.
3: ആകാശവാണി കണ്ണൂർ.
13: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
14: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
15: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
3: റീഗൽ ജുവല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 63 47 തിരുവനന്തപുരം സെൻട്രൽ, മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. 6:32 കണ്ണൂരിൽ എത്തേണ്ടിയിരുന്ന 1:63 45 ലോക്മാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 3 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. 1:61 60 മാംഗ്ലൂർ സെൻട്രൽ ചെന്നൈ എക്സ്പ്രസ് 10 മിനിറ്റും 1:66 05 മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എറനാട് എക്സ്പ്രസ് 8 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
16: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
13: പ്രായോജകർ
14: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
17: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: എന്നെന്നും എന്റെ യേശുവിനായി അർപ്പിച്ചിടും എൻ ജീവിതം. പാടിയത് ഗാഗുൽ ജോസഫും സംഘവും.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഭക്തിഗാനങ്ങളിൽ അടുത്തതായി രമേശ് മുരളി പാടിയ ഗാനം, കന്യാമറിയമേ യേശുവിൻ അമ്മേ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
3: നെഞ്ചിലേറിയ ഭാരങ്ങൾ തിരകളായി ആഞ്ഞടിക്കുമ്പോൾ. ഈ ഗാനം പാടിയത് കെസ്റ്ററും സംഘവും.

ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ നീസിൽ എത്തി. ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ സെഷൻ സംഘടിപ്പിച്ചു. മൊറാർജി ദേശായ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു

പരിപാടി. സമഗ്ര ആരോഗ്യം, മാനസിക ഉന്മേഷം, പ്രകൃതി സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് പ്രകീർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. താജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ യോഗ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ പ്രതിരോധ

ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് ബ്രസീലിനെ 1-1 സമനിലയിൽ തളച്ചത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.
0: ഓർമ്മകളുടെ സംഗീതത്തിൽ ഇന്ന് ഗാനരചയിതാവ് എസ് രമേശൻ നായരുടെ ഓർമ്മ പാട്ടുകളെ

കന്യാകുമാരി ജില്ലയിലെ കുമാരപുരത്തെ ഒരു ചെറു തുളസിച്ചെടി ആകാശവ്യാപിയായ അശ്വത്ഥമായി വളർന്നതിന്റെ കഥയാണ് എസ് രമേശൻ നായരുടെ അക്ഷരജീവിത കഥ. അതിലേക്കുള്ള കൊച്ചുകൊച്ചു പഠിപ്പുരകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളും. അവയിലൂടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ആ ദർശനങ്ങളുടെ വിസ്താരം കാണാം. കവിയും ഗാനരചയിതാവുമായ അന്തരിച്ച എസ് രമേശൻ നായരെ കുറിച്ച് കവിയും സുഹൃത്തുമായ വി മധുസൂദനൻ നായർ എഴുതിയ ഈ കുറിപ്പിൽ ആ സർഗജീവിത സാകല്യത്തിന്റെ സംഗ്രഹമുണ്ട്.

കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും ദർശനകാന്തി പ്രസരിപ്പിച്ച ഒരു സർഗാത്മക ജീവിതമായിരുന്നു രമേശൻ നായരുടേത്. മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിൽ നിന്നും സംഘസാഹിത്യം പോലുള്ള പ്രാദേശിക സാഹിത്യധാരകളിൽ നിന്നും ഒരുപോലെ വെള്ളവും വളവും ഊർജവും വലിച്ചെടുത്താണ് ആ കാവ്യജീവിതം ആകാശപ്പരപ്പിലേക്ക് വളർന്നതും പടർന്നതും.

ആകാശവാണിയിലെ ഔദ്യോഗിക ജീവിതകാലത്ത് മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധം രമേശൻ നായരുടെ സർഗീയതയ്ക്ക് കരുത്തായി. എത്രയെത്ര ലളിതഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ ആകാശവാണി വഴി ആസ്വാദകരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഒരു ഗാനം മാത്രം, ഒരേ ഒരു ഗാനം മാത്രം ഇവിടെ ചേർക്കുന്നു. ആ ഒരു ഗാനം മതിയാകും രമേശൻ നായരുടെ വഴി ഏതെന്നറിയാൻ.

ലളിതഗാനങ്ങളിൽ നിന്ന് പാട്ടെഴുത്തിന്റെ മറ്റൊരു വിശാല മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന രമേശൻ നായരെയാണ് പിന്നീട് ആസ്വാദക സമൂഹം കാണുന്നത്. ഭക്തിഗാന രംഗമായിരുന്നു അത്. അനൌദ്യോഗികമായ ഒരു കണക്ക് പ്രകാരം 3000-ൽ ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലേറെയും അളവറ്റ ജനപ്രീതി നേടിയെടുത്ത ഇതുപോലുള്ള ഗാനങ്ങളായിരുന്നു താനും.

1985 പുതിയൊരു രംഗം രമേശൻ നായരുടെ മുന്നിൽ വഴി തുറക്കുന്നത്. ലളിതഗാനങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും ജനപ്രിയത രമേശൻ നായരെ സിനിമാ രംഗത്തിനും അഭിമതനാക്കി തീർത്തു. ആ വർഷം 3 സിനിമകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഗാനരചന നിർവഹിച്ചത്. ഇടനിലങ്ങൾ, പത്താമുദയം, രംഗം എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. അതിൽ രംഗം എന്ന ചിത്രത്തിലെ പാട്ടുകൾ ആസ്വാദകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ ഒരുപോലെ പിടിച്ചുപറ്റി.

0: സ്ക്രിപ്റ്റ് വായിക്കാനുള്ള സമയവും ഒക്കെ കിട്ടുകയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ രീതി നമുക്കറിയാൻ പറ്റും.
1: എസ് രമേശൻ നായർ,
0: ഈ കഥാപാത്രങ്ങൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു, കഥയുടെ മൊത്തത്തിലുള്ള പോക്കെങ്ങനെ, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ലയിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ പല പടങ്ങളിലും എങ്ങനെയെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആവില്ല, ചിലർ ലൊക്കേഷനിൽ ചെന്നിരുന്നിട്ടൊക്കെ എഴുതുകയുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കഥ ആലോചിക്കുന്നവരുണ്ട്, അത്രയും വളർന്നുപോയി മലയാള സിനിമ. അല്ല, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ തിയേറ്ററുകളിലൊക്കെ, കഥ പിന്നെ ആലോചിക്കുകയുള്ളൂ, അതൊരു ദുരന്തകഥയായിരിക്കും ചെയ്യും. അങ്ങനെയൊന്നും വരരുത്, കാരണം വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. പല സ്ക്രിപ്റ്റുകളും പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ വായിക്കും, ഞാൻ അത്രയും സഹകരിക്കുന്നവരാണ്. കാരണം എനിക്കും പഠിക്കാമല്ലോ ഒരു സ്ക്രിപ്റ്റ് ഒരാളെങ്ങനെ എഴുതിക്കും. ഇപ്പം എം ഡിയുടെ സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ വെച്ച് തുടങ്ങിയിരിക്കും, നല്ലൊരു അനുഭവമായിരുന്നു ആദ്യത്തെ ആ പടത്തിൽ രംഗം. പിന്നെ അത് കഥകളിയെ സംബന്ധിക്കുന്ന ഒരു പ്രമേയമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളതാണ്, കാരണം എം എക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ പഠിച്ചത് കഥകളി ആട്ടക്കഥ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും.

0: 600-ലധികം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയ രമേശൻ നായർ സ്വന്തം കരിയർ ഗ്രാഫ് രേഖപ്പെടുത്തുന്നതിന് പകരം പാട്ടെഴുത്തിൽ തന്നെ നയിച്ച വീക്ഷണങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും താൻ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെക്കുറിച്ചും രേഖപ്പെടുത്തുകയാണ് ഇനി. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ ചില പാട്ടുകളും കൂട്ടിനുണ്ട്.
1: ചിരഞ്ജീവിത്വമുള്ള ഭാവങ്ങളുണ്ട്. നമ്മൾ ചിരഞ്ജീവികളുടെ കാര്യം പറയുമ്പോഴേ 7 ചിരഞ്ജീവികളെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അവരാരൊക്കെയെന്ന് വെച്ചാൽ അശ്വത്ഥാമ ബലിർ വ്യാസോ ഹനുമാംശ വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തൈതേ ചിരഞ്ജീവിന. ഈ 7 പേരാണ് ചിരഞ്ജീവി.
0: ചിരന്തനങ്ങളായ മനുഷ്യഭാവങ്ങളുടെ ആവർത്തിച്ചുള്ള വിഭിന്ന ആവിഷ്കാരങ്ങളാണ് സർഗരചനകൾ.
1: ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹനുമാംശ വിഭീഷണ, ഹനുമാൻ മരിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. ആ വിശ്വസ്തത, ആ യജമാന ഭക്തി, അശ്വത്ഥാമാവ് മരിച്ചിട്ടില്ലെന്നല്ല അർത്ഥം. ആസ്വാസ്ഥ്യം, അതായത് കുരമ്പേറ്റ പക്ഷി നിലത്ത് വീണ് പിടയ്ക്കുന്ന പിടച്ചിലിൻ്റെ ആസ്വാസ്ഥ്യം നിരന്തരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമ. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണെന്ന് പറയുന്നതിൽ അർത്ഥം എന്താ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അങ്ങനെ 5400 വയസ്സായി എന്നല്ല എൻ്റെ അർത്ഥം. ആ ഭാവം അതിൽ വ്യാസമഹർഷി ഒരാളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരെന്നറിയുള്ളൂ? അവനവനെ തന്നെ. അശ്വത്ഥാമ ബലിർ വ്യാസോ, വ്യാസനെ ഉൾപ്പെടുത്തി. മഹാബലിയെ ഉൾപ്പെടുത്തിയെന്നു വെച്ചാൽ തലയിൽ ചവിട്ടുന്ന കാലിൽ ഈശനെ കണ്ട ബലവദ് വിനയം എന്നാണ് പറയുന്നത് മഹാബലി. ഒരാൾ തൻ്റെ തലയിൽ കാല് വെച്ച് ചവിട്ടാണ് പാതാളത്തിലേക്ക് താഴ്ത്തുക. ആ കാല് തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച ബലവത്തായ വിനയം. ആ ഭാവം മരിച്ചിട്ടില്ല. ഭൗതികമായിട്ട് മഹാബലി ജീവിച്ചിരിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ആ ഭാവം മരിച്ചിട്ട്. വിഭീഷണന് പറ്റിയ എന്താണ്? സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും അധർ ചെയ്യുന്ന അധർമ്മമാണ്, എനിക്ക് കൂട്ടു നിൽക്കാൻ വിഷമമുണ്ട്. ധർമ്മം പിന്നെ എവിടെ ഉള്ളത്? ശത്രുപക്ഷത്താണ്, ജ്യേഷ്ഠൻ്റെ ശത്രുപക്ഷത്ത്. ആയിക്കോട്ടെ, ധർമ്മം എവിടെ ഉണ്ടോ അവിടെ നിൽക്കും. എന്തുകൊണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ അങ്ങനത്തെ കാരണവും വരണ്ട്? എൻ്റെ മോനാണ്, പക്ഷെ അവൻ ചെയ്തത് തെറ്റാ, മറ്റവനെ ചെയ്യും. ആ ഭാവം മരിക്കുന്നില്ലെന്നോ, അതാണ് വിഭീഷണം. പരശുരാമൻ ആദ്യമായിട്ട് സ്വന്തം പിതാവ് തന്നെയാണ് പറഞ്ഞത് മാതൃഹത്യ ചെയ്യാൻ. ജമദഗ്നി മഹർഷി പറയുന്നു അമ്മേ ഒന്നുള്ള രേണുകെ, ആ അനുസരിച്ചു ഒന്നു. ശരി, നിനക്കൊരു വരം ഞാൻ തരുന്നു, എന്താണ്? അമ്മയെ ജീവിപ്പിക്കണം, ജീവിപ്പിച്ചു. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അത് സ്വന്തം അമ്മയാണ് കൊന്നു കളഞ്ഞത്. പിന്നെ ഹിംസ ഒരു കുറ്റമായിട്ടൊന്നും തോന്നിയില്ല. 21 വട്ടം ക്ഷത്രിയ സംഹാരം വ്യാസൻ അദ്ദേഹത്തിന്. ജീവിത നിരീക്ഷണം, അതിൻ്റെ സാക്ഷാത്കാരമാണ് വ്യാസൻ. നമ്മളിപ്പോഴും ജീവിതം പഠിക്കുന്നു, അതിന് മരണമില്ല. ഏത് പാഠപുസ്തകവും പഴയതാവും. പകുതി വിലയ്ക്ക് വിൽക്കുക, കടലാസ് വിലയ്ക്ക് തൂക്കി വിൽക്കുക. തൂക്കി വിൽക്കാൻ കഴിയാത്തൊരു പാഠപുസ്തകമാണ് ജീവിതമാണ്. അത് പഠിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൻ്റെ അനന്ത സാധ്യതകൾ, ജീവിതത്തിൻ്റെ തീവ്രതകൾ അറിയാനും ഉൾക്കൊള്ളാനും അത് അന്യർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അതേത് മാധ്യമത്തിലൂടെ ആയാലും ശരി, കവിതയിലൂടെ ആയാലും ശരി, കഥയിലൂടെ ആയാലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന തിരക്കഥാരൂപത്തിലായാലും ശരി, പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, ആ കഴിവ് ലോകത്തിൽ നിന്ന് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. അതാണ് അദ്ദേഹം അശ്വത്ഥാമാബലർ വ്യാസോ അദ്ദേഹത്തെ അവനവനെ തന്നെ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നല്ല ജീവിത വ്യാഖ്യാതാവ്, നല്ലൊരു എഴുത്തുകാരൻ ഒരിക്കലും മരിക്കുന്നില്ല, ചിരഞ്ജീവിയ.
0: ചിരന്തനവും എന്നാൽ നിത്യനൂതനവുമായ ഹൃദയവികാരമാണ് പ്രണയം. താൻ എഴുതിയ പ്രണയഗാനങ്ങളുടെ അടിസ്ഥാന തത്വം ഇതാകുന്നു. രമേശൻ നായർ തുടരുന്നു.
1: നിത്യനൂതനാണ്, പഴക്കമില്ലാത്ത ഒരു സാധനമേ ഉള്ളൂ. ഇപ്പം പ്രണയം എന്ന് പറഞ്ഞു, പണ്ടേ അതും പണ്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. എന്നാൽ പിന്നെ ഇതൊക്കെ എന്നോ ഇന്ന നൂറ്റാണ്ടോടുകൂടി ബാൻ ചെയ്ത് പോകണ്ടേ? ചിരഞ്ജീവിത്വമുള്ള ഭാവങ്ങളുണ്ട്.

നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ചു വന്ന ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് പനിയെത്തി പ്രാവ് പറ്റൊരു പടം എഴുതുന്നു, നമ്മളെ മനസ്സിനെ റീവൈൻഡ് ചെയ്യും കോളേജ് കാലത്തിലേക്ക്. ഇത്രയും പ്രായമായ ഞാൻ ഓപ്രിയ പ്രയാണ അവനെന്ത് ചിന്തിക്കും അല്ലേ. അതാണ് ആത്മാംശമുള്ള കഥാപാത്രങ്ങളൊക്കെ ജീവാത്മാവ് പരമാത്മാവെന്ന് പറയുമ്പോൾ പരമാത്മ സ്പർശമുള്ള കഥാപാത്രങ്ങൾ.

പക്ഷേ ഈ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ആവിഷ്കരിക്കുമ്പോൾ അത് ശരിക്കും പ്രേക്ഷകൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇടയ്ക്ക് റിലാക്സ് മൂഡ് ഉണ്ടാവുക, ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അവിടെ ആയിരിക്കും ഒരു പാട്ട് വരുന്നത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഈ ഗുരു രാജീവ് അഞ്ചൽ ഗുരു എന്ന്

രാജീവനോട് പറഞ്ഞത് വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന സന്ദേശം ശരിക്കും സാധാരണക്കാരിൽ എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സഹിച്ചെന്ന് വരില്ല. ഒറ്റ പടം മാത്രമായിട്ട് വളരെ തീക്കനൽ പോലെ കഥ മാത്രം ഇങ്ങനെ പൊള്ളിച്ച് പൊള്ളിച്ച് കൊണ്ടുപോയാൽ ചിലപ്പോൾ എ സി എന്ന് വരില്ല, ആളുകൾ എണീറ്റ് പോയി. ഇതവരുടെ മനസ്സിൽ പതിയണം. അത് സംഗീതത്തിലൂടെ തന്നെ പറ്റും. കേട്ടിട്ടുണ്ടോ ദേവസംഗീതം? അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ആ സന്ദർഭം എന്ന് വെച്ചാൽ അവർക്ക് കണ്ണു കാണില്ല, പക്ഷെ അവൻ്റെ ഒരു പ്രണയമുണ്ട്. അവന് പറയാൻ പറ്റില്ല എൻ്റെ മുഖം പൂവിനെ പോലെ സുന്ദരമാണ്, കാരണം അവരുടെ മുഖം കണ്ടിട്ടില്ല, പൂവും കണ്ടിട്ടില്ല. അപ്പോൾ എത്ര കേൾവിയിലൂടെ ദേവസംഗീതം നീയല് കേൾക്കാം. തേങ്ങന്നൈ കാറ്റ് നീയല്, ഒരു പരീക്ഷണമായിരുന്നു ശരിക്കും ആ ഒരു പടം. ഒരു എഴുത്തുകാരെന്നുള്ളത് എനിക്ക് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം.

0: അടിസ്ഥാനപരമായി കലാകാരന് ആവിഷ്കരിക്കാൻ പഴയ കാര്യങ്ങളെയുള്ളൂ എന്നതാണ് സത്യം. ആ പഴയതിനെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുക എന്നതാണ് അവന് മുന്നിലുള്ള വെല്ലുവിളി.
1: എല്ലാവരും എല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞു. ഏത് സിനിമാ കഥയുടെ ഡിസ്കഷനിലും സ്വതവരം ഇത് പറ്റപ്പടത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്, എല്ലാ പടത്തിലും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്, പുതിയതായിട്ട് എന്താ. അപ്പോൾ അത് വലിയൊരു പരീക്ഷണമാണ്. ഈ പുതുമയൊക്കെ പുതുമയായിട്ട് നമ്മൾ ഒന്നൊന്ന് കൊണ്ടുവരാനുള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലുണ്ട്. വന്നു കഴിഞ്ഞു പലതും അല്ലേ, പറയപ്പെട്ട് കഴിഞ്ഞു കഥകളെല്ലാം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആദികവിയുടെ ഒക്കെ സ്ഥാനത്താണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, എന്തെഴുതിയാലും. നമ്മൾ എഴുതുമ്പോൾ അതുപോലെ വന്നല്ലോ, ഇതുപോലെ വന്നല്ലോ. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ് വാസ്തു. എല്ലാം കഴിഞ്ഞിരിക്കുന്നു, പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാനുണ്ടെന്ന്, ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് പുതുമകളിലേക്ക് പോകാനുണ്ട്. ഒന്നു വെച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവാതെ എഴുതിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ നേരെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റേ മണി ട്രാൻസ്ഫർ പോലെ പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്കായിരിക്കും. ഇത്ര തന്നെ സ്വത്ത് അവിടെ ഉണ്ടാവണം. ഈ പകർത്തലിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ചോർന്നു പോരുത് അതിൻ്റെ തീഷ്ണത. അങ്ങനത്തെ അവസ്ഥയാണ്.

0: ചലച്ചിത്രത്തിൽ സംവിധായകനാണ് നിർണായക കേന്ദ്രബിന്ദു. അയാൾക്ക് ആവിഷ്കരിക്കേണ്ടതിന്റെ കൂടെ നിൽക്കുക എന്നതാണ് മറ്റുള്ളവരുടെ ധർമ്മം.
1: പിന്നെ മനോഹരമായിട്ട് കഥ പറഞ്ഞു തരുന്നവരുണ്ട്. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഒരുപക്ഷെ ഈ വെള്ളിത്തിരയിൽ കാണുന്നതിനേക്കാളും തീവ്രമായിട്ട് നമ്മൾ അനുഭവിപ്പിച്ച് കഥ പറഞ്ഞു തരുന്നവരുണ്ട്. ഈ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് ഫാസിലാണ്.

0: ജീവിതം എങ്ങനെ പഠിക്കുക, ഉൾക്കൊള്ളുക, എന്നിട്ട് മറ്റാർക്കും അത് വേദ്യമാവുന്ന മട്ടിൽ അറിയിക്കുക, ആവിഷ്കരിക്കുക, അതാണ് ഒരു എഴുത്തുകാരന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ യോഗ്യത.
1: വികാരങ്ങളുടെ തീവ്രത പിടിച്ചെടുത്ത് ആവിഷ്കരിക്കുക എന്നതാണ് ഒരു എഴുത്തുകാരന്റെ മുന്നിലുള്ള വെല്ലുവിളി.
0: നമ്മൾ എത്ര അധികം ഉൾക്കൊണ്ടാലും അത് മറ്റൊരാളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊരു പരാജയമാണ്. ഇവിടെ എന്താ പറയേണ്ടത് വെച്ചാൽ, ഇവിടെയാണ് ആവിഷ്കരണം എന്ന് പറയുന്ന വാക്കമുള്ളത്. നമ്മൾ ആവിഷ്കരിക്കുക, കണ്ടത്, എഴുതിയത്, പിന്നെ അത് വിഷ്വലൈസ് ചെയ്ത് കണ്ടത് ആവിഷ്കരിക്കുക, അവിടെയാണ് ഏറ്റവും വലിയ പ്രയാസമുള്ളൊരു കാര്യം. പിന്നെ മനസ്സിൽ കണ്ടതിൻ്റെ പത്തിലൊന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം കടൽ എന്ന് മാത്രം എഴുതിയത് കടലാവുന്നില്ല, അവിടെ വിഷമം. അവൾ അഗ്നിജ്വാല പോലെ ആളി, എന്നിട്ട് നമുക്ക് പോരാ. നിങ്ങൾ കണ്ണകിയുടെ കഥ കേട്ടിട്ടുണ്ടാവും, ഒറ്റ മലച്ചയായിട്ട് നിൽക്കുന്ന ഒരു ചെലമ്പൊക്കെ ഉയർത്തി പിടിച്ച് ഇങ്ങനെ എഴുതിയാൽ നിൽക്കുമോ അത്? അവൾ അഗ്നിജ്വാല പോലെ ആളി, ഏയ് ബോർ. ആശാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഭാഷ ഇത് അപൂർണം അല്ലേ. അതാണ് അടുത്ത ധർമ്മസങ്കടം ഒരു എഴുത്തുകാരൻ്റെ. മനസ്സിൽ കണ്ട എൻ്റെ പത്തിലൊന്നും ചിലപ്പോൾ കടലാസി വരില്ല, അപ്പോൾ അവിടെ നിൽക്കുക, വേറെ തരത്തിൽ അത് വരുമോ നോക്ക്. അവൾ ആളി പടരുന്നത് വരെ എഴുതുക ആ ഒരു സെൻറ്റൻസ്, തൊടുമ്പോൾ പൊള്ളണം കൈ ആ സെൻറ്റൻസിൽ, അതുവരെ എഴുതുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞതല്ലേ കണ്ണകിയിൽ നിന്ന്, ചിലപ്പോൾ അതിനേക്കാൾ ജ്വലിക്കുന്ന ഒരു നായികയായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എഴുതുക കടലാസിൽ, അവൾ അഗ്നിജ്വാല പോലെ ആളിപ്പടർന്നു. എന്നിട്ട് ഈ തെർമോമീറ്റർ വെച്ച് പനി അളക്കില്ലേ, അല്ല നമ്മൾ വരലോട്ട് തൊട്ടുമൊക്കെ പൊള്ളുന്നുണ്ടോ? പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു സത്യം.

കണ്ണീരിൻ്റെ കടലായി എന്ന് പറയണില്ലേ, അത് എഴുതി കഴിയുമ്പോൾ ആ മാഞ്ഞു പോയിരിക്കണത് നമ്മുടെ കണ്ണീർ വീണിട്ട്. പിന്നെ അവനവൻ ഉൾക്കൊള്ളുന്ന ഒരു സാധനമല്ലേ എഴുതാവും, അതല്ലാതെ പറ്റാതെന്നറിയോ? നിങ്ങൾ എന്നെ പറ്റിക്ക എഴുതിയെന്ന് ഞാൻ പറയണം, അവൾ കണ്ണീരിൻ്റെ കടലായി, എന്നിട്ട് തനിക്ക് എനിക്കൊന്നും സംഭവിച്ചില്ല, നമ്മളപ്പോൾ കരഞ്ഞു തുടങ്ങണം. അത്രയും തീവ്രമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ള പറ്റണം. ഞാനിത് വാസ്തു നിങ്ങളോട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ എന്നോട് പറയാം. കാരണം ഞാൻ അനുഭവിക്കുന്ന ഒരു സാധനമാണ്, ഞാൻ കൊടുത്തേ പറ്റുള്ളൂ ഈ സാധനം എഴുതിയിട്ട്. അപ്പം ഞാൻ വാസ്തുവിന് പറഞ്ഞത് എൻ്റെ സ്വകാര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊരു പങ്കുവയ്ക്കലാണ്, അനുഭവത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലാണ്. ഞാനൊക്കെ എഴുതിപ്പോകുന്ന ഘട്ടങ്ങളിൽ എന്തൊക്കെ അനുഭവിച്ചു, ഒറ്റക്കാലിൽ നിന്ന് അവസ്ഥ അറിയാമല്ലോ, പരമശിവനെ കിട്ടാൻ വേണ്ടി പാർവതി ഒറ്റക്കാലിൽ നിന്ന് തപസ്സ ചെയ്തപ്പോൾ ഞാൻ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരത് നേടിയെടുത്തു അല്ലേ. അല്ല, ഒറ്റക്കാൽ തപസ് തന്നെയാണ് ആവശ്യം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രകാശഗോളം നമ്മളെ അന്വേഷിച്ചിങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നമ്മളകത്ത് ജ്വലിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ സങ്കല്പങ്ങൾ എഴുത്തിനെക്കുറിച്ച്.

ഗാനരചയിതാവ് എസ് രമേശൻ നായരുടെ ചില ഓർമ്മകളും നിരീക്ഷണങ്ങളും പാട്ടുകളുമാണ് ഓർമ്മകളുടെ സംഗീതത്തിൽ നിങ്ങൾ കേട്ടത്. ആഖ്യാനം വിനീതാ സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
4: ആ, പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയുള്ളൂ?
4: ഇത്രയുള്ളൂ.
3: ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: ഹലോ പ്രിയ ഗീതം.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
10: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാവാലം ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം പാതി. ലക്ഷ്മണൻ കാഞ്ഞിരങ്ങാടാണ് വരികൾ എഴുതിയത്, ഇണമൊരുക്കിയത് രമേശ് നാരായണൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: കാര്യം ശരിയായി.
6: ഏത് കാര്യം?
5: മോളുടെ ഫീസേ
6: കാണട്ടെ. നേടു ഉടനടി 20,000 ലോൺ.
5: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം.
6: ശരിക്കും പഠിച്ചറിഞ്ഞ്.
5: കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
7: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
8: പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഖാസി ഖാൻ, ബർണ, ചിത്രലേഖ സെൻ എന്നിവർ. രാജശേഖറിന്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകറിന്റെ ഈണം.

ചലച്ചിത്രഗാനങ്ങൾ ഇനി 10 മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ രാജ്യവുമായ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും.

വരെ പ്രവേശനം നേടാം. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി ഇന്ത്യൻ എംബസി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ ഈ മാസം 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അധികാനം ഭരതം എന്ന പടത്തിലേത് യേശുദാസും ചിത്രയുമാണ് ഗായകർ. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ ഈണം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: അടുത്ത ഗാനം കിഴക്കുണരും പക്ഷി എന്ന പടത്തിലേത്. യേശുദാസും ചിത്രയുമാണ് ഗായകർ. കോന്നിയൂർ ഭാസന്റെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഒ എൻ വി കുറുപ്പ്, രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ, യേശുദാസും കൃഷ്ണചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം ചിത്രം സൂര്യഗായത്രി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. കോഴിക്കോട് നിന്നും
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടികൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗദിന ആഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൾഡ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിൻ്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻസ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി K Muralidharan ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 145 പേർ അറസ്റ്റിലായി. ഇതോടെ 2440 പേർ പിടിയിലായി. MDMA മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 137 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിന്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ V Narayanan അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 200 ദിവസം വരെ ചന്ദ്രനിൽ നിലനിൽക്കാൻ കഴിയുന്ന ചാന്ദ്ര ലാൻഡർ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഭാവി ദൗത്യങ്ങളിൽ ദീർഘകാല ചാന്ദ്ര പരിവേക്ഷണത്തിന് ഇത് സഹായകമാകുമെന്നും V Narayanan പറഞ്ഞു. PM വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM Shaji കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറസോവയെയും നേരിടും. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർഹിംഗാമിലെ എഡ്ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് മികച്ച റെക്കോർഡാണ്. ഇരു ടീമുകളും ഏറ്റുമുട്ടിയ 16 മത്സരങ്ങളിൽ 13 വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുക്കും. 3 സന്ദർശനത്തിനാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി കുറ്റ്യാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ

ഓടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കാസർകോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മികവ് 2026 നാളെ രാവിലെ മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. SSLC, +2, VHSC പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തെ മികച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായി തെരഞ്ഞെടുത്ത കാസർകോട് ജില്ലാ SPC അംഗങ്ങളെയും അനുമോദിക്കും. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജ്ജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബന്ധു നിയമനത്തിലും സ്വജനപക്ഷപാതത്തിലും UDFും LDFും ഒരേ തൂവൽ പക്ഷികളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർഹിംഗാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗിൽ ആണ് മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. 3 മത്സര പരമ്പരയിലെ 2 മത്സരം ബുധനാഴ്ച ലക്നൌവിലാണ്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂപടങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വീട് വച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ച് മാറ്റുന്നതിന് സമയം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മാങ്കാവ് പന്തീരാങ്കാവ് റോഡിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് 194.6 MDMA കാരന്തൂർ സ്വദേശി ജാവേദ് ഖാനെ പോലീസ് പിടികൂടി. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. കരിമ്പുഴ അമ്പലംപാടം കന്നിച്ചാലിൽ മറിയയാണ് മരിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. കാടുകുറ്റി വൈന്തലയിൽ പ്രവർത്തിക്കുന്ന ജലശുദ്ധീകരണശാലയിലാണ് അപകടം നടന്നത്. മേലൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AirNewsCalicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയിൽ പങ്കെടുത്ത് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി ശ്രോതാക്കൾക്ക് വിളിക്കാം ഇനി പറയുന്ന നമ്പറുകളിലേക്ക്: 0497 2956 0007, മറ്റൊരു നമ്പർ 94 95 99 10 15. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 1:58 വരെ. സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം കിളിക്കൂട്ടത്തിൽ. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം കന്നഡ പദ്യം ചൊല്ലുന്നു ഹയാ മറിയം.
1: ഞാനും മഹാകവി കുമാരിയ വസ്ര കർണാടക ഭാരത് കഥാമജരി ശ്രീകൃഷ്ണ കർണാടക സംഭാഗവാണു പ്രസ്തുതപ്പെടുത്തേനെ.

0: ತಪ್ಪಿಸಿ ಭುವನಗೊಳಗನಗಾತ್ತ ಜನವಿಲ್ಲ ಸಲಹಿತನು ಮಲ್ಲಳೆಯಲನಗೆ ಹೆಗ್ಗಳಿಗೆ ಇಲ್ಲದೆ ಹೀನ ವೃತ್ತಿಯ ಬಳಸಿ ನಡೆಸನು ಕೌರ್ಯವೇಂದ್ರನ ಕುಂತೆ ನೀನಿಂದ. ಧನ್ಯವಾದಗಳು.
1: കൂട്ടുകാരെ, ഇനി കഥപ്പാട്ടാണ്. അവതരിപ്പിക്കുന്നു ആദിശ്രീ എം ആർ.
2: പഞ്ചവത്തിൽ പാടിയാടും ഓലവാലൻ താമരക്കിളി, പൂനിറഞ്ഞൊരു മാമരത്തിൽ കൂടൊരുക്കുന്നു, കൂടുകൂട്ടുന്നു, കൂടെ പാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു. ആൽമരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, സങ്കടമോദി കൂടുയർത്താൻ ചില്ല

0: മരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. അരയാലിൻ ചേക്കേറാൻ സമ്മതമോ, ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി, ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി.
1: ഇല്ല, നിനക്ക് കൂടുകൂട്ടാൻ നിറം തരില്ല.
0: ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി, പഞ്ചമത്തിൽ പാടിയാടും ഓലവാലൻ താമരക്കിളി, പൂനിറഞ്ഞൊരു മാമരത്തിൽ കൂടൊരുക്കുന്നു, കൂടുകൂട്ടുന്നു, അവർ കൂടെ പാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു. തേൻമാവിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, തേൻമാവിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. ചെന്നിരുന്നു കുരുവി, സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. തേന്മാവിൻ ചേക്കേറാൻ സമ്മതമോ, ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി, ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി.
1: ഇല്ല, നിനക്ക് കൂടുകൂട്ടാൻ ഇതം തരില്ല.
0: ചില്ലയൊന്നില്ല കുരുവിക്കൂടൊരുക്കാനായി, പഞ്ചമത്തിൽ പാടിയാടും ഓലവാലൻ താമരക്കിളി, പൂനിറഞ്ഞൊരു മാമരത്തിൽ കൂടുകൂട്ടുന്നു, അവർ കൂടെ പാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു, സ്നേഹമോടെ കൂട്ടുകാരായി കൂടെയാടുന്നു. പൂമരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്. പൂമരത്തിൻ കൊമ്പിൽ ചെന്നിരുന്നു കുരുവി, സങ്കടമോതി കൂടുയർത്താൻ ചില്ലയില്ലെന്ന്.

0: പൂമരമോതി ആ കുഞ്ഞിക്കിളിയോട്.
1: കിളിക്കൂട്ടം കിളിക്കൂട്ടം.
2: മാപ്പിളപ്പാട്ട്, പാട്ടുകാരൻ മുഹമ്മദ് ഇ പി.
3: നൂറുലാലമീൻ നബി ത്വാഹ തിങ്കളെ, റൂഹിലെത്തിയ മഹനീയ പൂക്കളെ. നൂറുലാലമീൻ നബി ത്വാഹ തിങ്കളെ, റൂഹിലെത്തിയ മഹനീയ പൂക്കളെ. മുത്തണന്നിടും വരവിന്ന് കാത്തിതാ, ഇഷ്ടമോതിടും അൻസ്വാറുകൾ സദാ. മുത്തണന്നിടും വരവിന്ന് കാത്തിതാ, ഇഷ്ടമോതിടും അൻസ്വാറുകൾ സദാ. ലങ്കിടും മുത്തൊളി വർണ്ണനവാകുന്നു, തങ്കമൊക്കെ കണ്ട് സന്തോഷം തൂകുന്നു. ലങ്കിടും മുത്തൊളി വർണ്ണനവാകുന്നു, തങ്കമൊക്കം കണ്ട് സന്തോഷം തൂകുന്നു. ഹൃദയം ചേർന്നു ഫിന്ന, സ്വാഗതമൊതി മദീന, ത്വാല അൽബദീറു അലൈനാ. ഹൃദയം ചേർന്നു

കുട്ടികൾ പൂനിലാവുന്നു കർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്ദമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞ നിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞ നിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ.

പോൽ തൂമയേറിടും വാടാമലരുകൾ. പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും.

0: ഇനിയൊരു കൊച്ചു കവിത ചൊല്ലുകയാണ് മുഹമ്മദ് സമാൻ.
1: വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓടം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓടം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. പൂവുടമഞ്ഞിൽ അലിഞ്ഞൊടുങ്ങി നിവന്നു നിൽക്കുന്ന നാടിനവയാമഴുകും മധുരം പകർന്നു നൽകാനാ. പൂവുടമണ്ണിൽ അടിഞ്ഞൊടുങ്ങി നിവന്നു നിൽക്കുന്ന നാടിനകയാനാകും മധുരം പകർന്നു നൽകാനാ. നാടിനൊരാകും മധുരം പകർന്നു നൽകാനാ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓടം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്.
0: ഇനി ഇംഗ്ലീഷ് പോയം അവതരിപ്പിക്കുന്നു ഹവ ബത്തുൽ.

0: കൂട്ടുകാരെ, ചേച്ചി ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ എത്ര രാജ്യങ്ങളുണ്ട്? 195 അല്ലേ? ഈ രാജ്യങ്ങളുടെയൊക്കെ തലസ്ഥാനം, പിന്നെ അവരുടെ സംസ്കാരം, ഭാഷ, ഇതൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു മിടുക്കനുണ്ട് ചേച്ചിയുടെ കൂടെ. ബാവാന്റെ പറമ്പ LP സ്കൂളിലെ മുഹമ്മദ് സമാൻ എന്ന 10 വയസ്സുകാരൻ. തന്റെ ശാരീരിക വൈഷമ്യങ്ങൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് സമാനോട് ഇത്തിരി നേരം നമുക്കൊന്ന് സംസാരിച്ചാലോ? മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 5.
0: നമുക്ക് എത്ര രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞേ?
1: ടോട്ടല് 195 രാജ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന 100
0: രാജ്യങ്ങളുടെ. വെരി ഗുഡ്. അപ്പൊ ചേച്ചി മോനോട് കുറച്ച് രാജ്യങ്ങളെയൊക്കെ തലസ്ഥാനം ചോദിക്കട്ടെ. അമേരിക്ക
1: Washington DC,
0: കാനഡ
1: ഒട്ടാവ,
0: ജപ്പാൻ
1: ടോക്കിയോ,
0: ചൈന
1: ബീജിംഗ്.
0: മോന് എപ്പം മുതലാണ് ഇങ്ങനെ മോൻ ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്?
1: അത് ഞാന് സ്വയം തന്നെ ട്രൈ ചെയ്ത.
0: ആദ്യം മോനെ ആരാ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്?
1: എന്റെ ഉമ്മ.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: 2 ഇത്താത്തയും 1 കാക്കയും, ഉമ്മയും ഉപ്പയും.
0: മുഹമ്മദിന് പിന്നെ എന്തൊക്കെയാ അറിയാം?
1: കാറ് നിർമ്മിക്കുന്ന കൺട്രീസ് അറിയാം.
0: ആണല്ലേ. അപ്പോ ചേച്ചി എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ഹോണ്ട എവിടെയാണ്?
1: ഹോണ്ട ജപ്പാൻ.
0: ജപ്പാൻ അല്ലേ. BMW
1: ജർമ്മനി.
0: ടെസ്ല
1: അമേരിക്ക.
0: അമേരിക്ക അല്ലേ. ആരുടെ കൂടെയാണ് ഇരുന്നിട്ട് ഇതൊക്കെ പഠിക്കുക?
1: ഞാനും എന്റെ ഇത്താത്തയും ചലഞ്ച് ആക്കും. കൺട്രീസ് ഉണ്ടാ, അപ്പൊ എല്ലാത്തിനും ഞാൻ അറിയല്ലേ. എന്റെ ഇത്താതാക്കോ ഇക്കാക്കോ അറിയില്ല, അപ്പൊ ഞാൻ ഫുള്ള് അറിയല്.
0: ആണോ? മുഹമ്മദിന് എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഏതാന്നൊക്കെ അറിയാം അല്ലേ?
1: അതെ, അറിയാം.
0: മോൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടോ? എവിടെയാ പോയത്?
1: ഫസ്റ്റ് ഇവിടെ പോയിക്കോ, പാനൂർ ചെസ് അക്കാഡമി.
0: അപ്പൊ മോനോട് കുറച്ച് സംസ്ഥാനങ്ങളും ചോദിക്കാം ചേച്ചി, കേട്ടോ?
1: ഓക്കെ.
0: അമേരിക്കയുടെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്?
1: അമേരിക്കന്റെ സംസ്ഥാനം കാലിഫോർണിയ,
0: ഓക്കെ,
1: കേരളിന, ന്യൂയോർക്ക്, ഫ്ലോറിഡ, ന്യൂമെക്സിക്കോ, അൽബാമ, ജോർജിയ.
0: ഇത്രയൊക്കെ പറഞ്ഞില്ലേ, മിടുക്കനാണ് കേട്ടാ.
1: മോൻ
0: ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ടോ?
1: ഞാൻ പഠിക്കുന്നുണ്ട്.
0: ഏതൊക്കെ ഭാഷകൾ അറിയാം?
1: സ്പാനിഷ്.
0: സ്പാനിഷ് ഭാഷ അറിയോ? അതെങ്ങനെയാ പഠിച്ചത്?
1: അത് ഞാൻ ലാപ്ടോപ്പില് കണ്ടിട്ട് പഠിച്ചത്.
0: സ്പാനിഷിലെ നമസ്കാരം എങ്ങനെയാ പറയാ?
1: ഹോല.
0: ഹോല. കൂടുതൽ ഭാഷകൾ പഠിക്കാനും മറ്റുള്ള രാജ്യത്തിനെ കുറിച്ചിട്ട് പഠിക്കാനും ഒക്കെ മോൻ നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ ഭാവിയില്, കേട്ടോ. ആരാവാനാ മോനെ ആഗ്രഹം?
1: പൈലറ്റ്.
0: പൈലറ്റ് ആവാനാണോ? പൈലറ്റ് ആവുമ്പോ നമുക്ക് ലോകം ചുറ്റാ അല്ലേ. വിവിധ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഹമ്മദിനെ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കാനും കൂടുതൽ പഠിക്കാനും അങ്ങനെ വലിയ ആളായി തീരാനും കഴിയട്ടെ.
1: താങ്ക് യു.
0: കിളിക്കൂട്ടത്തിൽ അവസാനമായി ഉറുദു സംഘഗാനം. പാടുന്നവർ ഫാത്തിമത്ത് സുൽഫ, യാറ ഫേസ, സഹ്റ ഫാത്തിമ, ഇസ്സ ഖദീജ എന്നിവർ.

0: ശുക്രിയാ.
1: ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രം ഒരുക്കിയ ഗാനം, പാടിയത് യേശുദാസ്, ചിത്രം ശാന്തം.

ശാന്തം എന്ന പടത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. സെർബിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കേണ്ടതിന്റെയും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കേണ്ടതിന്റെയും പ്രാധാന്യം കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി M. ജോൺ. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ വൈന്തല ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി

0: തെളിയിക്കും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ.
2: ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. മേടമാസത്തിന്റെ ചൂട് ഒട്ടൊന്നടങ്ങി. ഇടവപ്പാതിക്ക് വഴിമാറി. ഒരു കാലത്ത് മഴയെ കാൽപ്പനികമായി കണ്ടുരസിച്ച നമ്മൾക്ക് ഇടയ്ക്ക് അതൊരു കല്ലുകടിയായി. പ്രകൃതിയുടെ പിണക്കം അതിലൂടെ നാം അറിഞ്ഞു. എന്നാലും മഴ ഒരു വികാരമാണ്. ഒരു കാലത്ത് മഴയെ കാൽപ്പനികമായി കണ്ടുരസിച്ച നമ്മൾക്ക് ഇടയ്ക്ക് അതൊരു കല്ലുകടിയായി. പ്രകൃതിയുടെ പിണക്കം അതിലൂടെ നാം അറിഞ്ഞു. എന്നാലും മഴ ഒരു വികാരമാണ്. അങ്ങ് കാളിദാസ കവി മുതൽ ഇതാ ഇന്നത്തെ പുതുമുഖ എഴുത്തുകാർക്ക് പോലും മഴ ഭാവനയെ ഉണർത്തുന്ന വരദാനമാണ്. നീർക്കൊണ്ട കാറാം മതയാന, മിന്നലാം പതാക, പിന്തേ ഇടിവെട്ടു മദ്ദളം, രാജാവ് പോലുദ്ധത കാന്തിയായിരുന്നൊള്ളുന്നു വർഷം പ്രണയി പ്രിയം പ്രിയ. കാളിദാസന് മഴ രാജാവാണ്. കാറാം മതയാനപ്പുറത്ത് മിന്നലാം പതാകയും വച്ച് വരികയാണ്. പിന്നണിയിൽ മദ്ദളം ഇടിയാണ്. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമുക്ക് കേൾക്കാം മലയാളത്തിലെ പ്രിയ മഴപ്പാട്ടുകൾ. നമ്മുടെ മനസ്സിലേക്ക് മഴ പോലെ പെയ്തിറങ്ങിയ ഗാനങ്ങൾ. മഴമീട്ടും ശ്രുതിയിൽ അവതരണം ടീം രാഗരസ. പങ്കെടുക്കുന്ന കലാകാരന്മാർ സിനിലാൽ RP, ഗായത്രി നന്ദൻ, ആരാധ്യ മധു, കൂടെ കീബോർഡിൽ ഉദയ് ഭാസ്കർ. പ്രണയിനിയെ മഴ പാടുന്ന കുളിരിനോട് ഉപമിക്കുകയാണ് ഇവിടെ. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് ദേവ് സംഗീത സംവിധാനം ചെയ്ത ഈ പാട്ടിന്റെ വരികൾ ജിസ് ജോയുടേതാണ്. കേൾക്കാം മഴ പാടും കുളിരായി. ആലാപനം

കാണികളുടെ മനസ്സിലേക്ക് ഒരു പെരുമഴക്കാലം പെയ്തിറക്കിയത് സംവിധായകൻ കമലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ജീവിതം കയ്യിൽ നിന്നും വഴുകിപ്പോയത് എത്ര പേർക്കായിരുന്നു! ക്ഷമയുടെ, സ്നേഹത്തിന്റെ, കുറ്റബോധത്തിന്റെ ഒക്കെ പെരുമഴക്കാലം. പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ രാക്കിളിതൻ എന്നു തുടങ്ങുന്ന പാട്ട് കേൾവിക്കാരുടെ ഉള്ളുലച്ചു. റഫീഖ് അഹമ്മദിന്റെ കവിത തുളുമ്പുന്ന വരികൾക്ക് ഈണം പകർന്ന് ചിത്രത്തിൽ ആലപിച്ചത് എം ജയചന്ദ്രൻ. ഇണയെ പിരിയേണ്ടി വന്ന വിരഹ വേദന പകർത്താൻ ചക്രവാകം എന്ന രാഗമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ട്യൂണിംഗ് സ്റ്റാർസിൽ ഇന്ന് ഗായത്രി നന്ദൻ.

മഴ ഞാൻ അറിഞ്ഞില്ല എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ ട്യൂണിംഗ് സ്റ്റാർസിൽ കേൾക്കാൻ പോകുന്നത്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് വീത്രാഗ്, സംഗീതമാന്ത്രികൻ ഹരിഹരനാണ് ഈ ഗാനം ആലപിച്ചത്. ഇന്ന് ട്യൂണിംഗ് സ്റ്റാർസിൽ സിനിലാൽ ആർപിയാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്.

താലോലം തീരാതെ എന്ന ഗാനം കേൾക്കാം ഇനി. ആൽബം സോളോ, മ്യൂസിക് അകം, വരികൾ മനു മഞ്ജിത്. ട്യൂണിംഗ് സ്റ്റാർസിൽ ആലപിക്കുന്നു സിനിലാൽ ആർപി.

പ്രകൃതിയുടെ കോടാനുകോടി വിസ്മയ സൃഷ്ടികളിൽ ഒന്ന് മഴ. പ്രിയമുള്ളവരെ, മഴപ്പാട്ടുകളാണ് ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴമീട്ടും ശ്രുതിയിൽ ടീം രാഗരസ. മഴയുടെ പല ഭാവങ്ങളെ കോർത്തുവച്ച് കൈതപ്രം ഒരുക്കിയ പാട്ടില്ലേ, പ്രണയമണി തൂവൽ പൊഴിയും. മഴ പെയ്താൽ ചുണ്ടത്ത് ഈ പാട്ട് പെയ്യാത്തവരായി ആരുണ്ട്? ഓരോ തവണ കേൾക്കുമ്പോഴും പ്രണയമഴയിൽ, പവിഴമഴയിൽ, പൂന്തേൻ മഴയിൽ, തെളിനീർ മഴയിൽ, പുതുമഴയിൽ, കനവിൻ മഴയിൽ, മായാമഴയിൽ നമ്മൾ തരളിതരാകുന്നു. വിദ്യാസാഗറിന്റെ സംഗീതമഴയിൽ വിരിഞ്ഞ ഈ പാട്ട് ട്യൂണിംഗ് സ്റ്റാർസിൽ ഇന്ന് ആലപിക്കുന്നു ഗായത്രി നന്ദൻ.

മഴയ്ക്ക് നമ്മൾ ഓരോരുത്തരോടും എന്തോ പറയാനുണ്ട് എന്ന കവിഭാവന. ഇതാ മഴ എന്ന ആൽബത്തിൽ നിന്നുള്ള ഈ പാട്ടും നമുക്ക് ഏറെ പ്രിയമുള്ളതാണ്. എസ് രമേശൻ നായരുടെ ഭാവനയുടെ ചിറകിന് മനു രമേശ് ഈണം പകർന്നു. സിനിലാൽ ആർ പി ആണ് ട്യൂൺ ഇൻ സ്റ്റാർസിൽ ഈ ഗാനം ആലപിക്കുന്നത്.

മഴ പ്രകൃതിക്കും പ്രകൃതിയിലുള്ള സകലമാന ജീവജാലങ്ങൾക്കും ഒരു പുതുജീവൻ നൽകട്ടെ. ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, മലയാളത്തിലെ ചില മഴപ്പാട്ടുകളാണ് ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. അവതരണം ടീം രാഗരസ. ആലപിച്ചവർ സിനിലാൽ ആർ പി, ആരാധ്യ മധു, ഗായത്രി നന്ദൻ. കൂടെ കീബോർഡിൽ ഉദയ് ഭാസ്കർ.

0: ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഇന്നത്തെ ടൂണിൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര അറിയു, ഉഷ വിനി.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ. ആദ്യമായി എന്ന ആൽബത്തിലെ ഗാനങ്ങൾ രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ബാലഭാസ്കർ. ആദ്യമായി കണ്ടനാൾ ഓർമ്മയുണ്ടോ, പാടിയത് ശ്രീനിവാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായി എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. ഇനിയാർക്കും ആരോടും ഇത്രമേൽ തോന്നാത്തതെന്തോ. ഗായിക സുജാത.

ഉണ്ണികൃഷ്ണൻ പാടിയ പെയ്തൊഴിയാത്ത വിഷാദം മനസ്സിൽ എന്ന ഗാനത്തെ തുടർന്ന് ആദ്യമായി എന്ന ആൽബത്തിലെ ഒരു ഗാനം കൂടി കേൾക്കാം. ജയചന്ദ്രൻ പാടിയത് ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം.

0: പ്രിയ ശ്രോതാക്കളെ, ആദ്യമായി എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ബാലഭാസ്കർ. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:30 നടക്കും. യോഗ്യത എംഎഡ്, നെറ്റ് അല്ലെങ്കിൽ PhD. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18-55 ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പാ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം വേണം. ഓൺലൈനായി www.mitrasoft.ksw.org വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9496015014. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റോട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRD കൂത്തുപറമ്പ വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക പ്രവേശന വെബ്സൈറ്റായ admissions.kannooryuniversity.ac.in വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. കൂടാതെ IHRD അനുവദിച്ചിട്ടുള്ള 50% സീറ്റിൽ admissions.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 20 വരെയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0409 2932 1 2 3. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിലവിലുള്ളതും 2026-27 അക്കാദമിക് വർഷത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കുന്നതിലേക്കായി പാനൽ തയ്യാറാക്കുന്നതിനായി AICTE മാനദണ്ഡപ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസൽ പ്രമാണങ്ങളുമായി 17 രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gcek.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, കാരുണ്യ പാലിയേറ്റീവ് ആംബുലൻസ് ഡ്രൈവർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ BTech ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 0467221140. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സ് തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം 17-നകം കാസർഗോഡ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499924568860. പെരിയായിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഫോൺ നമ്പർ 0467223402. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ S. ഗോപിനാഥപിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, എസ് ഗോപിനാഥപിള്ളിയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ടാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗവൺമെന്റിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളെ ശക്തിപ്പെടുത്തിയെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിന്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം നടക്കുന്നു. കലക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംബന്ധിക്കുന്നുണ്ട്. യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ്പ സ്ഥിരീകരിച്ച് 4 ദിവസം പിന്നിട്ടിട്ടും രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന്റെ ഏകോപനം ഉണ്ടായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിക്കും. 3,125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രയ്ക്ക് അനുമതിയുള്ളത്. KSRTCയുടെ പ്രദർശിനി സൗജന്യ യാത്രാ ഉദ്ഘാടന ചടങ്ങിൽ CPIM LA മാർ പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലെന്നും സൗജന്യ യാത്ര ആളുകളെ കബളിപ്പിക്കുന്ന പരിപാടിയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. CPIM MLA മാർ തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTC സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPIM MLA മാരുടെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മുമ്പ് ചെയ്ത പല തെറ്റുകളും അവർ ഇപ്പോൾ തിരുത്തിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്ന ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻസ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ഫലപ്രദവുമായ മാർഗങ്ങളിൽ ഒന്നാണ് രക്തദാനം എന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. വിഷൻ ശബരിമല ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോകാവകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ തുടങ്ങിയ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. മിഥുനമാസ പൂജയ്ക്കായി ഇന്ന് വൈകിട്ട് 5 ശബരിമല നട തുറക്കും. ഒന്നായ നാളെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ പൂജകൾ

0: നടക്കും. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ രാജു, പി ഡി സന്തോഷ് കുമാർ, പെരിയാർ ടൈഗർ റിസർവ് ഡയറക്ടർ പി പി പ്രമോദ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
1: ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം വി കെ ഫൈസൽ ബാബു എം എൽ എ സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2-0 തോൽപ്പിച്ചു. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസാവോയെ നേരിടും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ CPIM കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ബാലസംഘം SFI ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ തിരിച്ചെത്തി. 2 ദിവസങ്ങളിലായി 4 വിമാനങ്ങളിലാണ് തീർത്ഥാടകർ കൊച്ചിയിൽ തിരിച്ചെത്തിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജ്ജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി കുറ്റിയാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. 2 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. 3 മത്സര പരമ്പരയിലെ 2ാം മത്സരം ബുധനാഴ്ച ലക്നൌവിലാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എജ്ബൻസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ. ആദ്യം സംഘവാദ്യം എന്ന നാടകത്തിലെ ഗാനം പാടിയത് മോഹനും ദീപയും.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
1: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palace des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൌഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ടു വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं, भाषाओं, संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
0: June 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ

0: സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലഖ് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട

0: പ്രീ വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രകാര്യ പരിപാടിയിലേക്ക് ഇന്ന് ആദ്യം വിളിച്ചിരിക്കുന്ന ആരാണ് നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ആ ഹലോ പറയൂ, ആരാണ്?
1: സൗണ്ട് കുറവാണല്ലോ.
0: സൗണ്ട് കുറവാണ്, എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. രജിൽ, ഇപ്പോൾ ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. രജിൽ സുഖല്ലേ? സുഖമായിട്ട് പോണു. ഞാൻ ഇടയ്ക്കൊക്കെ രജിലിന്റെ ശബ്ദം കേൾക്കാറുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? രജിൽ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് ഈ പരിപാടിയിലൂടെ? ആ കേട്ടു കേട്ടു കേട്ടു, പറഞ്ഞോളൂ. കിന്നരി പുഴയോരത്തിലെ എം ജി ശ്രീകുമാർ പാടിയതല്ലേ? അതെ അതെ. പിന്നെ എം ജി രാധാകൃഷ്ണ സാറിന്റെ സംഗീതം. അപ്പോ രജിൽ പാട്ട് പാടുവോ?
1: പാട്ട് ഇല്ല, അങ്ങനെ
0: പാടാറില്ല.
1: പുറത്തൊന്നും പാടാൻ
0: പറ്റില്ല. നല്ലൊരു
1: ആസ്വാദിക്കാം.
0: ആ നല്ലൊരു ആസ്വാദകനല്ലേ ഇത്രയൊക്കെ പറയാൻ കഴിയുള്ളൂ, ഇത്രയും നന്നായിട്ട്. പിന്നെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പാട്ട് കേൾക്കാനും അവസരം ഉണ്ടല്ലോ അല്ലേ?
1: പിന്നെ
0: ഇപ്പൊ എവിടുന്ന? വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? വീട്ടിൽ നിന്നാണോ? ഓക്കെ ഓക്കെ. നമുക്ക് പാട്ട് കേട്ടാലോ രജിൽ? ആ പാട്ടിലേക്ക് പോകല്ലേ.
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, എന്നെ അറിയുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ, പാട്ട് കേൾക്കാം.
1: ആകാശവും എല്ലാവർക്കും.
0: ഓക്കെ, താങ്ക് യു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0497295600. ഹലോ
4: ഹലോ
3: ഹലോ പറയൂ, ഇതാരാണ്? അണ്ടല്ലൂരിൽ നിന്ന് മൃണാൾ. മൃണാൾ, ഒരുപാട് വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ മൃണാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാടെല്ലാവരും 2-3 വർഷം മുമ്പ്. അതോ? ഓർമ്മയിലുണ്ട് അല്ലേ. അന്ന് അന്ന് എന്തോ എന്തോ
4: ചെയ്യുന്ന
3: ബിരിയാണി വെക്കുന്ന സ്ഥലത്ത് നിന്നായിരുന്നു വിളിച്ചത് അല്ലേ? എനിക്കിപ്പോ ഓർമ്മ വന്നു. അതെ, അവിടെ മൃണാളിന്റെ ചുറ്റുമുള്ള കുട്ടികളുടെ പേരൊക്കെ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. എങ്ങനെ, സുഖായി പോകുന്നു? ആണോ? എന്താണ് മറ്റെന്താ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല. മൃണാൾ
4: ബസ്സിൽ കണ്ടക്ടറാണ്.
3: ഇന്ന് അവധിയാണോ മൃണാൽ?
4: ഞായറാഴ്ച ഇന്ന് ലീവ് എടുത്തതാ.
3: പനിയുടെ ലക്ഷണാണോ? അപ്പൊ പിന്നെ കൊറേ ആളൊക്കെ ആയിട്ട് ഇടപഴകുന്നല്ലേ, അപ്പൊ അതൊക്കെ വരാൻ സാധ്യത ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരു ഒരിടയ്ക്ക് എല്ലാരും മാസ്ക് ഒക്കെ ഉപയോഗിച്ചോണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ അതൊക്കെ അങ്ങ് വിട്ടു തോന്നുന്നു അല്ലേ. മഴക്കാലത്ത് ഒരു കണക്ക് പറഞ്ഞാൽ നല്ലതാണ്, ബസ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ നമുക്ക് ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത് മൃണാൽ?
4: കടൽക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ നീയും കിളിക്കൊഞ്ചലും നാണം കൊണ്ട രതിഭാവവും നവമീര പൂവേണി എന്റെ സ്വപ്നങ്ങളെയും തുടങ്ങുന്ന ദാസേട്ടൻ പാടിയ
3: മനോഹരമായ ഗാനാണ് കേൾക്കേണ്ടത് അല്ലേ. മൃണാൾ പാടുമായിരുന്നു? മൃണാൾ പാട്ട് പാടുവോ?
4: ഞാൻ പാടാൻ അറിയില്ല.
3: ബസ്സില് നമ്മുടെ കണ്ണൂർ ആകാശവാണി ബസ്സിലുണ്ടോ? മൃണാളിന്റെ ബസ്സിലുണ്ടോ നമ്മുടെ കണ്ണൂർ ആകാശവാണി?

0: ദൂരാകാശവാണി വെക്കലുണ്ട്
1: പലപ്പോഴൊക്കെ വെക്കും.
0: ഏതെങ്കിലും ഒരു സമയത്ത് ഞാനും ഡ്യൂട്ടി എടുക്കുന്ന സമയത്തെല്ലാം പെട്ടെന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ വെക്കൂ. ഇങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോ ഒരു മണി തൊട്ട് രണ്ടു മണി വരെ അങ്ങനെയുള്ള ഇതേ വെക്കൂ, അല്ലാണ്ട് സ്ഥിരമായിട്ട് അത് വെക്കൂല. ഞാനധികം ഞാൻ സമയം കിട്ടുമ്പോ അപ്പാട് ഫോണില് റേഡിയോന്റെ ഇതില്.
1: അപ്പൊ മൃണാൾ ഒരുപാട് ആള് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ മൃണാളിന്റെ
0: ഇഷ്ടഗാനം. അത് മേലൂർ ദിനേശ് വീടി കമ്പനിയിലെ ആളുകളും പിന്നെ എന്റെ സുഹൃത്തായ നിഖില്, ആരവ്, അനിത, ആര്യ, സദാനന്ദൻ എന്നെല്ലാം പറഞ്ഞവർക്കും വേണ്ടിട്ട്
1: ഇനിയിപ്പോ പേര് പറയാൻ മറന്നുപോയവർക്കും എല്ലാവർക്കും വേണ്ടി കൊടുക്കാം. ഓക്കെ
0: ഒരുപാട് പേർക്ക് വേണ്ടി
1: ഓക്കെ കേൾക്കാം, പാട്ട് കേൾക്കാം.

ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഹലോ, ആ ഹലോ, പറയുതാരാണ്? ആ, യേച്ചൂർക്കോട്ടൻ രാജീവനാണല്ലേ. ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നി. രാജീവ, സുഖാണോ? ഇന്ന് ഏതു പാട്ടാ രാജീവനെ കേൾക്കേണ്ടത്? ആ പറഞ്ഞു. ആ പാട്ടാണ് കേൾക്കേണ്ടതല്ലേ രാജീവ. റഫീഖ് അഹമ്മദിന്റെ വരികള്, എം ജയചന്ദ്രന്റെ ഈണം, ശ്രേയ ഘോഷാല് പാടിയ മനോഹരമായ ഗാനം. പിന്നെ അതെ അതെ രാജീവ, വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷങ്ങൾ. ആ ആ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ രാജീവ. പാട്ട് കേൾക്കാം.

0: പരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: ിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരള.

0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഒരുപാട് നാളായി കേൾക്കാൻ കൊതിക്കുന്ന നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ഗാനത്തിനായി വിളിക്കാം. സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് നമ്പർ പറയാം. 0497 2956 0007. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ഇതാരാണ്?
1: അനാമിക.
0: അനാമിക, അനാമിക എവിടുന്നാ വിളിക്കുന്നത്? പരിക്കളം. പരിക്കളം അങ്ങ് ഉളിക്കല്ലിന്റെ അടുത്ത് അല്ലേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? പരിക്കളം യു പി സ്കൂളാണോ? സ്കൂളിന്റെ പേരെന്താ? ആ, ശാരദവിലാസ അല്ലേ. ആ, മോള് തന്നെയാണോ വിളിച്ചത് പരിപാടിയിലേക്ക്? ആദ്യമായിട്ടാണോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. പാട്ട് പാടാൻ അറിയാമോ? അറിയില്ല. ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത് മോൾക്ക്? ഈ പരിപാടിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്? രാപ്പകൽ എന്ന ചിത്രത്തിലെ അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉള്ളത് ഇപ്പോ? എല്ലാരും ഉണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ടോ? പാട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, വേറെ എന്തുണ്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ? സ്കൂള് തുറന്നിട്ട് പുതിയ ക്ലാസ്

ക്ലാസ്സും പുതിയ കൂട്ടുകാരൊക്കെ പഴയ ആൾക്കാർ തന്നെയായിരിക്കും അല്ലെ? ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടായ നമുക്ക് പാട്ട് കേൾക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, എന്നാല്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

അപ്പോ കുറേ നാളായല്ലോ ആ പാട്ടൊന്ന് കേട്ടിട്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കാം. സെഞ്ചുറി വെഡിങ് സെന്റർ ഹലോ പ്രീഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 0497 295 6007. ഹലോ, സെഞ്ചുറി വെഡിങ് സെന്റർ. ഹലോ ഹലോ, പറയൂ പറയൂ, ആരാണ്? ഷൈജു. സ്ഥലം പറയൂ. പേരാവൂര് അല്ലേ. റേഡിയോയുടെ അടുത്ത് നിന്ന് ഇത്തിരി മാറി നിൽക്കാമോ? കുറച്ച് കുറച്ച് മാറി നിന്നാ മതി. എന്റെ ഒരു ഒരു ശബ്ദം വരുന്നുണ്ട് ഇങ്ങോട്ട്. ആ ഓക്കെ. ആ അതെ അതെ അതെ. ആ ഇപ്പൊ ക്ലിയർ ആയി. ഷൈജു പറയ, എന്താ ചെയ്യുന്നത്? ആ എവിടെയാണ്? പേരാവൂര് തന്നെയാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആരൊക്കെ ഉള്ളത് വീട്ടില്? ഞങ്ങളുടെ ആകാശവാണി പരിപാടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? കേൾക്കാറുണ്ട്? ഓ, അപ്പോ കിട്ടാറുണ്ടോ? ഭാര്യക്ക് കിട്ടാറുണ്ടോ? ഓഹോ, നാല് പ്രാവശ്യം കിട്ടി. ഓ, കൊറേ. അത് നിരന്തരമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാലേ കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പാട്ട്, നമ്മളുടെ പാട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വേണം വിളിച്ചുകൊണ്ടേയിരിക്കാൻ. ചിലപ്പോ പാട്ട് പോകുമ്പോ ചിലവര് നിർത്തിയിട്ട് അങ്ങ് പോവുകയും അപ്പൊ പിന്നെ കിട്ടില്ല. അപ്പൊ ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്? പറഞ്ഞോളൂ, പാട്ട് പറഞ്ഞോളൂ. ആ പാട്ട് പാടുമല്ലോ. പാടുവോ? പാട്ട് പാടുവോ? ആസ്വദിക്കലേ ഉള്ളൂ, പാടുന്നില്ല. അപ്പോ അപ്പൊ ഈ മനോഹരമായ ഗാനം യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ രചന, ജോൺസന്റെ സംഗീതം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ആ ശരി ശരി, പാട്ട് കേൾക്കാം.

0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആന്റ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആന്റ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. നമ്പർ പറയാം, 0497 295 6007. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, പറയൂ, ഇതാരാണ്?
1: എന്റെ പേര് ശോഭന, ഞാൻ കൂടാളി വിളിക്കുന്നു.
0: കൂടാളി? ആ
1: അതെ.
0: മുമ്പ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഉണ്ട്, ഇഷ്ടം പങ്കെടുക്കാറുണ്ട്, പക്ഷേ ഇപ്പൊ കിട്ടാറില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ശ്രമിക്കും, പക്ഷെ കിട്ടാതെ ഒന്ന് മടുക്കും. പിന്നെ പുതിയ പുതിയ ആൾക്കാർ വിളിക്കുന്ന ഇഷ്ടാ കേൾക്കാൻ.
0: ആ ഇഷ്ടാണ്. അപ്പൊ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈ പരിപാടിയില്?
1: ആ കിട്ടിയിട്ടുണ്ട്, 2015 ലാസ്റ്റ് വിളിച്ചതാ ഞാൻ. 2015 ഡിസംബർ 25
0: വർഷം മുമ്പ്.
1: അതെ, പിന്നെ ശ്രമിക്കാറുണ്ട്. പിന്നെ അതിലിടക്ക് അടുക്കള കൂട്ടെന്നെല്ലാം പറഞ്ഞ പ്രോഗ്രാമിലെല്ലാം വിളിച്ചിട്ടുണ്ട്, ശ്രമിക്കും, പക്ഷെ കിട്ടാറില്ല അധികം.
0: ഓഹോ, അന്ന് ആരോടാണ് സംസാരിച്ചത്, ഓർമ്മയുണ്ടോ? എന്നോട് തന്നെയാണോ 11 വർഷം മുമ്പ് സംസാരിച്ചത്?
1: അതെ അതെ.
0: അപ്പോ വീട്ടമ്മയാണോ? വീട്ടമ്മയാണോ? വീട്ടമ്മയാണോ?
1: വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്.
0: ഇപ്പൊ ആരൊക്കെയാ ഉള്ളത് വീട്ടിൽ? അവിടെ കൂടെ ഇപ്പൊ ആരുള്ളത്?
1: വീട്ടില്
0: ആ ഓക്കെ. അപ്പൊ സമയം കളയണ്ട, നമുക്ക് പാട്ട് കേൾക്കണ്ടേ? ഏത്
1: പാട്ട്?
0: പാട്ടിന്
1: സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ മേഘ എന്ന് പറഞ്ഞ സിനിമയിലെ തുമ്പയും തുളസി എന്നുള്ള പാട്ടാ വേണ്ടത്.
0: ചിത്രാമ്മ പാടിയതല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് സമയം കളയാതെ പാട്ടിലേക്ക് പോയാലോ?
1: ഓ ആ ശരി ശരി.
0: ഓക്കെ എന്നാലും.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരണും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ പരിപാടി തുടരുകയാണ്. നമുക്കൊരു പാട്ടും കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ എന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. ഹലോ,
1: ഹലോ,
0: ആ ഹലോ ഹലോ, പറയൂ, ഇതാരാണ്? അരവിന്ദാശൻ. അരവിന്ദാശൻ എവിടെയാണ്, സ്ഥലം ഒന്നും കൂടി പറയാമോ? ആ, അഴീക്കോടാണ് അല്ലേ. ഏത് പാട്ടാണ് കേൾക്കേണ്ടത് ഇന്ന് ഈ പരിപാടിയിലൂടെ?
1: അനന്തനും അപ്പുക്കുട്ടനും ആന ഉണ്ടായിരുന്നു എന്ന സിനിമയിലെ തുമ്പപ്പൂവിൽ വാസരം
0: യേശുദാസ് പാടിയതല്ലേ.
1: യേശുദാസ് പാടിയ
0: പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ ഇടയ്ക്കൊക്കെ?
1: രണ്ടു കൊല്ലം മുമ്പേ കിട്ടിയതാ, പിന്നെ കിട്ടിയിട്ടില്ല.
0: പിന്നെ ശ്രമിക്കായിട്ടാണോ അതോ കിട്ടായിട്ടാണോ?
1: ശ്രമിക്കാറുണ്ട്, കിട്ടുന്നേയില്ല.
0: എന്താ ചെയ്യുന്ന ജോലി? എന്താ ചെയ്യുന്നേ?
1: ഞാൻ ചെറുതായി തയ്യൽ പണി ചെയ്യല്ലോ.
0: ആണോ, ഇന്ന് അവിടെ നിന്നാണോ തയ്യൽ പണിയുടെ അടുത്തു നിന്നാണോ? ഇന്ന് ലീവാണ്. വീട്ടിൽ നിന്നാണ് അല്ലേ. ആ, അത് ഷോപ്പിലാണോ, ഷോപ്പിലാണോ അതോ വീട്ടിൽ നിന്നാണോ ചെയ്യാറുള്ളത്?
1: ഷോപ്പ് പോയിട്ട് ചെയ്യലാണ്.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം ഇന്നാലല്ലേ, സമയം കുറെയായി. അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ.
1: ഓക്കെ. ആ ശരി.

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം കഴിയുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ കെ ആർ ശ്രീജ, സാങ്കേതിക സഹായം പി വി രമേശൻ, ജന്യ മുരളി.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങളോടെ ഏറ്റവും പ്രൊഫഷണലായ രീതിയിലായിരിക്കും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആലുവ പറവൂർ റൂട്ടിലെ 4 പുതിയ KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതിക്ക് തുടക്കമാകും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 വൈകിട്ട് 5 വരെ. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേവസ്വം ബോർഡ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം പ്രത്യേക അജണ്ടയുടെ ഭാഗമായാണോ മന്ത്രിസഭ പരിഗണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രോസിക്യൂട്ടർ രാജിവച്ചതോടെ വിഷയം അവസാനിക്കുകയില്ലെന്നും ഗൌരവമായ കാര്യമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ന്യൂസ് ഡൽഹിയിലേക്ക്.

ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, പാടിയത് യേശുദാസും ചിത്രയും, എസ് രമേശൻ നായരുടെ വരികൾക്ക് എ ബി മുരളിയുടെ സംഗീതം.

ഒരു ഗാനം കൂടി. ചിത്രം മൈ ബിഗ് ഫാദർ, ഗായിക മഞ്ജരി, ഗാനരചന വയലാർ ശരത്ചന്ദ്ര പരമ, സംഗീതം അലക്സ് പോൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കലാമണ്ഡലം നാരായണൻ നമ്പീശനും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങൾ കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് കലാമണ്ഡലം നാരായണൻ നമ്പീശനും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പുള്ളിക്കാരൻ സ്റ്റാർ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ആൻ ആമി വാഴപ്പള്ളി. ജയഗീതയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ ഈണം.

ചിത്രം വയലിൻ, പാടിയത് നിഷാദ് എലിസബത്ത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ബിജിപാൽ, ആനന്ദരാജ് ആനന്ദ്.

ചിത്രം സുന്ദരി ഗാർഡൻസ്. പാടിയത് മൃദുല വാര്യർ. ജിയോ പോളിൻ്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫിൻ്റെ ഈണം.

അടുത്ത ഗാനം പാടിയത് സുദീപ് കുമാറും ചിത്രയും ചേർന്ന്. ചിത്രം സ്വപ്നസഞ്ചാരി. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം.

ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം. പാടിയത് മൃദുല വാര്യരും വിജയ് യേശുദാസും ചേർന്നത്. ഗാനരചന എ ശാന്തകുമാർ. സംഗീതം സച്ചിൻ ബാലു.

0: പ്രിയ ശ്രോതാക്കളെ, ഷഹബാസ് അമൻ പാടിയ ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ,
2: കണ്ണൂർ ടോക്കേഴ്സ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ
2: ടാക്കീസിലൂടെ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. മലയാള സിനിമയിലും പൊതുവെ ഇന്ത്യൻ സിനിമയിലും കൊറിയോഗ്രാഫി അല്ലെങ്കിൽ നൃത്ത സംവിധാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. സംഗീതത്തെയും ശബ്ദത്തെയും ശരീരത്തിന്റെ ചലനങ്ങളാക്കി മാറ്റി കണ്ണുകൾക്ക് ആസ്വാദ്യകരമായ ഒരു ദൃശ്യവിരുന്നൊരുക്കുന്ന പ്രക്രിയയാണ് കൊറിയോഗ്രാഫി. ഒരു പാട്ടിനൊപ്പം കഥാപാത്രങ്ങൾ നൃത്തം ചെയ്യുന്നു എന്നതിലുപരി ആ രംഗത്തിന്റെ മൂഡ് എന്താണെന്ന് നിശ്ചയിക്കുന്നത് കൊറിയോഗ്രാഫിയാണ്. ഒരു നല്ല കൊറിയോഗ്രാഫർക്ക് പാട്ടിന്റെ ഈണം മാത്രമല്ല, ക്യാമറയുടെ ചലനങ്ങളും ലൈറ്റിംഗും നടീനടന്മാരുടെ നൃത്തം ചെയ്യാനുള്ള കഴിവും കൃത്യമായി അറിഞ്ഞിരിക്കണം. നൃത്തം ചെയ്യാൻ വലിയ മടിയുള്ള നടന്മാരെ പോലും മനോഹരമായ ചുവടുകളിലൂടെ സ്ക്രീനിൽ ആകർഷകമായി അവതരിപ്പിക്കുന്നത് കൊറിയോഗ്രാഫറുടെ മിടുക്കാണ്. ചുരുക്കത്തിൽ, സിനിമയിലെ ദൃശ്യഭംഗിക്ക് മാറ്റുകൂട്ടുന്ന, സംഗീതത്തെയും അഭിനയത്തെയും ദൃശ്യകലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു കണ്ണിയാണ് കൊറിയോഗ്രാഫി അല്ലെങ്കിൽ നൃത്ത സംവിധാനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു,

നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരമയച്ചത് എന്ന്

0: ജേഷ് ഇത് പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു.
1: ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതായത് ഒരു നിങ്ങളെ ഇത് കഴിയുന്നതിന് മുന്നേ ഞാൻ അത് മെസ്സേജ് വിട്ടിരുന്നു.
2: ഓ അത് ശരി.
1: അതുകൊണ്ട്
2: പ്രോഗ്രാം ലാസ്റ്റ് ആവുന്നതിന് മുന്നേ അല്ലേ?
1: അത് പാട്ട് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് ഇതിന്റെ പേര് സിനിമേന്റെ ഇതായിരിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ
2: വിട്ടിരുന്നു.
0: എന്നാ പിന്നെ ആ പാട്ടും സിനിമയും ഒക്കെ ഒന്ന് കേൾക്കട്ടെ.
2: ഏതായിരുന്നു സിനിമ?
1: സ്വാഗതം.
2: സ്വാഗതം. പാട്ട് പാടാൻ അറിയോ?
1: ഇങ്ങനെ വെറുതെ മൂളാലേ ഉള്ളൂ.
2: എന്നാ ആ ഒരു പാട്ടൊന്ന് വെറുതെ ഒന്ന് മൂളിക്കൂടെ?
1: ഇപ്പാട്ട് തന്നെയാ, സ്വാദത്തിലെ പാട്ടാ.
0: അല്ല ഏത്
2: കുഴപ്പമില്ല.
1: അത് പിന്നെ താരകരൂപിണി
2: ബ്രഹ്മാനന്ദം പാടിയ.
1: ആ ബ്രഹ്മാനന്ദ സാറ് പാടിയ പാട്ട്. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവനരോ മാഞ്ചമായിരിക്കും ഏകചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലും പാല
0: മതി. രാജേഷിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പാട്ട്
2: പാടി
0: പാടി.
2: ബ്രഹ്മാനന്ദന്റെ പാട്ട് വളരെ ഇഷ്ടമാണോ?
1: വളരെ ഇഷ്ടമാണ് ആ പാട്ട്. ഞാൻ എന്നും
2: നല്ല പാട്ടല്ലേ? അല്ലെ എത്ര കേട്ടാലും മടുക്കൂല. പിന്നെ രാജേഷ് എന്താ ചെയ്യുന്നത്?
1: ഞാൻ ആദ്യം ടൈലർ ആയിരുന്നു. അവിടുന്ന് നേരെ ഗൾഫിലേക്ക് പോയി. വീണ്ടും ഗൾഫിന്ന് നാട്ടിലേക്ക് വന്നു.
0: ഇപ്പൊ എത്ര നാളായി നാട്ടിലായിട്ട്?
1: കൊറോണ സ്റ്റാർട്ടിങ്ങിലും ഉണ്ട് ഇവിടെ
2: 2020 അല്ലേ?
1: ആ സ്റ്റാർട്ടിങ്ങിൽ. അങ്ങനെ വരുമ്പം ലീവ് അടിച്ചിട്ട് വന്നാണ്. പിന്നെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല.
0: ഇപ്പൊ എന്നിട്ട് എന്താ ചെയ്യുന്നത്?
1: മേലൂർ ഒരു കടയുണ്ട്. ആ കടയില് അനാദി സ്റ്റേഷനറി ബേക്കറി ആയിട്ട് ഇങ്ങനെ ഒരു കച്ചവടം നടത്തുന്നു. ഒരു ടൈലറിങ് ചെറിയൊരു ടൈലറിങ് അതിന്റെ ഉള്ളില് എന്റെ പ്രൊഫഷൻ തന്നെ.
0: ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ?
1: കുഴപ്പമില്ല, അങ്ങനെ പോന്ന്.
2: ടൈലറിങ് എങ്ങനെ, എല്ലാം തയ്ച്ചു കൊടുക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇനം മാത്രമാണോ തയ്ച്ചു
1: കൊടുക്കുന്നത്?
2: എല്ലാം തയ്ച്ചു കൊടുക്കും.
1: എല്ലാം തയ്ച്ചു.
0: ആരെങ്കിലും കൂടെ ഉണ്ടോ സഹായിക്കാനായിട്ട്?
1: കൂടെ എന്റെ ഭാര്യ ഉണ്ട്.
0: അവരും തയ്ക്കുന്നതാണോ?
1: അല്ല, അവള് കച്ചവടം ചെയ്യും, ഞാൻ തയ്ക്കും.
2: രണ്ടാളടിപൊളിയാണ്.
0: അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാം.
1: അതെ അതെ.
0: കുട്ടികളോ?
1: കുട്ടികൾ രണ്ടാള്. മൂത്തയാള് ബാംഗ്ലൂര് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവന്റെ അവളെ താഴത്തുള്ള ആള് ഷാരോണ് ബാംഗ്ലൂർ തന്നെ ഒരു ടൈറ്റാൻ കമ്പനി കിട്ടിയിട്ടുണ്ടോ? മറ്റേ NTTF വഴി പഠിച്ചു. മകളുടെ പേര് ശ്രീനന്ദയാണ്.
2: ശ്രീനന്ദ.
1: ആ ശ്രീനന്ദ മൂത്തത്. മകന്റെ പേര് ഷാരോണ്.
2: ഷാരോണ്.
1: വൈഫിന്റെ പേര് ബിജനി.
2: വൈഫിന്റെ പേര് എന്താ പറഞ്ഞത്?
0: ബിജനി.
1: ബിജനി.
2: ബിജനി. ഒരു കേൾക്കാത്തൊരു പേര്, അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത്. അപ്പൊ രണ്ടുപേരും നന്നായിട്ട് കച്ചവടം ഒക്കെ ചെയ്ത് പോന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: പ്രോഗ്രാം, അതായത് നമ്മള് രാവിലെ കടയിൽ പോയി കഴിഞ്ഞാൽ ഓണാക്കും. പിന്നെ 3:30 കോഫി ചെയ്യും. പിന്നെ 5 വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് വരുന്നത് വരെ ആ റേഡിയോ നാടകോത്സവം ഫുള്ളായിട്ട് കേട്ടതാണ്.
0: കേട്ടു.
1: നമുക്കതിനുള്ള സൗകര്യം ഉണ്ട്.
0: അപ്പൊ വീട്ടിൽ നിന്നല്ല, കടയിൽ നിന്നാണ് കേൾക്കുക.
1: കടയിൽ നിന്നാണ്. ആ കടയിൽ നിന്നാണ് എല്ലാം കേൾക്കുക.
0: വീട്ടില് റേഡിയോ ഉണ്ടോ?
1: ഉണ്ട്.
0: അത് വെക്കാറില്ല രാവിലെ?
1: വീട്ടിൽ വന്ന വെക്കും. രാവിലെ വെക്കും. രാവിലെ
2: സുഭാഷിതം,
1: ഒരു മോട്ടിവേഷൻ.
0: സുഭാഷിതം
1: അതെല്ലാം കേൾക്കാറുണ്ട്. പിന്നെ പോണ സമയത്തെ പൂട്ടു.
0: കട പൂട്ടി പോണ സമയത്തെ റേഡിയോ പൂട്ടുള്ളൂ.
1: ആ എന്നാലേ പൂട്ടുള്ളൂ. അവിടെ വരുന്ന കസ്റ്റമർ പറയൂ, ഇവിടെ വന്നാലേ പഴയ പഴയ പാട്ടുകൾ കേൾക്കാൻ പറ്റൂന്ന്
2: പറയും. നമുക്ക് വീണ്ടും നമ്മളെ സ്വാഗതം സിനിമയിലേക്ക് വരാം. സ്വാഗതം സിനിമ കണ്ടിരുന്നോ?
1: സ്വാഗതം സിനിമ കണ്ടിരുന്നു, കുറെ വർഷം മുന്നേ കണ്ടതാണ്.
2: അതെ, ജയറാമ, അശോക്, ശ്രീനാഥ്, ഉർവശി,
1: പാർവതി,
2: അതെ,
0: ജഗതി, ജഗതി, വേണു, സുകുമാരി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കുടുംബകഥയായിരുന്നു അല്ലേ? പ്രണയവും അതുപോലെ സൗഹൃദവും ഒക്കെ ഉള്ള ഒരു സിനിമ.
2: 1989 വേണുകവള്ളിയാണ് സംവിധാനം ചെയ്ത സിനിമ.
0: സംവിധാനവും അതുപോലെ കഥയും തിരക്കഥയും ഒക്കെ വേണു നാഗവള്ളിയുടേതായിരുന്നു.
2: പിന്നെ എല്ലാ പാട്ടുകളും അല്ലേ
1: മികച്ചതായിരുന്നു.
2: പാട്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ സിനിമക്ക് പോകാനൊക്കെ സമയം കണ്ടെത്താറുണ്ട്? എങ്ങനെയാണ്
1: സിനിമക്ക് പോകാൻ നമ്മൾ സമയം കണ്ടെത്തും? എങ്ങനെ വെച്ചാല് രാത്രി കടയടക്കും, നേരെ സെക്കൻഡ് ഷോ പടത്തിന് പോകും.
2: രണ്ടുപേരും കൂടി പോകും അല്ലേ?
1: മക്കള് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഓരോ കൂട്ടായിട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ രണ്ടാളുടെ വിടക്കെല്ലാം പോയി
2: കാണും. ഇപ്പൊ ഈ അടുത്ത് കണ്ട സിനിമ ഏതാ?
1: ഇപ്പൊ അടുത്ത് കണ്ടത് പിന്നെ ദുരന്തർ കണ്ടില്ലേ? മകള് നാട്ടിലുള്ള സമയത്ത് മകളുമായിട്ട് പോയിട്ട് കണ്ട പടം വാഴാറ്റു.
0: അടുത്തടുത്തൊക്കെ സിനിമ കണ്ടു
1: കണ്ടു കണ്ടു പണ്ടത്തെ പോലെ കാണുന്നില്ലാന്നേ ഉള്ളു, എന്നാലും കാണും.
0: തലശ്ശേരി അല്ലേ പോകാറ്?
1: അല്ല, നമുക്കിന്ന് പിണറായി കൂത്തുപറമ്പിലാണ്.
0: ഓ അശേരി.
1: പമ്പറത്തോട്ടിന് അങ്ങ് എത്തിയില്ലേ?
0: അപ്പൊ ഈ പാട്ടിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. പാട്ടിന്റെ രചനയും സംവിധാനമൊക്കെ ആരാന്നറിയായിരുന്നോ?
1: അത് ഞാൻ നോട്ട്.

0: രജനിയും സംഗീതവും.
1: അതിനോട്ട്
2: അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരില്ല. നമ്മൾ ഇഷ്ടംപോലെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അതെ അതെ അതെ, പാട്ട് കേട്ട ഉടനെ നമുക്ക് സിനിമ ഏതാണെന്ന് മനസ്സിൽ ഓടിയെത്തിയല്ലോ.
1: പാട്ട് അതല്ലേ, അത് ഫുൾ ടൈം പാട്ട് കേൾക്കുന്നതുകൊണ്ടാണ് എനിക്കത്
0: കിട്ടുന്നത്.
1: ഞാൻ ഗൾഫിലുള്ള സമയത്ത് അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ പാട്ട് വെച്ചിട്ട് അങ്ങനെ കേൾക്കാം.
0: ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാ രജനി ആരാണ്, സംഗീത ആരാണ് എന്നൊക്കെ ഉള്ളത്
1: ശ്രദ്ധിക്കാറുണ്ട്. ശ്രോതാക്കൾ എല്ലാവരും ആ പാടുന്ന ഗായകനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറു, കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കാറുള്ളൂ. അതിന്റെ പിന്നണിയിലുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്.
2: പക്ഷെ അതിന് പിന്നണിയിലാണ് അല്ലേ കൂടുതലും?
1: ആ അതെ അതെ, പിന്നണിയിലാണ് അതിന്റെ കാര്യങ്ങളെല്ലാം
2: നടക്കുന്നത്.
1: പക്ഷെ പേര് കിട്ടുന്നത്
0: ഗായകന്റെ. ബിച്ചു തിരുമലയാണ് പാട്ടിന്റെ രചന, അതുപോലെ സംഗീതം രാജാമണി.
1: രാജാമണി
0: ബിച്ചു തിരുമല ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് അല്ലേ. പ്രണയവും വിരഹവും ഒക്കെ ഉള്ള ഒരുപാട്
2: നല്ല നല്ല ഗാനങ്ങൾ
1: പാട്ടെഴുത്തുകൾ.
2: പഴയ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്.
1: പഴയ പാട്ടിനോടാണ് താല്പര്യം കൂടുതൽ. പഴയ അതായത് എന്റെ ജനറേഷൻ ഉള്ളതും അച്ഛന്റെ ജനറേഷൻ ഉള്ള പാട്ടുകളും അങ്ങനെയാണ് അതിന്റെ ഇത്. അതായത്
2: 1989 ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ നമ്മൾ ഇന്ന് മനസ്സിൽ
1: അല്ലേ.
2: 80s, 90s, 70s ഒക്കെ പാട്ടുകൾ എത്ര കേട്ടാലും നമുക്ക്
0: മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. എപ്പോ ചോദിച്ചാലും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകും ആ പാട്ട് ഏതായിരുന്നു, ആരായിരുന്നു പാടിയത് എന്നൊക്കെ ഉള്ളത്. ഈ പാട്ട് പാടിയത് ആരാന്ന് ഓർമ്മയുണ്ടോ? വേണുഗോപാലും എം ജി ശ്രീകുമാറും മിൻമിനിയും ചേർന്ന് പാടിയത്.
2: ഏതായാലും നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണെന്ന് അറിയോ?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കവിത
2: സാഹിത്യരംഗം പരിപാടിയിലല്ലോ?
1: സാഹിത്യരംഗം പരിപാടിയൊക്കെ നല്ല പരിപാടിയാണ്, അതെല്ലാം നമുക്ക് ഇഷ്ടമാണ്. പിന്നെ പാട്ട് ഫുൾ ടൈം കേൾക്കുന്ന തന്നെയാണ്
2: പാട്ട്, അതല്ലേ നമുക്കല്ലേ കൂടുതൽ ഇഷ്ടമുള്ളത്.
1: അതെ.
2: ഏതായാലും വീണ്ടും ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: അപ്പൊ ആകാശവാണിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
1: ഓക്കെ,
2: നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
1: ഓക്കെ,
2: എല്ലാവരോടും അന്വേഷണം പറയാ, പ്രത്യേകിച്ച് വൈഫിനോടും മക്കളോടൊക്കെ പറയാ. ഓക്കെ എന്നാലേ.
1: ഓക്കെ.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളികൾക്ക് ചിരിക്കാൻ ഒരു കാരണവും ചിന്തിക്കാൻ ഒട്ടേറെ കഥാപാത്രങ്ങളും നൽകി കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് അകന്നുപോയ സലിം കുമാറിന്റെ ഓർമ്മകളാണ് ഇന്ന് സിനിമ ക്ലിപ്പ് ചലഞ്ചിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഓരോരുത്തർക്കും പറയാനുണ്ടാകും സലിം കുമാർ എന്ന നടനെ കുറിച്ച്. നമസ്കാരം.
5: നമസ്കാരം. നമസ്കാരം.
4: പേര്
5: നിഷാദ്.
4: നിഷാദേട്ടാ, ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്ന് കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ?
5: അത്യാവശ്യം, പലപ്പോഴും സമയം കിട്ടുന്നു, കേൾക്കും.
4: അതെ. എവിടെ സ്ഥലം? എവിടെയാ?
5: ഞാൻ ചേരി.
4: ജോലി എന്താ ചെയ്യുന്നത്?
5: ജോലി ഞാനിപ്പോ പ്രൈവറ്റ് കമ്പനിയിലെ മാർക്കറ്റിംഗ് സെയിൽസ്.
4: എഴുത്തിന്റെ ഒരു ഇതുണ്ട് തോന്നല്ലോ.
5: അല്ല, അങ്ങനെ വലിയ അത്യാവശ്യം നമുക്ക് തോന്നുന്ന നിലപാടുകൾ എഴുതും, അത്യാവശ്യം കവിതയും മറ്റും അങ്ങനെ എഴുതാറുണ്ട്.
4: അത് ശരി. പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അല്ല.
5: ഇല്ല, പ്രസിദ്ധീകരിക്കാൻ താല്പര്യമില്ല.
4: അത് ശരി. സ്വന്തമായിട്ട് എഴുതിയിട്ട് സ്വന്തമായിട്ട് ആനന്ദിക്കുക.
5: സ്വന്തമായിട്ട് ആലപിക്കുക, ആനന്ദിക്കുക.
4: ശരി. സോഷ്യൽ മീഡിയയിൽ സജീവായിരിക്കും അപ്പോ?
5: സോഷ്യൽ മീഡിയയിൽ ഉണ്ട്.
4: ശരി. അപ്പോ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വിഷയാ കവിതയായിട്ട് എടുത്തത്?
5: ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെയില്ല, നമുക്ക് നമ്മുടെ മുമ്പില് പെട്ടെന്ന് ചില സമയങ്ങളിൽ ചില മൂടിനനുസരിച്ച് തോന്നിയ വിഷയങ്ങളെ കുറിച്ചിട്ട് എഴുതും, അത്രേ.
4: അത് ശരി. ഈ കണ്ണൂർ ടാക്കീസ് എന്നൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ കാണുന്ന ആളാണോ ആസ്വദിക്കുന്ന ആളാണോ? എങ്ങനെയാണ്?
5: സിനിമ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പിന്നെ സിനിമ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട്. ഒരു പടത്തിൽ ചെറുതിന് മുഖം കാണിച്ചിട്ടുണ്ട്.
4: ഓ, അത് ശരി. അതേതാ സിനിമ?
5: അത് നമ്മുടെ ടോവിനോടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമയായിരുന്നു.
4: അതെ, അവിചാരിതമായിട്ടൊരു സിനിമ നടന്ന കണ്ടെത്തി. ഏതായാലും കണ്ണൂർ ടാക്കീസിൽ പങ്കെടുത്തൊരു വലിയ സന്തോഷം. ആദ്യം തന്നെ പറയാണ്, സലിം കുമാറിന്റെ സിനിമകളാണ് ഈ ആഴ്ച നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം അഭിനയത്തിന്റെ എല്ലാ മേഖലയിലും തിളങ്ങിയ ഒരു വ്യക്തിയാണ് സലിം കുമാർ. അദ്ദേഹത്തെ ഓർക്കുമ്പോ എങ്ങനെയാണ്, ഒരു നടൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്?
5: നടൻ എന്ന് പറഞ്ഞാല് ഹാസ്യത്തില് നമ്മുടെ ഇന്നസെന്റ് മാമുക്കോയ അങ്ങനെയുള്ള കുറച്ച് നല്ല രീതിയിൽ ഹാസ്യങ്ങൾ ചെയ്ത അവരുടെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് നല്ല രീതിയിൽ തിളങ്ങിയൊരു നടനാണ്. കോമഡി തന്നെയാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. എന്നാലും സീരിയസ് വേഷങ്ങൾ, അച്ഛനുറങ്ങാത്ത വീട് അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ മലയാള സിനിമക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ്.
6: ഈ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുമ്പോൾ, ശരിക്കും പറഞ്ഞ സിനിമയ്ക്ക് നമ്മൾ ഒരു കാലത്ത് കോമഡി മാത്രം ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ സീരിയസും ചെയ്ത് കോമഡിയും സീരിയസും രണ്ടും കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെ, അവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്ന ഒരു ഫീൽ അല്ലെ. സലീം കുമാറിന്റെ ശബ്ദം മറ്റും എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ?
5: സലീം കുമാറിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ കുറെ പണ്ടെടുത്തത് ഇപ്പൊ അങ്ങനെ ചെയ്യാറൊന്നുമില്ല,
6: മിമിക്രി ചെയ്യാറുണ്ട്.
5: ആ മുമ്പൊക്കെ ചെയ്യാറുണ്ട്.
6: അപ്പൊ നമുക്ക് വലിയ ആളെയാണ് പിടിച്ചത്. ശരി, പറ്റോ നോക്ക്, ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ?
5: നോക്കട്ടെ. ഈ കാണുന്ന ഭയങ്കര ബുദ്ധിയ അഡ്വക്കേറ്റ് മുഖത്തിലുണ്ട്, അഴിയണത് കാര്യാണ് പാപ്പനെ ഇപ്പച്ച് സാറേ.
6: അത്ഭുതപ്പെടുത്തിയട്ടോ, പ്രതീക്ഷിക്കാണ്ട് വഴിയിന്ന് കിട്ടിയ ഒരാളാണ്, പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നേ, നന്നായി. ഏതായാലും ഈ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി നമ്മുടെ മീശമാധവന്റെ ഒരു കഥാപാത്രമായിരുന്നു, അതേപോലെ മുകുന്ദൻ ഉണ്ണി വേറൊരു കഥാപാത്രമായിട്ട് വരുന്ന സിനിമയുണ്ട്, അതാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്, അത് ഏതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമെന്ന്. ഓക്കെ,
7: ഏതാണ് ആ സമയം? നിങ്ങൾ ആ സമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം?
8: അത് അല്ല,
7: ആ പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ.
8: അത് പിന്നെ രാത്രി,
7: രാത്രി അസമയമാണോ?
8: അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല, പാതിരാത്രി.
7: പാതിരാത്രി അസമയമാണ്.
9: പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ?
7: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, എന്താണ് ഈ അസാധാരണം?
9: അത്
7: ആ
9: അത്
7: ഒബ്ജക്ഷൻ യുവർ ഓർഡർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പറയണം എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്. നിയമ പുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാവൂർ പറയണം ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം.
6: മനസ്സിലായി, ഏതാ സിനിമ?
5: ഓക്കെ, ഇത് ക്യൂനുള്ള മൂവിയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ.
6: കറക്റ്റ്.
5: ഇതിനെ കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ മുന്നേ ഈ സിനിമയുടെ ആക്ടിംഗ് വർക്ക്ഷോപ്പിന് പോയപ്പോ അന്ന് പിന്നെ ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാൻ വന്നത് നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടറായിരുന്നു ബിജോ ജോസ്. അപ്പോ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പടമാണ് ജനഗണമന എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്യൂൻ തന്നെ നല്ല പിന്നെ എന്താ പറയേണ്ടത്, നല്ല മൂവിംഗ് ആയിട്ടുള്ള പടമാണ്,
6: നല്ല വിജയം.
5: അതെ, വിജയം നേടിയ പടമാണ്. അപ്പൊ അന്ന് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ ഫസ്റ്റ് പടം ക്യൂനൊക്കെ പറഞ്ഞതുകൊണ്ടും പിന്നെ ഈ മൂവി കണ്ടതുകൊണ്ടും എനിക്ക് കൃത്യമായിട്ട് ആ ഒരു അദ്ദേഹത്തിന്റെ പേരും ഓർമ്മയിലുണ്ട്.
6: പിന്നെ നമുക്ക് അറിയാം അദ്ദേഹം സലീം കുമാർ ചെയ്ത ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി നമ്മളെ മീശമാധവനിൽ കണ്ട മുകുന്ദനുണ്ണി ആയിരുന്നില്ല, ഇതിലെ മുകുന്ദനുണ്ണി തീപ്പാർന്ന ഡയലോഗാണ് ഇതിനകത്ത് വരുന്നത്. ശരിക്കും ഇന്നും സമൂഹത്തിൽ അത്രയും പ്രസക്തമായിട്ടുള്ള ഡയലോഗാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നമുക്കറിയാൻ പറ്റിയത്. ഏതായാലും ഉത്തരം കൃത്യമായിട്ട് നിഷേധട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും നല്ല നല്ല സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും നമുക്ക് വെള്ളിത്തിരിക്ക് പിന്നിലൊക്കെ വരാൻ സാധിക്കട്ടെ.
5: ഓക്കെ,
6: ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
5: സിനിമയ്ക്കൊപ്പം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
6: നമസ്കാരം.
10: നമസ്കാരം.
6: പേര്?
10: സുകുമാരൻ.
6: സുകുമാരൻ ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ?
10: ഇല്ല, ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്.
6: അതെ, ഏതാ ഡിപ്പാർട്ട്മെന്റ്?
10: സഹകരണ വകുപ്പിൽ.
6: സഹകരണ വകുപ്പിൽ എന്തായിട്ടാ റിട്ടയർ ആയത്?
10: ഞാൻ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയിട്ട്.
6: ആ ശരി, കുറെ വർഷമായി റിട്ടയർ ആയിട്ട്?
10: 9 വർഷമായി.
6: അത് ശരി, 9 വർഷത്തെ റിട്ടയർമെന്റ് ലൈഫ് അന്ന് മനസ്സിലാവുന്നില്ല. ഈ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ പോകുന്നു?
10: റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ 9 വർഷത്തിൽ ഈ ഡിസംബർ വരെ ഹരിത കേരള മിഷന്റെ കിലയുടെ ഒരു ട്രെയിനറായിട്ടും പിന്നെ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ അടുത്ത 2-3 മാസമേ ആയുള്ളൂ.
6: സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു?
10: ചെറിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്.
6: ശരി. വീട്ടിലെ കാര്യങ്ങൾ, അതായത് കൃഷി അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യും?
10: വീട്ടിലെ കൃഷിയുടെ ഇതൊന്നുമില്ല, കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അതൊന്നുമില്ല. ഞാൻ പിന്നെ നല്ലോണം കായിക അധ്വാനം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ നല്ല ഒരു അന്തരീക്ഷമൊന്നുമല്ല. കുറച്ച് നിലം ഉണ്ട്,
6: കൃഷിഭൂമിയുണ്ട്,
10: അതിൽ കുറച്ച് നിലമുണ്ട്. പിന്നെ നെൽകൃഷി ചെയ്യാൻ പറ്റുന്ന, പക്ഷെ അതെല്ലാം തരിശാക്കി ഇട്ടിട്ടില്ല. അതിനുള്ള പശ്ചാത്തല സൗകര്യം ഇല്ല, അതുകൊണ്ട് എല്ലാം തരിശാക്കി ഇട്ടിട്ടില്ല. അതിനുള്ള ഒരു പശ്ചാത്തല സൗകര്യം കൊണ്ട് ഞാൻ കൃഷി ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിന് പിന്നെ കൃഷി വകുപ്പോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു
6: കിട്ടിയില്ല,
10: ഇത് കിട്ടുന്നില്ല.
6: അത് ശരി,
10: അതുകൊണ്ട് അങ്ങനെ തരിശാക്കിട്ടുള്ള.
6: ഇപ്പൊ പൊതുവെങ്കിലും തരിശു ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷി നടത്തുന്ന പരിപാടികളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ?
10: ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഇതെടുത്തു നോക്കിയാൽ നെൽവയലുകൾ, കാരണം അതിൽ പിന്നെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയോട് കൂടിയിട്ട് കണ്ടമാനം പറയൽ നെൽവയലുകൾ തരം മാറ്റുകയും അത് റിയൽ എസ്റ്റേറ്റ് അടക്കം ഉള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന രീതിയുണ്ട്. എത്ര തന്നെ ഇടപെട്ടാലും പരിഹരിക്കാൻ പറ്റാതെ പോകും. അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നമൊന്നും ആൾക്കാർക്ക് പ്രശ്നമേ അല്ല.
6: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നുള്ള പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പ്രോഗ്രാം കേൾക്കുന്ന ആളാണ് സുകുമാരേട്ടൻ?
10: കേൾക്കാറ്, നേരത്തെ എല്ലാം കേൾക്കാറുണ്ട്. ഇപ്പൊ ആകാശവാണിയുടെ അങ്ങനെ ഇതുള്ള നല്ല മൊബൈലിലേക്ക് ചുരുങ്ങിയില്ലേ.
6: നമ്മുടെ മൊബൈലിലും ആകാശവാണിയുടെ പരിപാടികൾ കേൾക്കാൻ പറ്റും. ന്യൂസ് ഓൺ എയർ എന്നൊരു ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം.
10: അത് ഞാൻ ഡൗൺലോഡ് ചെയ്തതായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഹരിത കേരള മിഷന്റെ ചില പരിപാടികളിലും
6: അത് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ തന്നെ എയർ കണ്ണൂർ നടിച്ച കണ്ണൂരിന്റെ ലൈവ് സ്ട്രീം ആയിട്ടുള്ള പ്രോഗ്രാംസ് കേൾക്കാൻ പറ്റും. അപ്പോ ഇത് കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്ന ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സുമാരത്തിന് ചോദിക്കാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച സലീം കുമാർ എന്ന നടൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് വലിയ ഒരു നഷ്ടമാണ്. ചിരിയായാലും ചിന്തയായാലും ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് തന്ന ഒരു നടനെ കുറിച്ച് സുകുമാരേട്ടൻ, സിനിമ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ്?
10: ഞാനിങ്ങനെ സിനിമ പിന്നെ കാണാറുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. കണ്ടാലും പിന്നെ അതിൽ ചില സംഭവങ്ങൾ ഓർക്കുന്നല്ലാണ്ട്. പക്ഷെ സലീം കുമാറിനെ കുറിച്ച് എനിക്ക് എഴുതുന്നുണ്ട്. ഒന്ന്, ഹാസ്യത്തിന്റെ ആ മേഖലയിൽ നല്ല വിരാജിച്ചാണ്. പിന്നെ മിമിക്രി അടക്കം നല്ല മിമിക്രി കലാകാരനാണ്. അതുപോലെ തന്നെ ഹാസ്യത്തിൽ നിന്ന് മാറി അദ്ദേഹം നല്ല സ്വഭാവ നടനായിട്ട് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പിന്നെ ഒന്ന് രണ്ട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെ, ഒന്ന് പെൺകുട്ടികളെ പിന്നെ ഉണ്ടായാലുള്ള ഒരു കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാക്കിയിട്ട് അതിൽ ശരിക്കും അദ്ദേഹം അഭിനയിക്കുകയല്ല, ജീവിക്കുക ചെയ്തിട്ടുള്ളത്.
6: അച്ഛനുറങ്ങാത്ത വീട്,
10: അച്ഛനുറങ്ങാത്ത വീട് ആദാമിന്റെ പിന്നെ അതും ഞാൻ കണ്ടിട്ടില്ല. ആദാമിന്റെ മകൻ അബൂർത്തല്ലേ, അതും
6: കണ്ടിട്ടില്ല.
10: അത് ഈ പിന്നെ ആ പെൺകുട്ടികളുടെ ആ ഒരു പിന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദൈന്യാവസ്ഥ, അത് ശരിക്കും അദ്ദേഹം ജീവിക്കുകയാണ്. കരഞ്ഞു പോകും നമുക്ക് അദ്ദേഹത്തിന്റെ പല രംഗങ്ങൾ കാണുമ്പോൾ കരഞ്ഞു പോകുന്ന ഇതാണ്.
6: ഒരു കോമഡി നടൻ ഇത്രയധികം സ്വഭാവ നടന്ന രീതിയിലേക്ക് വന്നത് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് നൽകിയ ഒരു നടനാണ്. ഏതായാലും സലീം കുമാറിന്റെ സിനിമകൾ തന്നെയാണ് ഇന്ന് ചോദ്യത്തിലേക്ക് എടുത്തിട്ടുള്ളത്. ചില ഡയലോഗുകൾ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അവസരങ്ങൾ ഉപയോഗിക്കുന്ന അത്തരത്തിലെ ഡയലോഗുകളിലെ ഒരു സിനിമ, അതിൽ ഒന്ന് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കി. ഓക്കെ,
11: അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അത്തേക്ക് നോക്കി വിളിക്കണത്.
10: ദിലീപ്, പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല.
6: ദിലീപ്,
10: ദിലീപാണ് നായകനുള്ളത്. ദിലീപ് ഒരു ഏകദേശം ഒരു സെമി റിട്ടയർഡ്
6: ആയിട്ടുള്ള, അതിൽ ഓമനക്കുട്ടനാണ് സലീം കുമാറിന്റെ പേര് വരുന്നത്. അല്ലെങ്കിൽ വേറൊരു സീൻ ഉണ്ടായിരുന്നു, വനജേ എന്ന് പറഞ്ഞു വിളിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മളെ ബിന്ദുപ്പണിക്കറ ദിലീപ് മുണ്ടൂരി കൊണ്ടുപോയിട്ടില്ലേ, ഓർമ്മട്ടിയാ? അപ്പൊ ഏതാ സിനിമ? ഏകദേശം
10: ഇല്ല, പെട്ടെന്ന് എനിക്ക് ഇപ്പം ഭയങ്കര ഓർമ്മ പ്രശ്നമുണ്ട്, പെട്ടെന്ന് ഇത് വരില്ല, കുറച്ച് കഴിഞ്ഞാലും തരുവരും.
6: ശരി, അപ്പൊ ഞാൻ ഒന്ന് പറയട്ടെ സിനിമയുടെ പേര്. തിളക്കം എന്നാണ് സിനിമയുടെ പേര്. ഓർമ്മട്ടില്ല. അപ്പോ ഏതായാലും സുമാർ ചേട്ടൻ പങ്കെടുത്തത് വലിയ സന്തോഷം. സഞ്ചരിക്കാം,
10: സിനിമക്കൊപ്പം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
6: ഹായ്, നമസ്കാരം.
12: നമസ്കാരം.
6: മൂന്ന് പേരും ഒന്ന് പേരൊന്ന് പരിചയപ്പെടാം.
12: രാജി,
13: ഷൈനി,
12: ഷേർലി.
6: ഷേർലി, മൂന്ന് പേരും ഇവിടെ
12: ആർടി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു.
6: ആർടി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, കുറെ വർഷമായോ?
12: കുറെ വർഷമായി.
6: മൂന്ന് പേരും കട്ട ഫ്രണ്ട്സ് ആണെന്നോ? ഇപ്പൊ ബ്രേക്ക് ടൈമാ,
12: ടീ ബ്രേക്കിന് ഇറങ്ങി.
6: ടീ ബ്രേക്കിന് ഇറങ്ങിയതാണ്. ചായ കുടി ഒരു 5 മിനിറ്റ് എന്നിട്ട് ചായ കുടിക്കാം. ഞാൻ കടൂർ ആകാശവാണിയുടെ കടൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പ്രോഗ്രാംസ് കേൾക്കുന്ന ആൾക്കാരാണോ? എങ്ങനെയാണ്?
13: കേൾക്കാറുണ്ട്.
6: ഏത് സമയത്ത് കേൾക്കാൻ പറ്റാറ് നിങ്ങൾക്ക്?
13: മോർണിംഗില്.
6: കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? അതായത് സിനിമയെ ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമാണത്, എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്. അതിൽ സിനിമയുടെ ക്ലിപ്പോ സിനിമയുടെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയാന്ന് വേണ്ടത്. ഒരാളും അവരുടെ സ്ഥലം എന്ന് പറയണേ. എവിടെ സ്ഥലം? ഇവിടെ പറഞ്ഞു.
14: ഞാനിപ്പോ ഇവിടെ താമസിക്കുന്നത്
6: കരിമ്പത്തൽ.
14: ഞാനും ബക്കളം.
6: ഓക്കെ, അപ്പൊ നമുക്ക് സിനിമയുടെ ക്ലിപ്പിലേക്ക് പോവാം അല്ലേ. സലീം കുമാറിന്റെ സിനിമയാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. സലീം കുമാറിനെ കുറിച്ച് സിനിമകളെ കുറിച്ച് സിനിമ കാണുന്ന ആൾക്കാരാണോ, എങ്ങനെയാണ് ആസ്വദിക്കുന്ന ആൾക്കാരാണോ?
15: സിനിമ കാണുന്ന
6: പുതിയ പടലം കഴിഞ്ഞ അപ്പൊ തന്നെ ഗ്യാങ് ആയിട്ട് പോകും, എങ്ങനെയാണ്? ഫാമിലി ആയിട്ട് പോകുന്നു. ശരി, അപ്പോ സലീം കുമാറിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ശരി, നമുക്ക് സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്?
15: കോമഡി തന്നെയാണ് പുള്ളിയെ പറ്റി ഓർക്കുമ്പോ വരുന്നത്.
6: അതെ, നമ്മുടെ അതായത് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഡയലോഗുകളും സലീം കുമാറിന്റെ ഡയലോഗാണ് ഇല്ലേ. ഇന്ദിര

0: വേണ്ടി തിളക്കുന്ന സാമ്പാർ. അതെ, അത്തരത്തിൽ ഡയലോഗ് സലീം കുമാർ കുറേ ഡയലോഗ് അത്തരത്തിലുണ്ട് നമുക്ക്. അതായത് ഒരു കോമഡി നടൻ ദേശീയ അവാർഡിലേക്ക് പോവാന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ്. അതും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാധാരണക്കാർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പൊ നമുക്ക് ക്ലിപ്പിലേക്ക് പോവാം അല്ലേ? റെഡിയല്ലേ?
1: ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുഫായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ്. ഞാൻ ഇന്നേവരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല.
2: ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടിക്കോര.
1: പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു.
0: കറക്റ്റ്. അതല്ല, ഈ മണവാളനായിരുന്നു എനിക്ക് തോന്നുന്നു ജയസൂര്യനെക്കാളും തിളങ്ങിയ കഥാപാത്രം അല്ലേ? ഒക്കെ രസമായിരുന്നു ആ ഒരു കുറച്ച്. മണവാളനും കൊച്ചിനനിഫിയായിട്ടുള്ള ഒരു സീനുണ്ട്, അത് കുറേ സമയം ആ സീനിനെ കൊണ്ട് ഭയങ്കര രസമായിട്ട് പോയ സിനിമയായിരുന്നു. പുൽവൽക്കലനത്തിലെ മെയിൻ ഈ പേരുകൊണ്ട് തന്നെ അത് കാച്ച് ചെയ്താണ്. ധർമ്മേന്ദ്രയായിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്ന ആൾക്കണേ. അപ്പൊ ഏതായാലും നിങ്ങൾ 3 പേരും പങ്കെടുത്തു, പിന്നെ ഉത്തരം പറയാൻ സാധിച്ചു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
3: സിനിമയ്ക്കൊപ്പം.
4: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
5: നമസ്കാരം.
0: പേര്?
5: വിനോദ് കുമാർ.
0: വിനോദ് സാർ എന്താ ചെയ്യണേ?
5: ഞാനവിടെ റവന്യൂ വകുപ്പില് ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ വർക്കെയാണ്.
0: ഇവിടെ
5: ഇപ്പോ വന്നിട്ട് ഒരു 10 മാസം.
0: 10 മാസമായി. നാടെവിടെയാ?
5: തളിപ്പറമ്പ്.
0: കണ്ണൂർ ആകാശവാണിയുടെ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടാ ഞാൻ വന്നത്, കണ്ണൂർ ടാക്കീസ്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ?
5: അത്യാവശ്യം കളിക്കാറുണ്ട്.
0: അതെ. ഒരു നാടകം നടന്ന ശബ്ദം പോലെ തോന്നുന്നു. നാടകത്തിലോ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ആളാണോ?
5: നാടകം ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായം തൊട്ട് നാടകം ചെയ്തിട്ടുണ്ട്.
0: ശരി. ആകാശവാണിയിൽ നാടകം ചെയ്തിട്ടുണ്ടോ?
5: ഇല്ല.
0: ആകാശവാണി നാടകങ്ങൾ കേൾക്കാറുണ്ടോ?
5: നാടകം കേൾക്കാറുണ്ട്. ആകാശവാണി ഇപ്പോൾ കൂടുതലും കേൾക്കുന്നത് യാത്രയിലാണ്. യാത്രയിൽ ഞാൻ കൂടുതലും ആകാശവാണി റേഡിയോ വെക്കുന്നത്,
0: വണ്ടിയിൽ വെക്കുന്നത്.
5: അല്ലാതെ കേൾക്കാൻ നമുക്ക് സമയമില്ലല്ലോ.
0: ഞായറാഴ്ച ലീവ് ഉണ്ടാവില്ലേ?
5: ഞായറാഴ്ച ലീവ് ഉണ്ടാവും.
0: നമ്മുടെ ഈ കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാൻ. അപ്പോ സിനിമ കാണുന്ന ആളാണോ ആസ്വദിക്കുന്ന ആളാണോ? ഇപ്പൊ നാടകം എന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ടാവില്ലേ, ഒരു ക്രേസ് ഉണ്ടാവില്ലേ?
5: സിനിമ കാണാറുണ്ട്, പിന്നെ അടുത്ത കാലത്തായിട്ട് കുറച്ച് കുറവാണ്. അത് കുറച്ച് റീസൺ ഉണ്ടല്ലോ, പേഴ്സണൽ ആയിട്ട് റീസൺ ആണ്.
0: അപ്പോ സിനിമയായിട്ട്
5: അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് കുറവാണ്. നേരത്തെ മുന്നേ ഒരുപാട് ഒരു സിനിമ തന്നെ 15 പ്രാവശ്യം 16 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസെ, ആകാശദൂത് സിനിമ ഉണ്ടല്ലോ.
0: സങ്കട സിനിമകളാണ് ഇത്രയും ധൈര്യത്തോടെ കാണുന്നത്. ശരിക്കും ആകാശദൂതെല്ലാം നമ്മൾ ഒരു വട്ടം കണ്ടിഞ്ഞ പിന്നെ ആ ഭാഗത്ത് പോവില്ല.
5: ആ സിനിമകളൊക്കെ അത് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് ഒരുപാട് തവണ കണ്ടിരുന്നു.
0: അപ്പൊ മനക്കെട്ടി കൂട്ടാൻ വേണ്ടി കണ്ടതാണെന്ന് തോന്നുന്നു
5: അല്ലേ? അങ്ങനെ ഈ സാഡ് മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: കാരണം
5: അതിനകത്ത് കൂടുതൽ ഈ ആക്ടിങ് കുറച്ച് കൂടുതലുള്ള.
0: ശരിയാണ്. പക്ഷെങ്കിൽ കരയിക്കുന്നതിനേക്കാളും കുറച്ച് വിഷമമാണ് നമ്മൾ ചിരിപ്പിക്കുന്നത്
5: അല്ലേ? തീർച്ചയായും.
0: അപ്പോ ചിരിപ്പിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഓർക്കുമ്പോ തന്നെ നമ്മുടെ സലീം കുമാറിനെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് മലയാളികൾക്ക് നഷ്ടപ്പെട്ട ഒരു നാട്. അപ്പൊ സലീം കുമാറിന്റെ ഓർമ്മകളെ കുറിച്ച്, സലീം കുമാറിന്റെ സിനിമകളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, കോമഡി അല്ലാത്ത അച്ചുറങ്ങാത്ത വീട്, അതേപോലെ തന്നെ ആദാമിന്റെ മകനാകും, അതൊക്കെ ഒരു സങ്കടപ്പെടുന്ന സിനിമയാണ്. അപ്പൊ സങ്കടപ്പെടുന്ന സിനിമ ഇഷ്ടപ്പെടുന്നോണ്ട് ചോദിച്ചാണ്. അപ്പൊ അത്തരത്തിൽ സിനിമകളിൽ സലീം കുമാറിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് സ്വാധീനം?
5: നല്ല പെർഫോമൻസ് ആണ്. കാരണം അദ്ദേഹം ഒരു കോമഡിയായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് പിൽക്കാലത്താണ് നല്ല ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ട് നല്ല മലയാളികൾക്ക് മനസ്സിൽ ഇടനേടിയ ആളാണ്.
0: ഒരു നടൻ എന്ന നിലയിൽ, ഈ സിനിമ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ, ക്യാരക്ടർ മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ സലീം കുമാറിന്റെ ഒക്കെ അഭിനയം നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്.
5: തീർച്ചയായിട്ടും. അദ്ദേഹം ഈ അകാലത്ത് കൊലഞ്ഞു പോയത് ഈ മലയാള സിനിമക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്.
0: തീർച്ചയായും. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് അനശ്വരമായ കുറച്ച് കഥാപാത്രങ്ങളെയാണ് ഇന്ന് നമ്മൾ കണ്ണൂർ ടാക്കീസിൽ എടുത്തിട്ടുള്ളത്. അതിലൊരു സിനിമ കേൾപ്പിക്കാൻ പോകുന്നത്, സിനിമ ഏതാണെന്ന് പറയാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ.
6: ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും?
0: സിനിമ മനസ്സിലായ? ഏത് സിനിമയാണിത്?
5: കല്യാണരാമനിലെ
0: സിനിമയാണിത്. കല്യാണരാമനിലെ
5: കല്യാണ വീടിന്റെ പന്തലൊരു കമന്റ് ചെയ്യുന്ന സിനിമത്തിലെ ഒരു സീനാണ്.
0: പ്യാരി ഇല്ലാന്നുള്ള ഒരു കഥാപാത്രമുണ്ട്, പ്യാരി അല്ലേ? ഒരുപാട് സീനുകൾ, കോമഡി സീനുകളിൽ ഒരു സിനിമയായിരുന്നു കല്യാണരാമൻ എന്ന് പറയുന്നത്, അല്ലെ? ഒരു ആഘോഷം. അതിൽ ഒരു സംഭവം സലീം കുമാർ തന്നെ ഒരു ഓർമ്മയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗില്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന
5: ആൾക്കാർ ഇപ്പം പല രീതിയിൽ അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. കാരണം അത് സലീം കുമാറിന്റെ ഡയലോഗാന്ന് അറിഞ്ഞിട്ടുണ്ടല്ല, പക്ഷെ അറിയാതെ കണ്ടതിൽ പല പല ആൾക്കാരും ഇപ്പോഴും അത് റെഗുലറായിട്ട്
0: ഉപയോഗിക്കുന്നുണ്ട്. അതെ അതെ, ആ ഡയലോഗ് വരാമ്പോ ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ഡയലോഗിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ് എല്ലാ ഷൂട്ടും കഴിഞ്ഞ് വൈകുന്നേരം ഒരു സാമ്പാറിന് സെറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു സീൻ എടുത്തത്. ആ ഒരു ഡെഡിക്കേഷനാണ്, സിനിമയോടുള്ള ഒരു ഡെഡിക്കേഷൻ കൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
5: സിനിമയ്ക്കൊപ്പം.
4: സിനിമാ ക്ലിപ്പ് ചലഞ്ച്.
0: നമസ്കാരം.
5: നമസ്കാരം.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. പേരെന്തായിരുന്നു?
5: ബാലശ്രീ.
0: ബാലശ്രീ. എന്താ ചെയ്യേണ്ടത്? ജോലി എന്താ
5: ചെയ്യേണ്ടത്?
0: റിട്ടയർ ചെയ്തു. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ. എവിടെ സ്ഥലം?
5: എവിടെയാണ്?
0: എത്ര വർഷമായി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട്?
5: കഴിഞ്ഞ മാസം.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ പരിപാടി എന്നാണ് പറഞ്ഞല്ലോ. ആകാശവാണി പ്രോഗ്രാം കേൾക്കുന്ന
5: ആളാണോ?
0: ഏതാ ഒന്ന് ശ്രദ്ധിക്കുന്ന പരിപാടി ഏതൊക്കെയാ?
5: എല്ലാ രാവിലത്തെ പരിപാടി അധികം എല്ലാ സമയത്തും കേൾക്കുന്നുണ്ട്. വീട്ടിൽ എല്ലാ സമയത്തും എല്ലാം കേൾക്കും.
0: ഇപ്പൊ റിട്ടയർമെന്റ് ആയ ശേഷം പിന്നെ റേഡിയോ കുറച്ചുകൂടെ കേൾക്കാൻ സമയം.
5: അതെ
0: അല്ലേ. റിട്ടയർമെന്റ് ശേഷം എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടുണ്ടോ
5: എന്തെങ്കിലും? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഒരാഴ്ച
0: ആയുള്ളൂ. പക്ഷെ എന്നിരുന്നപ്പോലും നമ്മൾ ചില കാര്യങ്ങൾ റിട്ടയർ ആയിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല.
5: ചെറിയ കടാട്ടുണ്ട്, വീട്ടിനോട് ചേർത്തിട്ടുണ്ട്, കടച്ചവടം നടത്തണമെന്നുണ്ട്.
0: നല്ലതന്നെ, നല്ലതന്നെ. അപ്പോ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച്
5: കേട്ടിട്ടുണ്ടാവും.
0: ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അല്ലെങ്കിൽ സിനിമയായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്ന പരിപാടിയാണ്. ഞായറാഴ്ചകളിൽ വൈകിട്ട് 4 മണിക്കാണ് ഇത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച 2:30 റിപ്പീറ്റ് കൊടുക്കാറുണ്ട്. ഇതിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സലീം കുമാർ അഭിനയിച്ച കുറച്ച്
5: സിനിമകളാണ്. പ്രത്യേകിച്ച്
0: സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് ആ ഒരു നടനെ കുറിച്ച്
5: പറയുമ്പോൾ?
0: അതെ, സാധാരണക്കാരന്റെ ഒരു മട്ട് അല്ലേ. അപ്പൊ ഏതായാലും സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം. അതേതാ സിനിമ എന്ന് പറയാൻ പറ്റുമോ?
3: അത് നമ്മുടെ കമലഹാസൻ തന്നെയല്ലേ. കമലഹാസനം
7: എന്റെ വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേക്ക് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. ഓ
8: അപ്പു മേസ്ത്രിയോ, ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും.
0: കമലഹാസൻ എന്നുള്ള കഥാപാത്രം മമ്മൂട്ടിയാണ് ഇതില്. ഓർമ്മട്ടുന്നില്ല. ഇത് വെനീസിലെ വ്യാപാരി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. വെനീസിലെ വ്യാപാരി, അതില് കമലഹാസൻ സലീം കുമാറിന്റെ നല്ലൊരു വേഷമായിരുന്നു അത്. ഏതായാലും ബാലശ്രീ പങ്കെടുത്തു. ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പങ്കെടുത്തത് വലിയ സന്തോഷം. സഞ്ചരിക്കാം
5: സിനിമയ്ക്കൊപ്പം.
4: വെള്ളിത്തിരയ്ക്ക് പിന്നിൽ

0: ഒറ്റ വർഷത്തിൽ നെയ്മർ, കാതൽ ദ കോർ, RDX എന്നീ മൂന്ന് വിജയ സിനിമകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച് ഹാട്രിക് വിജയം കൊയ്ത തിരക്കഥാകൃത്ത്, വരത്തൻ, ഹൃദയം, ആരവം തുടങ്ങിയ സിനിമകളിലൂടെ തന്നിലെ അഭിനേതാവിന്റെ സാന്നിധ്യം മലയാളികൾക്ക് മുന്നിൽ അടയാളപ്പെടുത്തിയ പ്രിയ കലാകാരൻ ആദർശ് സുകുമാരൻ. എഴുത്തിന്റെ മാന്ത്രികതയും അഭിനയത്തിന്റെ സ്വാഭാവികതയും ഒരുപോലെ ഹൃദയത്തിലേറ്റിയ ഈ യുവ പ്രതിഭയാണ് ഇന്ന് നമ്മുടെ വെള്ളിത്തിരയ്ക്കു പിന്നിൽ. തിരശീലയ്ക്ക് മുന്നിലെയും പിന്നിലെയും തന്റെ സുന്ദരമായ സിനിമാ യാത്രയെക്കുറിച്ച്, ഓർമ്മകളെക്കുറിച്ച് അദ്ദേഹം ഇന്ന് നമ്മോട് മനസ്സ് തുറക്കുന്നു.
1: കുട്ടിക്കാലം മുതലുള്ള സിനിമയോടുള്ള വളരെ എന്താ പറയാ, അടങ്ങാത്തൊരു ആഗ്രഹം സിനിമയില് എത്തണം എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെയാണ്. സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നായിരുന്നു അതിന്റെ ഒരു തുടക്കം. പിന്നീട് സംസ്ഥാന തലത്തിലൊക്കെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. മിമിക്രിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു. അതിനുശേഷം പിന്നീട് ചാനൽസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായി. കോളേജ് സമയത്ത് തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ വർഷവും 10 ഷോർട്ട് ഫിലിം ചെയ്തു. അതെല്ലാം സിനിമയിലേക്കുള്ള യാത്രയിൽ ഒരു വെള്ളവും വളവും ഒക്കെ ആയെന്ന് തന്നെ പറയാം. തിരിഞ്ഞു നോക്കുമ്പോൾ അതും നല്ല കാലങ്ങളായിരുന്നു, ഏറ്റവും നല്ല നല്ല നാളുകളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും ഊർജം തരുന്നതും ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്നതും അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ടൈമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴും അല്ലെങ്കിൽ ഓർത്തെടുക്കുമ്പോഴും ഒക്കെ വളരെ സന്തോഷം തന്നെയാണ്, നല്ല അനുഭവങ്ങൾ തന്നെയാണ്. അതിൽ അവസരം തന്ന ആളുകളെയും ഗുരുക്കന്മാരെയും എല്ലാം ഞാൻ ഓർക്കുകയാണ്. അത് അമ്പലപ്പറമ്പിലായിക്കോട്ടെ, ടെലിവിഷൻ വേദികളിലായിക്കോട്ടെ, കലോത്സവ വേദികളിലായിക്കോട്ടെ, ആദ്യകാല സിനിമയിലെ അവസരങ്ങളായിക്കോട്ടെ, എല്ലാത്തിനോടും നന്ദിയോടെ തന്നെ സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നു.
2: ഇവന്മാരെന്ത് എപ്പോ നോക്കിയാലും ഇങ്ങനെ ബുദ്ധിമുട്ടുകളെ പോലെ ഗുണഗുണാന്ന് പറഞ്ഞൊരു ഗുണഗുണപ്പ്.
3: തന്തക്കെട്ട് എങ്ങനെ പണിയാന്ന് ആലോചിക്കായിരിക്കും.
4: എടാ നിന്റെ ഐഡിയ ഒക്കെ നടക്കൂലോ അല്ലേ?
5: ഹൈ സക്സസ് റേറ്റ് ഉള്ള ഐഡിയ ആണ് മോനെ.
6: പാളില്ല,
7: പറ്റുള്ള ഏതൊരു കുട്ടിയും മറ്റൊരു പട്ടിയെ കണ്ട ഒന്ന് നിൽക്കും, ഒന്നില്ല ആളി പതിയാല ആളനെ പട്ടിയിൽ നിന്ന് ഈ
8: കുട്ടിയിലേക്കാവും.
1: ഞാൻ എഴുതിയിട്ടുള്ള ആദ്യത്തെ പടത്തിന്റെ റിലീസ് എന്ന് പറഞ്ഞ നെയ്മർ ആയിരുന്നു. നെയ്മറിലുള്ള ഡയലോഗ്സ് ഒക്കെ കേട്ടിട്ട് ആളുകള് കോമഡി ഒക്കെ കേട്ടിട്ട് ചിരിക്കുന്നതൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് RDX വന്നപ്പോഴും വളരെ സന്തോഷം തോന്നി. നല്ല സീനുകൾക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു മാസമായിട്ടുള്ള ഡയലോഗ്സിനൊക്കെ കൈയിടിക്കുന്നത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് മമ്മൂക്ക ഞാൻ എഴുതിയ എന്റെ സിനിമയിലെ ഡയലോഗ് അദ്ദേഹം പറഞ്ഞപ്പോ അതിനേക്കാൾ അറിയാതെ ആളുകൾ കൈയടിക്കുന്നതിനേക്കാളുപരി മലയാളത്തിന്റെ മഹാനടൻ ആ ഡയലോഗ് പറഞ്ഞു, ഞാൻ എഴുതിയൊരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ ആനന്ദം. അതിനുശേഷം പിന്നീട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ അതിന് കൂടുതൽ അതിന് ഭംഗിയാവുകയാണ്. അപ്പൊ അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ വളരെ വളരെ ജീവിതത്തിൽ ഏറ്റവും തന്നെയായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ ഒന്നാണ്.
2: ചാച്ചൻ കൂടി ഇരിക്കുമ്പോഴല്ലേ ഡോക്ടർ എല്ലാം പറഞ്ഞു. അപ്പൊ ചാച്ചൻ എന്നാ പറഞ്ഞു? കല്യാണം കഴിപ്പിച്ച എന്നാ ശരിയാവും, ശരിയാകും, എല്ലാ സ്വാതന്ത്ര്യവും നന്ന. ചാച്ചൻ എന്നെ പറഞ്ഞു, എന്റെ എല്ലാ കാര്യങ്ങളും ചാച്ചൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം വന്നപ്പോ ചാച്ചനെ പറ്റിയില്ല.
9: എനിക്ക് പേടിയായിരുന്നു അവന്. ഞാനിങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പേടിയായിരുന്നു, എല്ലാത്തിനോടും പേടിയായിരുന്നു. എനിക്ക് എന്നെ തന്നെ പേടിയായിരുന്നു. ഉമ്മനെ എത്ര കാലമായതൊക്കെ സഹിച്ച് വേണമെങ്കിൽ ഉമ്മനക്ക് എന്നെ എന്നെ ഇട്ടിട്ട് പോകായിരുന്നു. അതിനും ഞാൻ സമ്മതിച്ചില്ല, സോറി.

0: സംതൃപ്തി തരുന്ന റോള് നടനാണോ തിരക്കഥാകൃത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി സിനിമയാണ് സംതൃപ്തി തരുന്നത്. അതിപ്പോ സിനിമയിലെ എഴുത്താണെങ്കിലും സംവിധാനമാണെങ്കിലും അഭിനയമാണെങ്കിലും സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ, സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മുടെ ഒരു എയിം. അപ്പോ സിനിമയാണ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഏറ്റവും ആനന്ദം തരുന്നത്. അഭിനയം എഴുത്തെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. എന്താ പറയാ, എഴുത്തെന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണ്. നമ്മൾ ആ ഒരു കഥാപാത്രങ്ങളുടെ ഒപ്പമുള്ള ട്രാവലിംഗ്, മാസങ്ങളോളം അതിനു വേണ്ടി കൊടുക്കുന്ന സമയം, കഥാസന്ദർഭങ്ങളിലൂടെയുള്ള യാത്ര, കഥാപാത്രങ്ങളുടെ ഇമോഷൻസിലൂടെയുള്ള യാത്ര, ഇതെല്ലാം വളരെ വളരെയധികം ഞാൻ ആസ്വദിക്കാറുണ്ട്. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷനും കട്ടിനും അപ്പുറത്തേക്ക് നമുക്ക് അതിനൊരു ഹൈ ഉണ്ടാകുന്നത് പിന്നീട് തിയേറ്ററിൽ വന്ന ആൾക്കാരെ അത് അംഗീകരിക്കുമ്പോഴാണ്. എഴുത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബഡ്ഡിങ് സ്റ്റേജ് മുതല്, എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി നല്ല സ്കൂളിൽ പറഞ്ഞു കഴിച്ചാൽ നല്ല ജോലി കിട്ടി നല്ല ജീവിതം നയിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഒരു അത് വെച്ച് നോക്കുമ്പോൾ എഴുത്തും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അൾട്ടിമേറ്റ്ലി സിനിമയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പിക്ക് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ എഴുത്താണ് കുറച്ചുകൂടെ എന്താ പറയാ ഒരു ഒരു പോയിന്റ് എനിക്കിപ്പോ കൂടുതൽ ഞാനതിൽ സന്തോഷം, ആനന്ദം, ഒരു ഹൈ എല്ലാം ഒരു പോയിന്റ് കൂടുതൽ കിട്ടുന്നത് അഭിനയം ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ എഴുത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ
1: കുറുവാ സംഘം രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാ കേട്ടെ, അത്രയ്ക്ക് ഭീകരന്മാരാ.
2: ഗബ്രി എന്ന് പറയുന്നവൻ ഇവിടുത്തെ പേരിയത്ത ലൈവ് സെറ്റപ്പ് എന്തോ വലിയ പരിപാടിയാണെന്ന് തോന്നുന്നു.
3: ഇന്റെ ഗബ്രി വീട് ഇത്
4: മമ്മൂക്ക
0: ചെയ്തിട്ടുള്ള പെർഫോമൻസ് കണ്ടപ്പോ ഉണ്ടായിട്ടുള്ള സന്തോഷം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ കഥാപാത്രം നായികയായിട്ടുള്ള ജ്യോതികാ മാമിനെ, അതായത് ഓമനേനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. അത് ഏറ്റവും ലൈഫിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഹൈ കിട്ടിയ ഒരു മൊമെന്റിൽ ഒന്നായിരുന്നു അത്. തിയേറ്ററിൽ കാണുന്നതിനേക്കാൾ ഹൈ എനിക്ക് ആ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ സീനില് നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ മാത്യു ദേവസി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം ജീവിച്ചപ്പോ ഉണ്ടായ ഒരു ഇതുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു പിന്നെ ഓർത്തെടുക്കാൻ പറ്റിയ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരത്തൻ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ സിനിമകളിലുള്ള ഒരെണ്ണമാണ് വരത്തൻ. അപ്പൊ അമൽ നീരസ് സാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കവലയിലുള്ള ഒരു ക്യാരക്ടറാണ്, ആ നാട്ടിലെ കവലയിലുള്ള ഒരു ക്യാരക്ടർ, ഒരു ചെറിയൻ ക്യാരക്ടറായിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ ഇങ്ങനെ മുണ്ടെടുത്ത് മടക്കി കുത്തി വന്ന് മറ്റൊരു ക്യാരക്ടറിന്റെ അടുത്ത് നായികയായിട്ടുള്ള ഐശ്വര്യലക്ഷ്മിയുടെ കമന്റ് അടിക്കുന്ന ഒരു ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ആ മുണ്ടെടുത്ത് മുണ്ട് പൊക്കി ഉടുത്ത് ഞാൻ മടക്കി കുത്തി വരുന്ന പെടുന്ന ഡയലോഗ് പറയണം. അപ്പൊ ഞാനൊരു ടേക്കില് മുണ്ട് മടക്കി കുത്തി ഡയലോഗ് പറയാനായിട്ട് അങ്ങ് നടന്നു വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അമൽ സാർ മൈക്കിലൂടെ പറഞ്ഞു, ആദർശ് എനിക്ക് ഈ പടം എ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടേ, എനിക്ക് യു സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. താനിങ്ങനെ മുണ്ട് പൊക്കിഷ കാണിച്ച ചിലപ്പോ എ സർട്ടിഫിക്കറ്റ് ആയി പോകുന്ന പറഞ്ഞു സെറ്റ് മൊത്തം ചിരിച്ചു. എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോഴും അന്നും ഞാൻ ഒരുപാട് ചിരിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. ഓർത്തിരിക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്.

വരും തലമുറയിലെ സിനിമാ പ്രേമികള് നല്ല സിനിമ ചെയ്തൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ ഓർക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ സിനിമകൾ ഞാൻ മരിച്ചാലും ഇവിടെ ഉണ്ടാവണം. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു ദശാബ്ദം കഴിഞ്ഞാലും നൂറ്റാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അന്ന് അങ്ങനെ ഒരു കലാകാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ച സിനിമ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ സിനിമ ഈ സിനിമയായിരുന്നു. അതെല്ലാ കാലത്തും ഓർക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഓർക്കുന്നതായിട്ട് ഒരു കലാകാരനായിട്ട് കാലം എന്നെ കാണാനാണ് എനിക്കിഷ്ടം. അന്നത്തെ ആൾക്കാർ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം.

0: ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു കുറെ കഥാപാത്രങ്ങൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്താ പറയാ, കാത്തിരിക്കുന്നു തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ. ആഗ്രഹമുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്, ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കഥാപാത്രങ്ങളുണ്ട്, അതിനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ കാതൽ എന്ന് പറഞ്ഞ സിനിമയിലെ സഖാവ് പ്രദീപ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ കണ്ടിട്ടുള്ള സഖാക്കന്മാരെ പോലെ, അല്ലെങ്കിൽ ഞാൻ അവരുടെയൊക്കെ ഒരു ചേഷ്ടകൾ, ഞാൻ ക്യാരക്ടർ അല്ലാട്ട് ഉദ്ദേശിച്ച്, അവരുടെ ഒരു ചേഷ്ടകളും അവരുടെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ള ആൾക്കാരായിട്ട് അതിനൊരു ഒരു അടുപ്പം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കഥാപാത്രത്തെ കുറിച്ചല്ല, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചും അല്ല ഉദ്ദേശിച്ചത്. ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു സഖാവിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, പാർട്ടിയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അപ്രോച്ചും അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതികളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങള്. കഥാപാത്രം എന്ന് പറയുമ്പോൾ അത് സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ അല്ലെ വേറെയാണ്, നമുക്ക് ചുറ്റിനും ഒരു പക്ഷെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അല്ലാതെയുള്ള ചേഷ്ടകളും വസ്ത്രധാരണ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ സഖാവ് പ്രദീപ് എന്ന് പറഞ്ഞ കാതലിന്റെ കഥാപാത്രം വേണമെങ്കിൽ പറയാം.
1: സഖാവേ, അവര് വളരെ ഊർജിതമായ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. ഈ പരസ്യ പ്രചാരണത്തിന്റെ കാര്യങ്ങളാണെങ്കിലും വീടുകൾ കയറി ഇറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ്. പിന്നെ മാത്യു സാർ ഈ കാര്യങ്ങളിലൊക്കെ കുറെ കൂടെ സീരിയസ് ആകണമെന്നും പൊതുവായൊരു അഭിപ്രായം കൂടി ഉണ്ട്.
2: ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ടേ. കാരണം ഇന്നലെയും കൂടെ കാവുംഭാഗത്തുള്ള 30 വീടുകൾ ഞങ്ങൾ കവർ ചെയ്തതാണ്. പിന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു?
3: തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിജയിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല.
1: പിന്നെ സാധാരണ ഇലക്ഷനേക്കാളും കൂടുതൽ പ്രതിസന്ധികൾ മറികടക്കേണ്ടതായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
4: ഇവിടെ ഈ ജോമോനച്ചൻ ഈ പുരോഹനം ഒക്കെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. അവിടെ അങ്ങ് ബിഷപ്പ് ഹൗസിലെ കാര്യങ്ങളൊക്കെ മാത്യു സാറിന് എതിരായിട്ട് നീങ്ങുന്നത്. പിന്നെ അവന്മാരുണ്ടല്ലോ, അവിടെ കയറി നന്നായി നിരങ്ങുന്നുണ്ട്.
5: ഈ വക കാര്യങ്ങളിലൊക്കെ പാർട്ടി എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉന്നതതല ചർച്ച നടക്കുന്നുണ്ട്. കേട്ടോ, അപ്പോൾ അതിന് തീരുമാനങ്ങൾ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. കൺവെൻഷൻ അപ്പോൾ ഏകദേശം അവസാനിക്കാറായ സ്ഥിതിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ? ആയിക്കോട്ടെ.
6: മീറ്റിംഗ് കഴിഞ്ഞില്ല, ജോസഫ് പെട്ടൻ കുറച്ച് കാപ്പി അറേഞ്ച് ചെയ്തു.
0: എല്ലാ കാലത്തും തിരക്കഥ തന്നെയാണ് നട്ടല്. തിരക്കഥയില്ലാതെ ഒന്നുമില്ല. നല്ല തിരക്കഥകളില്ലാത്ത സിനിമകള് വിജയിച്ച ചരിത്രം നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ തിരക്കഥ എല്ലാ കാലത്തും സിനിമയുള്ളിടത്തോളം കാലം വരെ അത് തന്നെയായിരിക്കും അതിന്റെ നട്ടല്, സിനിമയുടെ നട്ടല് എന്ന് പറഞ്ഞ്. പിന്നെ പ്രേക്ഷകരെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പ്രേക്ഷകന്റെ ചിന്താഗതി അല്ല നാളത്തെ പ്രേക്ഷകന്റെ. ഈവൻ ഒരു ഷോ പോലും മേ ബി ഇപ്പൊ ഇന്ന് റിലീസാകുന്ന ഒരു സിനിമയുടെ ട്രെൻഡ് പിടിച്ച് നമ്മൾ അടുത്ത സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ കാലത്തിനൊപ്പം സഞ്ചരിക്കുക, ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് തിയേറ്റർ തിരക്കഥയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കാണെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരട്ടാം, ഒരു കയറ്റുണ്ണി ഒരു ഇറക്കുണ്ടാവുന്നൊക്കെ പറയണ പോലെ അത് എല്ലാ കാലത്തും ഒരു ഒരേ ഗ്രാഫിൽ പോകണമെന്നില്ല. എങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണ്, ഒപ്പം ആളുകൾക്ക് കണക്റ്റ് ആവുന്നത് എന്താണ്. എല്ലാ കാലത്തും കണക്റ്റ് ആവുന്ന ഒരു ഇമോഷൻ, ഒരു ഇമോഷണൽ ഹുക്ക് ഒരു സിനിമയിൽ ഉണ്ടാവണം. ആ ഇമോഷണൽ ഹുക്കിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇന്നത്തെ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും പ്രേക്ഷകരെ നിലനിർത്താനായിട്ട് നമുക്ക് അത് ഇമോഷണൽ ഹുക്ക് വേണം. ഒപ്പം തന്നെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഏത് ഫോർമുലയാണ് അതിനെ മനസ്സിലാക്കാനുള്ളൊരു ഇത് വേണം. ആൾക്കാർക്ക് കണക്റ്റ് ആവണം. ആൾക്കാർക്ക് കണക്റ്റ് ആയാൽ തന്നെ നമ്മൾ പകുതി നമ്മുടെ ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി അത് അവർ തന്നെ കൊണ്ടുപോകുള്ളൂ ആ സിനിമേനെ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.

അടുത്ത് വരാനിരിക്കുന്ന പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഓഗസ്റ്റ് 20th റിലീസാണ്, ഓണം റിലീസായിട്ട് എത്തുന്ന ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയാണ്. RDXന് ശേഷം ഞങ്ങൾ സെയിം ടീം ഒന്നിക്കുന്ന സിനിമയാണ്. അഡൈസിന്റെ ഡയറക്ടറായിട്ടുള്ള നഹാസ് ആണ് ആ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ നായകനാവുന്നു. വേഫെയർ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ ആ ചിത്രത്തിന്റെ ഡയലോഗ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഡയലോഗ് എന്റെയാണ്. ഞാനും RDXിൽ എന്റെ കോറൈറ്റർ ആയിട്ടുള്ള ഷബാസും ചേർന്നാണ് ഞങ്ങൾ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. അത് ഓഗസ്റ്റ് 20 റിലീസാവും. ഒരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന പ്രതീക്ഷകളുള്ള സിനിമയാണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസാവാനുള്ളത്. ബാക്കി ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഉടനെ തന്നെ പുതിയ ചിത്രങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ ചിത്രങ്ങളുടെ എഴുത്തും എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അഭിനയിച്ച് പൂർത്തിയാക്കിയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ എന്ന് പറഞ്ഞിട്ട് ഷഹദ് മുഹമ്മദ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. പാർവതി തിരുവത്ത്, മാത്യു തോമസ് എല്ലാം നായികാനായകന്മാരായിട്ടുള്ള സിനിമയാണ്. അതിലാണ് ഞാനിപ്പോൾ ലാസ്റ്റ് അഭിനയിച്ചത്. ഞാൻ അഭിനയിച്ചതിൽ അടുത്ത റിലീസായിട്ടുള്ള സിനിമ അതാണ്.

0: ശരിക്കുണ്ടല്ല. അപ്പൊ എന്തെങ്കിലും പോകുമ്പോ പൊള്ളൂലേ?
1: ആ, ഇന്നലെ ഒറ്റക്കൊല ഉണ്ടായിനല്ലേ? ആ, ഇന്ന് കാണാനുണ്ട്.
2: തീച്ചമയങ്ങളുടെ അകമ്പടിയിൽ കടുത്ത വർണ്ണക്കൂട്ടുകളോടെ നിറഞ്ഞാടുന്ന തെയ്യങ്ങൾക്കൊപ്പം യഥാർത്ഥ തെയ്യജീവിതം കൂടി പ്രമേയമാക്കുന്ന പൈതലാട്ടം തിയേറ്ററുകളിൽ റിലീസായി. അയ്യപ്പനും കോശിയും, സൗദി വെള്ളക്ക എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയയായ ധന്യ അനന്യ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം May 29 തിയേറ്ററുകളിൽ എത്തിയത്. വിപിൻ എൻ വേലായുധൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ബിജു മേനോൻ, സജിൻ ഗോപു, സുരഭി ലക്ഷ്മി, ലുക്മാൻ അവറ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ റിലീസ് ചെയ്തു. SL മീഡിയയുടെയും ഐശ്വര്യ മൂവി മേക്കേഴ്സിന്റെയും ബാനറിൽ ശ്രീജിത്ത് ലാൽ പിറവം, അഡ്വക്കേറ്റ് എം നവാസ് കൊല്ലം എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ജ്യോതി ബസു, വാപ്പാട്ട്, നീതു വേലായുധൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രത്തിൽ മിഥുൻ ചമ്പു, വേദമിത്ര രാമൻ, ചേർത്തല ജയൻ, അപ്പുണ്ണി ശശി, സുനിൽ സുഗത, പ്രതാപൻ, അരുൺകുമാർ പാവുമ്പ, ഷൈനി സാറ, അർച്ചന നായർ, രാജേശ്വരി സി എം, നാദം മുരളി കണ്ണൂർ തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം നിതിൻ ചെമ്പകശ്ശേരി, എഡിറ്റിംഗ് വിനയൻ എം ജെ, സംഗീതം ലീല എൽ ഗിരീഷ് കുട്ടൻ, കൈതപ്രം അജീഷ് ദാസൻ, ശ്രീപ്രസാദ് എന്നിവർ രചിച്ച ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ, ഷഹബാസ് അമൻ, സിതാര കൃഷ്ണകുമാർ, ദിലീപ് നാട്ടരങ്ങ എന്നിവരാണ്.
1: കുട്ടന്റെ ചാമുണ്ടി ഉണ്ടല്ലോ, അച്ഛന്റെ അപ്പുറം മോനും കെട്ടിട്ട്
3: കുഞ്ഞി തെയ്യം കെട്ടിയ കുഴപ്പമില്ലുണ്ടാവും.
4: ആചാരമല്ലടോ, ഒരു റൗണ്ട് ഓടിച്ചിട്ട് അവരങ്ങ് നിർത്തുമായിരിക്കും.

0: വർഷങ്ങൾക്ക് മുമ്പ് മറന്നുപോയ ഒരു തീരത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ജീവിതങ്ങൾ തകർന്നു, വിശ്വാസം ചാരമായി. ഇപ്പോൾ വഞ്ചനയുടെ തണുത്ത കനലുകളിൽ നിന്ന് ഒരു നിഴൽ തിരിച്ചെത്തുന്നു.
1: മറ്റൊരു മലയാള ചിത്രം കൂടി ഒ ടി ടിയിലേക്ക്. എ ബി ബിനിൽ രചനയും സംവിധാനവും നിർവഹിച്ച് ശ്രീനാഥ് പാസി നായകനായ പൊങ്കാല എന്ന ചിത്രമാണ് സ്ട്രീമിംഗിന് എത്തുന്നത്. ആക്ഷൻ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് December 5 ആയിരുന്നു. 6 മാസത്തിന് ഇപ്പുറമാണ് ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുന്നത്. യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ചിത്രം എന്നാണ് അണിയറക്കാർ പൊങ്കാലയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സൗഹൃദത്തിന്റെ മറവിൽ നടന്ന വഞ്ചനയും അതിലൂടെ തകർന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതവും തുടർന്ന് അവനെ പ്രതികാരത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പ്രണയം, സൗഹൃദം, വിശ്വാസവഞ്ചന, നഷ്ടം, പ്രതികാരം എന്നീ വികാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ശക്തമായ ആക്ഷൻ രംഗങ്ങളാലും ശ്രദ്ധേയമാണ് ഈ സിനിമ. മലയാള സിനിമയിൽ അപൂർവമായി കാണുന്ന തരത്തിൽ നിരവധി ഫൈറ്റ് സീക്വൻസുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം കൂടിയാണ് പൊങ്കാല. ഒ ടി ടി റിലീസിലൂടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്, Junior 8 എന്നീ ബാനറുകളിൽ ഒരുങ്ങിയ ചിത്രം ദീപു ബോസും അനിൽ പിള്ളയും ചേർന്നാണ് നിർമ്മിച്ചത്. ഡോണ തോമസ് ആണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ. ബാബുരാജ്, സുധീർ കരമന, സമ്പത്ത് റാം, അലൻ സിയർ, കിച്ചു ടെല്ലസ്, സൂര്യ കൃഷ്, ഇന്ദ്രജിത്ത് ജഗജിത്ത്, ജിമോൻ ജോർജ്, മുരുകൻ മാർട്ടിൻ, യാമി സോന, സ്മിനു സിജോ, ശാന്തകുമാരി, രേണു സുന്ദർ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈപ്പിൻ ചെറായി ഭാഗങ്ങളിലായിരുന്നു. 2000 കാലഘട്ടത്തിൽ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പിൻ മുനമ്പം തീരദേശത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. ഛായാഗ്രഹണം ജാക്സൺ, എഡിറ്റർ അജാസ് പുക്കാട്, സംഗീതം രഞ്ജിൻ രാജ്, ആർട്ട് നിതീഷ് ആചാര്യ, ഫൈറ്റ് മാഫിയ ശശി, രാജശേഖർ, പ്രഭു ജാക്കി, കൊറിയോഗ്രാഫി വിജയ് റാണി.

0: കാര്യമായ എവിഡൻസ് ഒന്നും കിട്ടിയില്ല സർ. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു.
1: ഇന്നലെ എന്താ നടന്നേ?
2: എന്തോ ഒരു ശബ്ദം കേട്ട ഞാൻ ആ ഭാഗത്തേക്ക് ഓടിപ്പോയത്.
3: ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ?
4: ഓക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ വന്നതെന്ന് തുടങ്ങി പ്രശ്നം.
2: വിജയ് എന്താണ് സിറ്റുവേഷൻ?
5: തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണ കാരണം.
0: ഫിംഗർ പ്രിന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല സർ.
6: ഷെയ്ൻ നിഗം നായകനായി അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ദൃഢം. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് ഷെയ്ൻ എത്തുന്നത്. ചിത്രം ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസായി. കുഴിനിലം എന്നൊരു നാട്ടിൻപുറത്തെ പോലീസ് സ്റ്റേഷനിൽ വിജയ് രാധാകൃഷ്ണൻ എന്ന പുതിയ എസ് ഐ ചാർജ് എടുക്കുന്നതും താനേറെ ആഗ്രഹിച്ച ജോലിയിൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്ന അയാൾ സ്റ്റേഷനിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതും തുടർ സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ബി തിലകൻ, ദിനേഷ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, കോട്ടയം രമേശ്, വിനോദ് ബോസ്, അഭിറാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, മാത്യു വർഗീസ്, ജോജി കെ ജോൺ, ബ്രിട്ടോ ഡേവിഡ്, അഭിഷേക് രവീന്ദ്രൻ, സാനിയ ഫാത്തിമ, കൃഷ്ണപ്രഭ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഇ ഫോർ എക്സ്പെരിമെന്റ്സ്, ജീതു ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രം അവതരിപ്പിച്ചത്. മുകേഷ് ആർ മേത്ത, സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജൂൺ 12 ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു.
3: ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുള്ളൂ കൃഷ്ണേട്ടാ.

0: Song of the Week.
1: ഏകാനം പൈതലാട്ടം എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ലീലാ ഗിരീഷ് കുട്ടന്റെ ഈണം.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്? ചോദ്യമിത ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണ സഹായം ബേബി സ്മിത, ഷേനി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയാർ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഹം ദിൽ ദേ ചുക്കേ സം സനം. പാടിയത് കുമാർ സാനു, കവിതാ കൃഷ്ണമൂർത്തി.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, PV രാധാകൃഷ്ണൻ അവതരിപ്പിച്ച ഇടയ്ക്ക ഇപ്പോൾ കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രപാടിയ ഗാനമാണ്, ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഇനി യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അഴിയാത്ത ബന്ധങ്ങൾ. ഗാനശില്പികൾ കെ ജയകുമാർ, ശ്യാം.

0: ചലച്ചിത്രകാരങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9499

0: 9596 7080 9495 96 7080
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: കാര്യം ശരിയായി.
4: ഏത് കാര്യം?
3: മോളുടെ ഫീസേ
4: കാണട്ടെ.
3: നേട് ഉടനടി 20,000 ലോൺ.
4: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
5: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: നേത്രപരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
7: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
8: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
13: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
16: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
17: ആ പറയൂ.
16: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
17: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
16: എങ്ങനെ ചെയ്യേണ്ടത്?
17: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
16: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
17: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
16: ഇത്രയുള്ളൂ?
17: ഇത്രയുള്ളൂ.
16: ഇപ്പോൾ മനസ്സിലായി.
17: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
16: RBI പറയുന്നു,
17: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രപാടിയത് ആഷാഢമേഘങ്ങളെ എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റേഴ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഷിഗല്ലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗല്ലെ കേസുകൾ, 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് യോഗ തത്സമയ പരിപാടിയിൽ ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് ലോക റെക്കോർഡ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായുള്ള ആഗോള തത്സമയ യോഗ പരിപാടിയിൽ പങ്കെടുത്തത് 4.35 ലക്ഷം പേർ. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി എഫ്എം റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം,

കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തുർക്കിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മഹോദിനും സ്വർണമെഡൽ. വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യുറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രപാടിയത് ചിത്രം നാരായം. ഗാനരചന PK ഗോപി, സംഗീതം ജോൺസൺ.

0: ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ജില്ലയുടെ വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടമായി വിവരങ്ങൾ ഓൺലൈനിൽ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ മാസം 16 മുതൽ 30 വരെ നടക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ സർക്കാർ പരിചരണത്തിനായി ഒരു കുഞ്ഞുകൂടിയെത്തി. ഏകദേശം 8 ദിവസം പ്രായവും 4.57 കിലോഗ്രാം ഭാരവും 49 സെന്റിമീറ്റർ ഉയരവുമുള്ള ആൺകുഞ്ഞിന് അൻപ് എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ എത്തുന്ന 8-ാമത്തെ കുഞ്ഞാണ് അൻപ്. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ ശില്പശാലയായ വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മന്ത്രി CP ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവാക്കളുടെ മാനസികാരോഗ്യവും വൈകാരിക ക്ഷേമവും ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ലെറ്റ്സ് ലിവ് NGOയും സംയുക്തമായി സംഘടിപ്പിച്ച അൺഫിൽട്ടേഡ് പദ്ധതിയുടെ 1-ാം സീസൺ സമാപിച്ചു. യുവതലമുറയ്ക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാനും സഹായം തേടാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കുരങ്ങ്, മയിൽ തുടങ്ങിയ വന്യജീവികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനായി പഞ്ചായത്ത് തല പ്രാദേശിക റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ച് പരിശീലനം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശാസ്തമംഗലം കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ AA റഷീദ് ഹർജികൾ പരിഗണിച്ചു. പുഴയിലെ മണൽ നീക്കൽ, പുലിമുട്ട് നിർമ്മാണം തുടങ്ങി മുതലപ്പുഴയിലെ വിവിധ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും സാമുദായിക നേതാക്കളുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ പുനഃസ്ഥാപിക്കുക, ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക, ഹാർബർ വൃത്തിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശകരമായി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 10,000 ചതുരശ്രയടി വരുന്ന പടുകൂറ്റൻ പോസ്റ്റർ മന്ത്രി രമേശ് ചെന്നിത്തല അനാച്ഛാദനം ചെയ്തു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 8:40 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷരസൗരഭം, 10:00 രവിവാസരി അഖിലഭാരതീയ സംഗീതസഭ, 11:00 ചലച്ചിത്രഗാനങ്ങൾ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ ശ്രീനിവാസൻ മാസ്റ്റർ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം KR രമേശൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇലച്ചാർത്തുകളിലെ ഗുരുമുദ്ര. വനമിത്ര പുരസ്കാരം നേടിയ പയ്യന്നൂർ കോളേജിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? നിർമ്മല ITI വായനയുടെ വാതായനങ്ങൾ. ഇതിൽ ഡോക്ടർ SK മാധവൻ എഴുതിയ സാധാരണ രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി രാധാകൃഷ്ണൻ അടുത്തില സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കണ്ണൻ മുതുവടനം സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. 1:00 ചലച്ചിത്രഗാനങ്ങൾ. നടൻ സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി. കുടുംബത്തിന് ഒരു കൂട്ട്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ മറുപടി പറയുന്നു. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:15 ലളിതഗാനങ്ങൾ. ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച കേളി മദ്ദളം. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. ഇതിൽ ട്യൂൺ ഇൻ കിസാൻ വാണി. എന്നും കിസാൻ വാണിക്കൊപ്പം. കുരുമുളക് കൃഷിയിൽ ലാഭവഴിയൊരുക്കി കരിവെള്ളൂർ പുത്തൂരിലെ ടി പ്രഭാകരൻ. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം. കുട്ടികളുടെ പരിപാടി പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. 11:00 ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ചേച്ചി, ഇത് കണ്ടോ?
2: നിക്ഷേപിക്കൂ,
3: നിക്ഷേപത്തിന് പലിശ ലഭിക്കും. അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K.മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
6: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. KSRTCയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. SP S. ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിന് ശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
9: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
6: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കിലുകിലുക്കം, പാടിയത് യേശുദാസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

അറിയിപ്പ്: നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം, ജാഗ്രതയോടെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ മറുപടി പറയുന്നു. വിളിക്കാം 0472959607 എന്ന നമ്പറിൽ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി 0479729607. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: വീഴ്ചകൾ ഒരിക്കലും ഒരവസാനമല്ല. മണ്ണിൽ വീഴുന്ന വിത്ത് മരമായി ഉയർത്തെഴുന്നേൽക്കുന്നതുപോലെ ഓരോ പതർച്ചയും പുതിയൊരു തുടക്കത്തിന്റെ വിളംബരമാണ്. വീഴുന്ന ഓരോ തവണയും മുൻപത്തേക്കാൾ ശക്തമായി കൂടുതൽ ആത്മവീര്യത്തോടെ തിരിച്ചുവരിക. കാരണം കൊടുങ്കാറ്റുകൾക്ക് തകർക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, അത് തോൽക്കാൻ മനസ്സില്ലാത്ത മനുഷ്യന്റെ ആത്മവിശ്വാസമാണ്. ഇരുണ്ട രാത്രികൾക്ക് ശേഷം പുലരി സൂര്യൻ കൂടുതൽ തിളക്കത്തോടെ ഉദിച്ചുയരുന്നതുപോലെ നമ്മളെ തളർത്താൻ നോക്കുന്നവരുടെ മുന്നിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് തിരിച്ചുവരാം. നമ്മുടെ മൌനവും നമ്മുടെ അധ്വാനവും നാളെ വിജയത്തിന്റെ പേരായി മാറട്ടെ. നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ മനസ്സ് സമ്മതിക്കാത്തിടത്തോളം. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീട് പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നവോത്ഥൻ പദ്ധതിയെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മാരക രോഗങ്ങളും ക്ഷണിച്ചു വരുത്തി നമ്മൾ വിഷമിക്കുമ്പോൾ കൃഷി ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് കരുതിയാലോ? ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല എന്ന് കരുതിയാവും അടുത്ത ദുഃഖം. കൃഷി ചെയ്യണം എന്ന അതിയായ ആഗ്രഹവുമായി നടക്കുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. സ്ഥല ദൌർലഭ്യമാകും അവരെ പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ കൃഷി ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലം തരാൻ ആരെങ്കിലും തയ്യാറായാലോ? ഇതിൽ പരം സന്തോഷം എന്തുണ്ടല്ലേ? ഈ പ്രഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ. നവോത്ഥൻ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കൂ. നവോത്ഥൻ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നത് കൃഷിവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്രൊക്യൂർമെന്റ് ഓഫീസറുമായ ശ്രീ സുരേഷ് സി തമ്പിയാണ്.
1: കേര എന്ന പദ്ധതി ഇതൊരു ലോകബാങ്കിന്റെ കൃഷിവകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന ഒരു ബൃഹത്തായിട്ടൊരു പദ്ധതിയാണ്. കേര പദ്ധതിയിൽ നമ്മുടെ കാലാവസ്ഥയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിനെ എങ്ങനെ നമുക്ക് ചേർക്കാം എന്നതിനെ ആസ്പദമാക്കിയിട്ട് ആ രീതിയിലുള്ള കൃഷിരീതികൾ, മാറുന്ന കാലാവസ്ഥയെ എങ്ങനെ കൃഷിരീതികൾ മാറ്റിയെടുക്കാം, അതിനെതിരെ എങ്ങനെ കൃഷി ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഈ കേര എന്ന് പറയുന്നത്. കൃഷിരീതികൾ മാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ ചേർത്തുകൊണ്ടിട്ട കൃഷിരീതികളിലൂടെ ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് നമ്മൾ രൂപീകരിക്കുകയാണ്. ആ രൂപീകരിച്ചതിന് ശേഷം പ്രതികൂല കാലാവസ്ഥയെ നമ്മൾ മാറ്റിയെടുക്കുകയല്ല, അതുവഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൃഷിരീതികൾ വഴി സ്വാഭാവികമായിട്ടും കർഷകർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഉൽപ്പന്നത്തിന് നമ്മൾ ഒരു മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ നമുക്ക് ഒരു വലിയൊരു ബിസിനസ്സാക്കി മാറ്റിയെടുക്കുക. ഇതാണ് കേര പദ്ധതിയുടെ ഒരു നട്ഷെല്ലായിട്ട് നമുക്ക് ചെറിയ സംക്ഷിപ്ത രൂപത്തിൽ പറയാൻ സാധിക്കുന്നത്. ഈ കേര പദ്ധതിയിൽ നമുക്ക് ആവശ്യം കർഷകരുടെ ഉൽപ്പാദനം കൂട്ടുക, അല്ലെങ്കിൽ കർഷകർ കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക, യുവജനങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാം, കൃഷി കേരളത്തിൽ പലപ്പോഴും ഒരു യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറകൾക്ക് അതൊരു അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃഷി നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആക്കുകയും അതുപോലെ തന്നെ കൃഷി കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുവരികയും ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹമെന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറകൾക്ക് കൃഷിഭൂമി ആവശ്യമാണ്. ഒരു യുവ കർഷകൻ കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കൃഷിഭൂമി ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു അവസ്ഥയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നവോ

എന്ന് പറയുന്നത് പുതിയതും ധനം എന്ന് പറയുന്നത് പണവുമാണ്. അപ്പോൾ പുത്തൻ പണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എങ്ങനെ കൃഷിയിലൂടെ നമുക്ക് സാധിക്കും, അതാണ് ഈ നവോത്ഥൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യുവ കർഷകന് കൃഷിഭൂമി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്കോ എന്ന് പറയുന്ന കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ കേരളത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ഒരു കൃഷിവകുപ്പിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നത്. ആ കമ്പനിയിൽ നവോത്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കാനും കൂടെ ആ കമ്പനി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ തുടക്കത്തിലേക്ക് വേണ്ടിയിട്ട് നവോത്ഥന്റെ ഒരു പോർട്ടൽ, ഓൺലൈൻ പോർട്ടൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നവോത്ഥൻ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കൃഷി ചെയ്യാനായിട്ട് ഭൂമി വേണം എന്ന് ആഗ്രഹിക്കുന്ന കർഷകർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു ലോഗിൻ ഒക്കെ കിട്ടും. അദ്ദേഹം നമ്മുടെ നവോത്ഥന്റെ ഒരു ഭാഗമായി. നമ്മൾ കൃഷിഭൂമി ഈ കർഷകന് കൊടുക്കണമെങ്കിൽ കൃഷിഭൂമി ആവശ്യമാണ്. അടുത്ത നമ്മൾ ചെയ്യുന്ന കൃഷിഭൂമിയുള്ള കൃഷി ഉടമസ്ഥന്റെ അടുത്തും അതുപോലെ തന്നെ പബ്ലിക് സ്ഥാപനങ്ങളുണ്ട്, ഒത്തിരി സ്കൂളുകളുണ്ട്, കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് യൂണിറ്റ്സ് ഉണ്ട്, PSUs ഉണ്ട്, അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുടെ ഭൂമി വെറുതെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ഉടമസ്ഥയിലുള്ള വെറുതെ കിടക്കുന്ന ഭൂമിയുള്ള ഉടമസ്ഥനെയും നമ്മൾ ഈ നവോത്ഥൻ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരെയും നമ്മൾ നിർബന്ധിക്കുന്നു. അങ്ങനെ ഒരു ഭാഗം കർഷകരും വേറൊരു ഭാഗത്ത് കൃഷിഭൂമി രജിസ്റ്റർ ചെയ്യുന്ന ഭൂ ഉടമസ്ഥനും ഉണ്ടാകും. ഇങ്ങനെ രണ്ടുപേരും ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് ചെയ്യേണ്ട പ്രോസസ്സ്, ഏത് കൃഷിക്കാരനാണോ ഭൂമി ആവശ്യം, ആ ഭൂമി ആവശ്യമുള്ള കൃഷിക്കാരനെ നേരത്തെ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷിഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, എനിക്ക് തിരുവനന്തപുരത്ത് ഒരു 10 ഏക്കർ ഭൂമി കൃഷി ചെയ്യാൻ ആവശ്യമെന്ന് വിചാരിക്കുക. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ പോർട്ടലിനകത്ത് കയറി നോക്കുക, നോക്കുമ്പോഴത്തേക്ക് ആറാലുമൂട്, പാറശാല, നെടുമങ്ങാട് എന്ന ഭാഗങ്ങളിലൊക്കെ 10 ഏക്കർ അല്ലെങ്കിൽ 15 ഏക്കറൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷിഭൂമിയുള്ള ആൾക്കാരുണ്ടാവും. ആദ്യം ആ കൃഷിഭൂമി പോയി നോക്കുക, പരിശോധിക്കുക, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷി അവിടെ ഫലവത്താകുമോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതിനുശേഷം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഭൂ ഉടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മളൊരു എഗ്രിമെന്റ് വയ്ക്കുന്നു. ആ എഗ്രിമെന്റ് പേര് സർവീസ് ലെവൽ എഗ്രിമെന്റ്. എന്താണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്നൊരു ചോദ്യം വരാം. പാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിലാണ് സാധാരണ നമ്മൾ കൃഷിഭൂമിയിലേക്ക് പോവുക. പാട്ടഭൂമിയായിട്ട് കൃഷി ചെയ്യുന്നത് കേരളത്തിൽ നിയമപരമായിട്ട് അത് തടസ്സമുണ്ട്. അത് ഒരു നിയമപരമായിട്ട് അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിഭൂമി ഒരു കർഷകന് പാട്ടത്തിന് കൊടുക്കാൻ സമ്മതിക്കാതെ പല ഉടമസ്ഥരും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്ത് താമസിക്കുന്ന ഒത്തിരി നോൺ റെസിഡന്റ് കേരളീയസ് ഉണ്ട്, NRKs. അവരുടെ കയ്യിൽ ഭൂമിയുണ്ട്, അവർക്ക് പക്ഷേ കേരളത്തിൽ ഒരാൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കാൻ ഒരു പേടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് അത് കൈമോശം വന്നു പോകുമോ എന്നൊരു പേടി. ആ പേടിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ്. ഒരു ഭൂമി ഒരു ഉടമസ്ഥൻ നവോത്ഥാനം രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഭൂമിയിലേക്ക് നമ്മൾ കൃഷി ഭൂമി ഇല്ലാത്ത അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൃഷിക്കാരനെ അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്, സ്വീകരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ ഭൂമി അയാൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. ആ ഭൂമിയിലേക്ക് നമ്മൾ കൃഷിക്കാരനെ ക്ഷണിക്കുന്നു. ആ കൃഷിക്കാരൻ അവിടെ വന്നിട്ട് സർവീസ് ചെയ്യുന്നു. അതാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ്. എന്താണ് സർവീസ് ചെയ്യുന്നത്? ആദ്യം ഭൂമി ഒന്ന് ഇളക്കുക, നല്ലവണ്ണം കളകളൊക്കെ മാറ്റുക, അതിനുശേഷം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിലമൊരുക്കുക അല്ലെങ്കിൽ പറമ്പൊരുക്കുക, അതിനുശേഷം ആവശ്യമായിട്ടുള്ള തൈകൾ നടുക അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുക, പരിപാലിക്കുക, കീടങ്ങളെയും രോഗങ്ങൾക്കെതിരെ സംരക്ഷണം നൽകുക, അതിനുശേഷം ഹാർവസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള സർവീസസ് അദ്ദേഹം ചെയ്യാനായിട്ട് നമ്മളെ കൃഷിക്കാരനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ സർവീസ് ലെവൽ എഗ്രിമെന്റ് ഒപ്പിടും. ആ എഗ്രിമെന്റ് ഒപ്പിടുമ്പോഴത്തേക്ക് ഭൂ ഉടമസ്ഥന് വെറുതെ കൊടുക്കുന്ന ഒരു ഭൂമിയായി മാറരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു അട്രാക്ഷൻ ഇല്ല. അപ്പോൾ ഈ ഭൂ ഉടമസ്ഥന് ഇത്ര ഒരു തുക, ഞാൻ ചെയ്യുന്ന കൃഷിയുടെ ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം ഞാൻ ഈ ഉടമസ്ഥന് കൊടുക്കുമെന്ന് ആ കരാറിൽ നമ്മൾ ഒപ്പിട്ട്, ആ കരാറാണ് SLA എന്ന കരാറിനകത്ത് അതും കൂടെ രേഖപ്പെടുത്തി വേണം ഒപ്പിടാനായിട്ട്. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ വർഷത്തേക്ക് ഒരാൾക്ക് ഈ സർവീസ് ലെവൽ എഗ്രിമെന്റ് വഴി നമ്മൾ ഉടമ്പടി രേഖപ്പെടുത്തുമ്പോഴത്തേക്ക് വെറുതെ കിടക്കുന്ന ഭൂമി എനിക്ക് 10,000 രൂപ ഒരു ഏക്കറിനോ അല്ലെങ്കിൽ 20,000 രൂപ ഒരു ഏക്കറിനോ 30,000 ഒരു ഏക്കറിനോ ഒരു ഉടമസ്ഥന് കിട്ടുകയാണെങ്കിൽ ഉടമസ്ഥൻ വളരെ സന്തോഷവനായിരിക്കും. അതുപോലെ തന്നെ ഒന്നും ചെയ്യാനില്ല, ഇനി കൃഷിഭൂമി ഇല്ല, കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു നല്ല കൃഷിക്കാരന് ഈ ഭൂമി കിട്ടിയതോടുകൂടി അവന്റെ സമ്പാദ്യം കൂടുന്നു, കൃഷി ചെയ്യാനായിട്ടുള്ള ഉത്സാഹം കൂടുന്നു, അവൻ കൂടുതലായിട്ട് ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സർവീസ് ലെവൽ എഗ്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് കർഷകൻ ഏത് വിളയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനാസ്പദമാക്കിയായിരിക്കും. ഈ കർഷകൻ കൃഷിഭൂമിയുള്ള ഉടമസ്ഥൻ്റെ അടുത്ത് ചെല്ലുകയാണ്, അദ്ദേഹം പറയുകയാണ് എനിക്ക് 1 വർഷത്തേക്ക് എനിക്ക് സർവീസ് ലെവൽ എഗ്രിമെന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നും അങ്ങനെ പറയുമ്പോഴത്തേക്ക് കർഷകൻ തീരുമാനിക്കേണ്ടത് അതവിടെ ഏത് വിള ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ കർഷകന്റെ മനസ്സിൽ ഒരു ഫലവൃക്ഷം ചെയ്യാനായിരിക്കും അവൻ്റെ ആഗ്രഹം. അങ്ങനെ അവിടെ പോയി ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം വന്ന് 1 വർഷം, അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് സാധ്യമല്ല. വേറൊരു കർഷകനുണ്ട്, എനിക്ക് പച്ചക്കറി ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ മരച്ചീനി ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ വാഴ ചെയ്യാനാണ് താല്പര്യം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ 1 വർഷം എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിരിക്കും. അദ്ദേഹം അത് സ്വീകരിക്കുകയും സർവീസ് ലെവൽ എഗ്രിമെന്റിലേക്ക് പോവുകയും ചെയ്യാം.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ദേവസ്വത്തിൽ

0: മലപ്പുറത്ത് ഉള്ള ഒരു കൃഷിഭൂമി ഉണ്ടായിരുന്നു. അവരൊരു കർഷകൻ ചെന്ന് ദേവസ്വമായിട്ട് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കിട്ടാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു നല്ല കൃഷി ഞാൻ ചെയ്തതാണ്, ഏകദേശം 12 ഏക്കറുണ്ട്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ദേവസ്വമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എത്ര വർഷത്തേക്കാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് 15 to 20 വേണം. അപ്പോൾ അവർ ചോദിച്ചു എന്താ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്ലാവാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളരെ ചിന്താഗതിയൊക്കെ മാറുന്നു കർഷകൻ്റെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവ് കൃഷി ചെയ്തിട്ട് 12 എനിക്ക് വരുമാനം കിട്ടും എന്നൊരു കർഷകൻ ഉറപ്പാക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം കർഷകൻ ഇവിടെ മാർക്കറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, ഇതിന് വളരെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 12 അദ്ദേഹം പ്ലാവ് വയ്ക്കുകയും അത് 20 ദേവസ്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര രൂപ ഞാൻ വർഷം തോറും തന്നോളാം എന്ന് അദ്ദേഹം ആ ഉടമ്പടിയിൽ പറയുന്നുണ്ട്. ആ പറയുന്ന മാത്രമല്ല, ആ കാര്യങ്ങൾ ആദ്യത്തെ 3-4 ഈൽഡ് ഉണ്ടാവില്ല, ഉൽപ്പാദനം ഉണ്ടാവില്ല. ആ സമയത്ത് അദ്ദേഹം കുറച്ചായിരിക്കും അദ്ദേഹത്തിന്റെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓരോ വർഷവും ആ ഈൽഡ് അനുസരിച്ച് ഇദ്ദേഹം SLA വഴി അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ വർഷം 10,000 തരാണെങ്കിൽ അടുത്ത വർഷം ഞാൻ 12,000, അടുത്ത വർഷം 14,000, ആ രീതിയിലുള്ള ഒരു മാറ്റവും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു SLA എന്ന് പറയുന്നത് കർഷകന്റെ ഏത് വിള ചെയ്യുന്നു, അതുപോലെ തന്നെ ഭൂവുടമസ്ഥന്റെ ഒരു മനസ്സുണ്ട് എനിക്ക് ഇത്ര വർഷത്തേക്ക് എനിക്ക് കൊടുക്കാം എന്നുള്ളത്. ഇത് രണ്ടും ചേർന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ SLA ഈ പറഞ്ഞ 1 തൊട്ട് ചിലപ്പോൾ 20 വരെ എന്നുള്ളൊരു ടെന്യൂറിലേക്ക് പോകത്തുള്ളൂ. ഇത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മളിപ്പോഴും മറ്റുള്ള സംസ്ഥാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കേരളത്തിന് പച്ചക്കറി ആയിരുന്നാലും ഫലവർഗമായിരുന്നാലും ഇനി വേണ്ടത് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഏകദേശം 90,000 ഹെക്ടർ ഭൂമി കേരളത്തിൽ വെറുതെ കിടക്കുകയാണ് എന്നാണ് കണക്ക്. അതിനകത്തൊരു 30,000 എങ്കിലും നവോത്ഥാനിൽ കൂടെ കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ സുലഭമായ പച്ചക്കറിയും അതുപോലെ തന്നെ ഫല ഉൽപ്പന്നങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനും സാധിക്കും. അത് നമ്മുടെ ഗുണഭോക്താക്കൾക്ക് നല്ല ഒരു പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. SLA ചെയ്യുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SLA ഉടമസ്ഥനും കർഷകനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാപ്കോയിൽ നിന്നൊരു റെപ്രസെന്റേറ്റീവ് കൂടെ സൈൻ ചെയ്യും. അങ്ങനെ ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് ആണ്. അപ്പോൾ വളരെ അത് വാല്യൂ ഉണ്ട്. ഭാവിയിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീം കിട്ടാനൊക്കെ ആയിട്ടോ ചിലപ്പം ഈ SLA ഒരു ഭാവിയിൽ ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ SLAക്ക് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏത് രീതിയിലാണ് ഡിസ്പ്യൂട്ടിനെ കൈകാര്യം ചെയ്യണം, ആർബിട്രേഷൻ കൈകാര്യം ചെയ്യണം. ഉടമസ്ഥൻ പറയണം എനിക്ക് 5 ഞാൻ തന്നു, 2 ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ഭൂമി തിരിച്ചു വരണമെങ്കിൽ ആ കോമ്പൻസേഷൻ കൊടുക്കാൻ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. അതെല്ലാം വളരെ വ്യക്തമായി സർവീസ് ലെവൽ എഗ്രിമെന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കർഷകനോ അല്ലെങ്കിൽ ഭൂ ഉടമസ്ഥനോ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. കേരളത്തിലെ തരിശ് ഭൂമികളെല്ലാം മാറ്റി നമുക്ക് ഫലഭൂഷമായിട്ടുള്ള ഒരു കൃഷിഭൂമിയാക്കി മാറ്റുകയും കർഷകർക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പുതിയ ടെക്കീസ് ഒക്കെ വരുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്രിസിഷൻ ഫാമിംഗ് അങ്ങനെയുള്ള ഒത്തിരി ഫാമിംഗ് ചെയ്യാൻ, അക്വാകൾച്ചർ അതുപോലെ തന്നെ എയറോപോണിക്സ് ഇങ്ങനെ ഒത്തിരി പുതിയ പുതിയ നൂതനമായിട്ടുള്ള കൃഷികൾ ചെയ്യുന്ന ഈ നമ്മുടെ കർഷകർക്ക് ഈ ഒരു പദ്ധതി വലിയ ഉപകാരപ്രദമാകും. അതുകൊണ്ട് നിങ്ങൾ ഓരോ കർഷകരും ചെയ്യാൻ താല്പര്യമുള്ള കർഷകര് പാട്ടത്തിനല്ല പാട്ടം എന്ന് പറയുന്ന ആ കൃഷിഭൂമി ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പം നടക്കുന്ന കർഷകര് സർവീസ് ലെവൽ എഗ്രിമെന്റിലേക്ക് ഇതിനെ കൊണ്ടുവരികയും കൂടുതൽ കൃഷിഭൂമി ഏറ്റെടുക്കുക, അങ്ങനെ നവോത്ഥൻ പദ്ധതിയിലൂടെ കർഷകർ പുതിയതായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ വെറുതെ കിടക്കുന്ന ഭൂമി കർഷകർ ചെയ്യട്ടെ എന്ന് വളരെ നല്ല മനസ്സോടുകൂടി ഭൂ ഉടമസ്ഥന്മാർ ചിന്തിക്കുക. അങ്ങനെ രണ്ടുപേരും നവോത്ഥൻ പോർട്ടലിൽ ജോയിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ കേരളത്തിലെ ഒരു കാർഷിക കേരളമായിട്ട് തരിശുരഹിത കേരളമായിട്ട് മാറാൻ നമ്മൾ ഇനിയും സമയം അടുത്തിരിക്കുന്നു. അത് സാക്ഷാത്കരിക്കാനായിട്ട് നവോത്ഥൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമി നവോത്ഥൻ പദ്ധതിയിലൂടെ എങ്ങനെ നേടാമെന്ന് മനസ്സിലായില്ലേ? നവോത്ഥൻ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്രൊക്യൂർമെന്റ് ഓഫീസറുമായ ശ്രീ സുരേഷ് സി തമ്പിയാണ്. ശ്രീ സുരേഷ് സി തമ്പിയുടെ ഫോൺ നമ്പർ 9037824060. സുഖകരമായ മഴയുടെ തണുപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മന്ദാര പൂങ്കാറ്റും കൂടി വന്നാലോ? ഒരു ചായയും മറ്റേ കയ്യിൽ ചൂടുള്ള ഒരു വടയൊക്കെയായി മഴയും കണ്ട് പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കാം. ഇതാ ഒരു ഗാനം.

0: ഗാനം ഇഷ്ടപ്പെട്ടോ? അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: പഴുത്ത പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങൾ. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈം ദഹനത്തെ സഹായിക്കുന്നു. ഇത് മലബന്ധം, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നാരുകളും വെള്ളവും ധാരാളമായി ഉള്ളതുകൊണ്ട് കുടലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ പപ്പായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നു. വിറ്റാമിൻ എ, സി, ഇ എന്നിവയുടെ സാന്നിധ്യം കാരണം പപ്പായ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. ഇത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായതിനാൽ ചർമ്മത്തിലെ ചുളിവുകൾ, പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്നിവ തടയാനും സഹായിക്കും. കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിച്ച് ചർമ്മത്തിന് തിളക്കം നൽകാനും ഇത് സഹായിക്കുന്നു. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ, പൊട്ടാസ്യം, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൈപ്പർ ടെൻഷൻ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ്. വിശപ്പ് കുറയ്ക്കാനും മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും ഇതുമൂലം സാധിക്കും. അതുവഴി ശരീരഭാരം കുറയുകയും ചെയ്യും. പഴുത്ത പപ്പായ കരളിന്റെയും പ്ലീഹയുടെയും വീക്കം ശമിപ്പിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധിയാക്കാൻ പപ്പായ സഹായിക്കും. പച്ചപ്പപ്പായ വിരശല്യത്തെ അകറ്റി നിർത്താനും സഹായിക്കും. വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പപ്പായ സഹായിക്കുന്നു. മിക്കവാറും എല്ലാവർക്കും പഴുത്ത പപ്പായ കഴിക്കാവുന്നതാണ്. ഇത് സാധാരണയായി സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു പഴമാണ്. പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ പപ്പായ കഴിക്കാം. ഇതിൽ പ്രകൃതിദത്തമായ പഞ്ചസാരയാണുള്ളതെങ്കിലും അളവ് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. നന്നായി പഴുത്ത പപ്പായ ഗർഭിണികൾക്ക് സുരക്ഷിതമായി കഴിക്കാം. വിറ്റാമിൻ സിയും ഇയും ഫൈബറും ഫോളിക് ആസിഡും ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികൾക്ക് നല്ലതാണ്. നെഞ്ചരിച്ചിൽ, തികട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് ആശ്വാസം നൽകും. എന്നാൽ പച്ചപ്പപ്പായ ഗർഭിണികൾ കഴിക്കാൻ പാടില്ല. മലബന്ധം, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പപ്പായ കഴിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പപ്പായ ഒരു നല്ല ഭക്ഷണമാണ്.
0: ഇനി

0: സോയിൽ ഹെൽത്ത് കാർഡ് എന്താണെന്ന് ഒന്ന് കേട്ടാലോ?
1: മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
0: മഴക്കാലമാണല്ലോ കൃഷികൾക്ക് കൂടുതൽ സംരക്ഷണം വേണ്ട കാലവുമാണ്. നിലവിലുള്ള കൃഷിയെ എങ്ങനെ സംരക്ഷിക്കാം, പുതുതായി എന്തൊക്കെ നടാം എന്നൊക്കെ നോക്കിയാലോ?
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക.

0: മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോധമിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ഉത്തരം, ഒരു പശുവിന് ഏകദേശം 65 മുതൽ 70 ചതുരശ്ര അടി സ്ഥലം തൊഴുത്തിൽ ആവശ്യമാണ്. വയലിൻവീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലിൻവീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലിൻവീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനെ.
2: വയലും വീടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 10:30 നടക്കും. യോഗ്യത എംഎഡ് നെറ്റ് PhD. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18-55 പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം വേണം. ഓൺലൈനായി www.mitrasoft.ksWDC.org വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9496-01-50-14. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റുട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് പ്ലസ് ടു കഴിഞ്ഞവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക പ്രവേശന വെബ്സൈറ്റായ admissions.kannooryuniversity.ac.in വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. കൂടാതെ IHRDക്ക് അനുവദിച്ചിട്ടുള്ള 50% സീറ്റിൽ admissions.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം ഇരുപത് വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04902939123. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിലവിലുള്ളതും 2026-27 അക്കാദമിക് വർഷത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കുന്നതിനായി പാനൽ തയ്യാറാക്കുന്നതിനായി AICTE മാനദണ്ഡപ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസൽ പ്രമാണങ്ങളുമായി 17 രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gcek.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് കാ നൌജവാൻ എക് നയെ മൈൻഡ് സെറ്റ് കെ സാത്ത് മാനവതാ കെ ഹിത മേ സമസ്യാവോ കെ സമാധാൻ ഡൂൻഡ് രഹാ ഹൈ ഓർ ഹമാരെ നൌജവാനോ കെ വേൾഡ് ക്ലാസ് സൊല്യൂഷൻസ് കോ ഗ്ലോബൽ സ്റ്റേജ് പർ ലാനേ കാ മാധ്യമ ഹി ഹൈ ഭാരത് ഇന്നോവേറ്റ്സ്.
1: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യമന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ JP നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് 1-ാം ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
4: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0 സ്കോട്ട്ലന്റ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുങ്കും മൊഹോദിനും സ്വർണമെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ഝാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരിച്ചവരിൽ 3 സ്ത്രീകളും 10 കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഡ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായും ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം.
0: ഹലോ.
2: ഹലോ.
0: ആരാണ്?
2: പേര് ഗോപി പിണറായി.
0: ഗോപി പിണറായി, വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഇപ്പൊ റിട്ടയർഡായി. ഞാൻ കണ്ണൂർ കക്കാടുള്ള സ്പിന്നിംഗ് മില്ലിൽ.
0: സ്പിന്നിംഗ് മില്ലല്ലായിരുന്നു.
2: അതെ.
0: ഓക്കെ. ഇപ്പൊ നമ്മുടെ ഓർമ്മകളും പാട്ടും പറയാമല്ലോ.
2: അതെ. ഒരു 35 വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ്. 1988-89 അപ്പൊ ഞാന് സ്പിന്നിംഗ് മില്ലിൽ അന്നേരം 12 മണി വരെ ഇല്ല ഷിഫ്റ്റിൽ വർക്ക് ചെയ്തിട്ട്. അപ്പോ അന്ന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പൊ അങ്ങനെ 12 മണി എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് തലശ്ശേരിക്ക് പോകുന്ന ബസ്സുണ്ട് 12:20. അപ്പൊ താണ വരെ നടന്നു. യേശുദാസിന്റെ കച്ചേരിയാണ് അന്നത്തെ പരിപാടി. അപ്പൊ കച്ചേരിക്ക് പോയപ്പം ഈ 12:30 കച്ചേരി. പയ്യന്നൂരൊരു കച്ചേരി അറ്റൻഡ് ചെയ്തിട്ട് പോകണം തലശ്ശേരി വരെ. നമ്മള് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയി. എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്ത് യേശുദാസിന്റെ കട്ട ഫാന്. യേശുദാസ് എന്ന് പറഞ്ഞാൽ അപ്പോഴും വീണേക്കുക. അപ്പൊ അങ്ങനെ ഒരു പാട്ടും നല്ലോണം പാടുമായിരുന്നു. പേരാവൂരാണ് അങ്ങേരെ വീട്.
0: പേരെന്താ?
2: പേര് കുഞ്ഞിരാണ്. അപ്പോ 1 മണി കഴിഞ്ഞു തുടങ്ങാൻ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനപ്രളയമായിരുന്നു. അപ്പോ ദാസേട്ടാ ഒരു പാട്ട് പാടുവോ എന്ന് അന്നേരാണ് യേശുദാസ് പറയുന്നത്. ഞാന് പയ്യന്നൂർ ഒരു കച്ചേരി കഴിഞ്ഞിട്ട് വരികയാണ്, ക്ഷീണിതനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഒറ്റൊരു പാട്ട് പാടാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കുറവായിരുന്നു, കാരണം കച്ചേരിയല്ലേ. അപ്പൊ ആ സമയത്താണ് ഇതിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് ഉത്സവ പിറ്റേന്ന് ഭരത് ഗോപി സംവിധാനം ചെയ്ത സിനിമ, അത് ജി ദേവരാജൻ മാഷ് കമ്പോസിങ്. അപ്പോ അത് മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിലെ ഒരു ഗാനം അത് ഇന്റർവെല്ലിന് പാടി ജനങ്ങൾ കഴിയടിച്ച് അത് അത്ര നല്ല. അപ്പൊ എന്റെ എല്ലാം ധാരണ സിനിമ റിലീസായിട്ടില്ല, അതൊരു ലളിത ഗാനം ആയിരിക്കും. അപ്പൊ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് പടം ഇറങ്ങിയത്. അപ്പോഴാണ് ഈ പാട്ട് അതിലെ പാട്ടാണെന്ന് അറിയുന്നത് നമ്മൾ.
0: ശരി.
2: പുലരിത്തൂ മഞ്ഞ തുള്ളിയിൽ
0: പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അരുതാതെ നീർമണി
2: വീണുടഞ്ഞു. അത്
0: കാവാലത്തിന്റെ വരികൾ.
2: അതൊരു മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് 35 വർഷം കഴിഞ്ഞു ഇപ്പൊ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളായിട്ട് ഇപ്പൊ ഒരു ബന്ധുവില്ല. അങ്ങനെ നമ്പർ അറിയില്ല, ഒന്നും അറിയില്ല.
0: അറിയില്ല,
2: കേൾക്കുന്നുണ്ടാവുമായിരുന്നു.
0: എന്തായാലും ഒരു കോള് പ്രതീക്ഷിക്കാം. എവിടുന്നെങ്കിലും നമ്പറെല്ലാം ചോദിച്ചിട്ട് വിളിക്കുമായിരിക്കും.
2: അപ്പൊ
0: കച്ചേരിയൊക്കെ കഴിയുമ്പോ എത്ര സമയമുണ്ടാവും?
2: ഒരു 2.5. എന്റെ നാട് കൂത്തുപറമ്പിനടുത്താണ്. ഇപ്പൊ താമസിക്കുന്നതാണ് പിണറായി.
0: പിണറായി.
2: അവിടുന്ന് 6 മണിക്കാണ് ഫസ്റ്റ് ബസ്.
0: ഓ, 6 മണി വരെ അവിടെ തന്നെ ഇരുന്നു.
2: 6 മണി വരെ ആ അമ്പലത്തിന്റെ പരിസരത്ത്.
0: ഇന്നത്തെ പോലെ ആർക്കും കാറും ബൈക്കും അന്നില്ലല്ലോ.
2: അപൂർവം, വളരെ അപൂർവമായിട്ടുള്ള സമയത്താണ്. 35 വർഷം എന്ന് പറയുമ്പോ.
0: അതെ അതെ. ഓക്കെ.

0: അസം കുഞ്ഞാണ് എരുവിരം പഴയങ്ങാടി. അതായത് ഞാൻ കോളേജിൽ ബി എഡിന് പഠിക്കുന്ന സമയത്ത് അവിടെ മോണാക്ട് ഉണ്ടായിരുന്നു അവസാനം കോളേജ് ഡേന്റെ സമയത്ത്. അപ്പം ഞാൻ അവതരിപ്പിച്ചത് അമ്പലപ്രാവിൽ പി ജെ ആന്റണി പാടുന്ന ഒരു പാട്ട് ലഹരിയിലാണ്. അപ്പം ആ പാട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്ത്. അപ്പം ഞാൻ ആ പാട്ട്
1: ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മോരിയെടുത്തു.
0: പിന്നീടുള്ള പല ഫംഗ്ഷനിലും എന്നോട് പാടാൻ ആവശ്യപ്പെട്ടിരുന്നു. സ്കൂളുകളിൽ നിന്നും മറ്റുള്ള വിവാഹവേദികളിൽ, അതേമാതിരി നാടകങ്ങളിൽ, നാടകത്തിൽ പിന്നണിക്ക് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു എനിക്ക്. ആ സമയത്തൊക്കെ ആരെങ്കിലും എഴുതി അയച്ചിട്ടുണ്ടാവും സ്റ്റേജിലേക്ക്, അമ്പലപ്രാവിലെ അസംഗുഞ്ഞിയുടെ മാസ്റ്റർ പീസ് ആ പാട്ടൊന്ന് പാടണം. അങ്ങനെ ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ എന്നും ഓർമ്മിക്കും, ഇന്നും ഞാൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിലെല്ലാം ഞാൻ വെറുതെ ഞങ്ങൾ കുറേ കൂട്ടുകാരിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ എന്നോട് ഈ പാട്ട് പാടാൻ ആവശ്യപ്പെടും. ഞാൻ ചെറിയൊരു കുപ്പിയിൽ മറ്റു കട്ടൻ ചായാലും ഒഴിച്ചിട്ട് നല്ലൊരു ഇതായിട്ട് മറ്റു കള്ളു കുടിക്കുന്ന മാതിരി തന്നെ ആക്കിയിട്ട് അത് നന്നായിട്ട് അവതരിപ്പിക്കും.

0: ഹലോ, ആരാണ്?
1: വസന്ത.
0: വസന്ത ഒളവിലത്തുനിന്നാണ് വിളിക്കുന്നത്. ശരി, ഓർമ്മയിലെ ഗാനം ഏതാണ്?
1: അത് ക്ഷേത്രം എടുന്നറിയാത്ത തീർത്ഥയാത്ര. അതിന്റെ മൂത്ത ചേച്ചിക്ക് വേണ്ടിയിട്ട്.
0: മൂത്ത ചേച്ചിക്ക് വേണ്ടിയിട്ട്
1: തൊട്ടൊരുപാടുണ്ട്. അതെല്ലാം വിറ്റ് മക്കളെല്ലാം നോക്കി, മക്കൾക്ക് ഉണ്ടായി. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ അവർ തൊട്ടിയ വിലക്ക് വിറ്റ് മക്കളെ നോക്കി, മോനെ നോക്കി, ആരും നോക്കിയില്ല അവരെ. പിന്നെ ഒരു കുടുംബത്തിന്റെ അടുത്തെല്ലാം പോയി ഓരോ മക്കളെയിട്ട് കുറച്ച് മാസം കുറച്ച് ഒരു മാസം ഒരു മാസം നോക്കാൻ. പിന്നെ അന്യത്തായി എന്റെ അടുത്ത് വന്ന് കുറച്ച് നിന്ന് മരണപ്പെട്ടു.
0: എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ന് ഇങ്ങനെയുള്ള അമ്മമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരുപാട് കഷ്ടം സഹിച്ച് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി, അപ്പൊ മക്കൾക്ക് അവരൊരു അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോഴേക്ക് അവരെല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് കാണുന്നുണ്ട്. അതിന്റെ അങ്ങനെ എത്രയോ അമ്മമാരുടെ കൂട്ടത്തിലുള്ള ഒരു അമ്മ എന്ന് പറയാം അല്ലെ. പക്ഷെ കൂടപ്പറപ്പുകളാവുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങളെ പോലെയുള്ളവരെ ഒരുപാട് സങ്കടപ്പെടും അല്ലെ. അവരെല്ലാം അറിയുന്നവരാണല്ലോ. ആദ്യം ഹസ്ബൻഡ് മരിച്ചപ്പോഴുള്ള വിഷമങ്ങളും പിന്നീടുണ്ടായ കഷ്ടപ്പാടുകളും ഒക്കെ അവർക്കറിയാം. അത് നിങ്ങൾ നേരിൽ കണ്ടതാണ്. ഒരു പക്ഷെ മക്കൾക്ക് അത് അത്രയ്ക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ.
1: അതെ, എന്റെ അമ്മ 5 വയസ്സിൽ മരണപ്പെട്ടു. അപ്പൊ എന്റെ ചേച്ചി തന്നെ നോക്കിയത്.
0: ഈ ചേച്ചിയാണോ?
1: ഈ ചേച്ചി തന്നെ
0: നോക്കിയത്.
1: അവരെ 14 ദിവസം കല്യാണം കഴിച്ചു കൂടില്ല. അങ്ങനെ കല്യാണം കഴിച്ച് അവർക്ക് വേഗം 18-20 വയസ്സ് അവർക്ക് നാല് മക്കളായി. 20-21 വയസ്സ് അപ്പം മക്കളായി. എന്നെ നോക്കും, ആ മക്കളെ നോക്കൂ. ചേച്ചി പ്രത്യേകിച്ച് എന്നെ നോക്കി. എനിക്ക്
0: അങ്ങനെ സ്നേഹബന്ധം. ബേസിക്കലി അവർ അത്രയും നല്ലൊരു സ്ത്രീയാണ് അല്ലെ. അമ്മ മരിച്ച അനിയത്തീനെയും സ്വന്തം ഒരു മോളെ പോലെ തന്നെ നോക്കി വളർത്തി അല്ലെ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പം ചേച്ചീനെ തന്നെയാവും മനസ്സിൽ അല്ലെ. ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, അങ്ങേയറ്റം ഒരു ശോകഗാനം. ഒരുപാട് ഇതുപോലത്തെ ആളുകളൊക്കെ നമ്മളെ മനസ്സിൽ ഓർമ്മിച്ചു പോകുന്ന ഒരു പാട്ടാണത്. ചേച്ചീന്റെ പേരെന്തായിരുന്നു?
1: ചന്ദ്രി.
0: ചന്ദ്രി ചേച്ചീനെ മാത്രം മനസ്സിൽ വരുന്ന ആ പാട്ട്.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: ഒരു ഗാനം ഹൃദയരാഗം എൻ പ്രിയ ഗാനം.
2: ഞാൻ സഹദേവൻ മാസ്റ്റർ കണ്ണൂർ.
3: കണ്ണൂർ എന്ന് വെച്ചാൽ കണ്ണൂര്, പ്രോപ്പർ കണ്ണൂർ തന്നെയാണ് താമസം.
2: കണ്ണൂർ മുണ്ടയാട്.
3: മുണ്ടയാടാണ്. അത് കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയല്ലോ. നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലൊരു ഗാനം. അപ്പൊ ഇതില് പങ്കുവെക്കുന്ന ആ ഒരു പാട്ട് ഏതാണ്?
2: ഞാൻ ഫസ്റ്റ് തന്നെ കാവ്യമേള സിനിമയിൽ ദക്ഷിണാമൂർത്തി സാറിന്റെ ഒരു സംഗീതത്തിൽ സ്വപ്നങ്ങളെ
4: നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം.
3: നല്ല മനോഹരമായൊരു ഗാനം മനോഹരമായി പാടി അല്ലെ, നമ്മളെ ഒരു സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോകും.
2: ഭയങ്കര ഇഷ്ടമുള്ള
3: ഒരു കമ്പോസറാണ്.
2: നമ്മൾ ഒന്നായിട്ട് പാടിയിട്ടുണ്ട് സ്വാമിജിയായിട്ട്. അതൊരു ഭയങ്കര ഓർമ്മയിൽ എപ്പം തങ്ങി നിൽക്കുന്ന.
3: ഏത് ഗാനായിരുന്നു പാടിയത്?
2: അത് ഭജൻസ് ആണ്.
3: ഭജൻസ്
2: അത് നമ്മള് കണ്ണൂർ ഹനുമാൻ കോവിൽ
3: അറിയാം,
2: കാളിക്കാവില്. അപ്പൊ അവിടെ അധികം ഈ കണ്ണൂർ വന്നാല് മക്കരേരി അമ്പലത്തിലും ഈ ഹനുമാൻ കോവിലും വരുത്തുന്നുണ്ട് സ്വാമി. അപ്പൊ നമ്മള് ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും അവിടെ നമ്മള്

വസൻസ് പാടുന്നത്. അപ്പൊ നമ്മളെന്നിട്ട് ഒരിക്കൽ ഞാൻ വ്യാഴാഴ്ച നേരെ അനുമാൻ കോവിലേക്ക് കാലിനും കഴി കയറുമ്പോ സ്വാമിജിയും അവിടുത്തെ മാതാജി ഇതിന്റെ വർത്തമാനം പറയുന്നുണ്ട്. അപ്പൊ സ്വാമി മാതാജി പറഞ്ഞ ഇതാ ഇവിടാണ് സഹദേവ മാഷ്ട്രി നമ്മളെ ഒരു വജൻസ് പാടുന്ന ആളാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഹാർമോണിസ്റ്റും തബലിസ്റ്റും വന്ന്. അപ്പൊ അങ്ങനെ സ്വാമി പറഞ്ഞു എന്നാ തുടങ്ങുന്നു എനിക്ക് വേഗം പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ സാറിനോട് ഒരു ഒരു അഭിപ്രായം ഉണ്ട് എന്റെ ഒരു ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു ചോദിക്കാനാണ്. അപ്പൊ ഞമ്മള് സ്വാമിജീന്റെ കാലിലും പിടിച്ച് നമസ്കരിച്ച് അമ്മേന്റെയും പിടിച്ച് ഞാൻ പറഞ്ഞു ഒരു അംശധ്വനി രാഗത്തിലുള്ള ഒരു ഗണപതി സ്തുതിയാണ് ഞാൻ പാടുന്നത് സ്വാമി ഈ ഫസ്റ്റില്. അപ്പൊ ആ അംശധ്വനി രാഗത്തിന് ഒരു ശ്ലോകം ചൊല്ലിത്തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ജീവിച്ചോണ്ട് എന്നെങ്കിൽ തന്നെ നോക്കി. അപ്പൊ ഒന്നും പറഞ്ഞില്ല, എത്ര ശ്രുതിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നാന്ന് പറഞ്ഞു. അപ്പൊ അസലായിട്ടൊരു ശ്ലോകം ചൊല്ലി കേൾക്കണ്ടിയാണല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗണപതി സ്തുതി പാടി. ജയ ജയ ഗിരിജ ബാലഗജാനന ജയ ശിവശങ്കര പാർവതി നന്ദന. അതങ്ങനത്തെ ഒരു ഒരു ഭജൻസ് ആണ് ഗണപതി ഭജൻസ്. അത് നമ്മളെ ഈ പഠിപ്പിച്ച ഒരു ഗുരുനാഥനുണ്ടായിരുന്നു സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലാണ്. അദ്ദേഹം കണ്ണൂരിലുള്ള സമയത്ത് ടെക്സ്റ്റൈൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പൊ അവര് നമ്മളിങ്ങനെ ഈ മുനീശ്വരൻ കോളിന്റെ ബാക്കത്ത് ഒരു മഠം സച്ചിദാനന്ദ യോഗീശ്വര മോഹിനി ഭവൻ മഠം, ആ മഠത്തിൽ നമ്മളൊരു പാഠം ദിവസം നേരെ കയറി വന്ന് പാടാമോ എന്ന് ചോദിച്ചു. കാലിലും കഴുകി അദ്ദേഹം കയറി ഇരുന്ന് അപ്പൊ ഹാർമോണിയം എടുത്ത് ശ്രുതി പിടിച്ചിട്ട് പറഞ്ഞു പാടട്ടെ ഞാൻ പാടിക്ക് വന്നു. ആ സ്ഥലം നോക്കുമ്പോ നമ്മളെല്ലാം ഞെട്ടിപ്പോയി. നമ്മളൊന്നും ഒരു പാട്ടുകാരെയല്ല. അദ്ദേഹം കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം വെള്ളം പോലെ പഠിച്ചതാണ്. അപ്പൊ പറഞ്ഞു സ്വാമിജി പറഞ്ഞു നിങ്ങളെല്ലാം നല്ലോണം പാടുന്നോണ്ടാ ഞാൻ കയറിയെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് പോകുമ്പോ ഞാൻ എണീച്ചിട്ട് പറഞ്ഞ് നമ്മളെല്ലാരും വിളിച്ചു പറഞ്ഞു നമുക്കൊരു ഭജൻസ് ട്രൂപ്പ് ഉണ്ടാക്കാം, ഞാനൊരു അഞ്ചാറ് കൊല്ലം കണ്ണൂർ ഉണ്ടാവും. അങ്ങനെ ആ സച്ചിദാനന്ദ യോഗീശ്വര മോഹിനിഭവന്റെ പേരിൽ സച്ചിദാനന്ദ ഭജന സമിതി ഭജന സമിതി രൂപീകരിച്ചു. അതൊരു വല്ലാത്ത അനുഭവം സ്വാമിജിന് കിട്ടിയത്. പുട്ടപ്പുറത്തിയെല്ലാം സ്ഥിരമായിട്ട് പാടുന്ന ആളാണ്. അതൊരു വലിയ ഭാഗ്യം. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഭജന സമിതി ഉണ്ടാക്കാൻ കഴിഞ്ഞു.

0: ഹലോ, പേര് പറഞ്ഞേ.
1: എന്റെ പേര് ഉഷ.
0: എവിടെ വീട്?
1: സ്ഥലം പുതിയതരു.
0: പുതിയതരു. അപ്പോ നമ്മുടെ ഓർമ്മയും പാട്ടും.
1: എന്റെ ഓർമ്മയിലുള്ള പാട്ട് എന്ന് പറഞ്ഞത് പിന്നെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവ രാജകുമാര
0: പാട്ടാണ്. പാലാട്ട് കോമലിലെ ഈ പാട്ടിന് ഉഷയുടെ ജീവിതത്തിലുള്ള സ്ഥാനം
1: നമ്മള് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഞാനും എന്റെ സഹോദരങ്ങളിലോ ഏകദേശം ഒരു 6-7 വയസ്സൊക്കെ ഉള്ള സമയത്ത് അച്ഛനോ എപ്പോഴും നമുക്കൊരു പാട്ട് പാടിത്തരും. അച്ഛനെന്ന് വെച്ചാൽ ഒരുപാട് പാട്ടൊന്നുമില്ല, 1-2 പാട്ടുകള്. ഒന്ന് ഈ പാട്ടാണ്, പിന്നെ ഒരു ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് ഈ പാട്ട് തന്നെ പാടിത്തരുക. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുനാളിലേ ഈ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ടിട്ട്, ഇപ്പൊ റേഡിയോ ഒന്നും ഇല്ല, നമുക്കൊന്നും റേഡിയോ അടുത്തുമില്ല, നമ്മളെ വീട്ടിലൊന്നും റേഡിയോ ഒന്നും ഇല്ല. പിന്നെ കൊറേ ഒരു 15-16 വയസ്സപ്പോഴായിരുന്നു റേഡിയോയിലൂടെ ഈ പാട്ട് കേൾക്കുന്നത്. ഈ അച്ഛൻ പാടിയത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ അത് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം. അപ്പൊ ഇത് കേട്ട് കേട്ട് ഇതിന്റെ വരികളൊക്കെ, ആദ്യത്തെ പല്ലവിയിലുള്ള വരികളൊക്കെ നമുക്ക് എപ്പും കാണാൻ പാടായിരുന്നു. സ്ഥിരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് അപ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഓർമ്മകൾ ഇപ്പൊ ആ പാട്ട് കേൾക്കുമ്പോഴും ആ ഒരു ഓർമ്മകളിലേക്കാ പോവുക,
0: കുഞ്ഞുനാളിലെ ഓർമ്മകളിലേക്ക്.
1: അച്ഛൻ വെച്ചാൽ പാട്ട് മാത്രമല്ല കഥയും പറഞ്ഞു. കഥയും കൂടുതലൊന്നുമില്ല, ഒരു കൂടുതലും പറഞ്ഞിരുന്നത് കടവാങ്കോട്ട് മാക്കത്തിന്റെ കഥ.
0: കടവാങ്കോട്ട് മാക്കത്തിന്റെ കഥ
1: അത് കുറച്ച് നല്ലോണം അറിയാം, വായിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കഥകൾ നല്ലോണം അറിയാം.
0: കടവാങ്കോട്ട് മാക്കം കാണാൻ പോയിട്ടുണ്ടോ? പിന്നെ
1: ഇല്ല.
0: ശരി,
1: അപ്പം കേക്ക ഇങ്ങനെ കുഞ്ഞുമാക്കത്തിന്റെ കഥ കെട്ടിയാടുന്നതും അങ്ങനെയുള്ള അതിന്റെ അറിയാ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നോണ്ട് ഇങ്ങനെ കൂടുതൽ അറിയാൻ പറ്റും.
0: അപ്പോ അച്ഛൻ കഥ പറഞ്ഞ് ആ കഥ കേട്ട് ആസ്വദിച്ച് നടന്നിരുന്ന ഒരു കാലം അല്ലേ, കൊറേ പാട്ടുകള് കേട്ടിട്ട്. അന്ന് നമുക്ക് വേറെ പാട്ട് അച്ഛനായിരുന്നു
1: ഏറെ ഒരു കുറച്ച് പൊടിക്കു കൂടി ഒരു അധികം ഇഷ്ടം ഈ ഒരു പരിപാടി. പ്രത്യേകിച്ച് കാരണമുണ്ട്. എന്താന്ന് വെച്ചാല് എനിക്ക് എന്ന് വെച്ചാൽ ആകാശവാണിയിലെ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യസ്തമായ പരിപാടിക്ക് ഉള്ളിലും ഒരു വ്യത്യസ്തതയുള്ള പരിപാടിയായിട്ട് എനിക്ക് ഈ ഒരു പരിപാടി തോന്നി.
0: എന്താ വ്യത്യസ്തത
1: വെച്ചിരിക്കുന്ന ആ ഒരു പിന്നെ ഓർമ്മകള് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോ നമുക്കത് ഒരു അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, അത്രയ്ക്കും നിഷ്കളങ്കമായ വാക്കുകൾ. അത് ശരിക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തോട് തന്നെയാണ് ചേർത്ത് വെക്കുന്നത്. അതാണ് അപ്പം വ്യത്യസ്ത മേഖലയുള്ളവരാകുമ്പോ ഇത് വീണ്ടും വ്യത്യസ്തമാകുന്നതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. നമ്മൾ ചിലപ്പോ ഈ ചില കാര്യങ്ങൾ എങ്ങനെയാ പറയാ, മടിച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കതല്ല, അവർക്കത് വലിയൊരു കാര്യമാണ്.
0: പക്ഷെ
1: അത് കേൾക്കുമ്പോലെ നമുക്കും ചില ഓർമ്മകളൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തും. ചില ഒരു അനുഭവങ്ങൾ പറയുമ്പോ നമുക്കും അതുള്ളതായി തോന്നാറുണ്ട് പലപ്പോഴും.
0: നമ്മൾ ശരിക്ക് ഒരു മുഖംമൂടി ധരിച്ചു നിൽക്കുന്ന ആൾക്കാരാണല്ലോ പലരും, പലരും നല്ല അധികം ആളുകളും, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യനാണ്, മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾക്ക് അങ്ങനെ ഒരുപാടൊന്നും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഓർമ്മകളും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ചിലവരത് പറയുന്നു, ചിലവര് പറയുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം.
1: കേൾക്കുമ്പോ ഒരു വല്ലാത്ത
0: സന്തോഷം,
1: അതാണ് ഈ പരിപാടിയിലൂടെ നമുക്ക് കിട്ടുന്നത്.
0: അപ്പൊ വീണ്ടും ഒരുപാട് ആൾക്കാര് ഉഷയുടെ വാക്കിൽ നിന്നുള്ള ഒരു പ്രചോദനം കൊണ്ട് തന്നെ ഇനിയും ഇനിയും ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു ഇപ്പം പറയാതെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നു വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെയും കൂടി ഒരു ഉത്തേജിപ്പിക്കുന്ന ഒരു വാക്കുകളാവട്ടെ ഇത്.
1: അതെ, ഞാനിവര് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വന്നത്. സത്യാണ്.
0: ഓക്കെ ഉഷ, ഓക്കെ
1: ബൈ. ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവ രാജകുമാര, പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സര രാജകുമാരി.
0: ഉഷയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്?

0: ഒന്നില്ലത് കുലിശ ആ ഒരു പാട്ടായോണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഓർമ്മ വന്ന് നിന്നത്.
1: പല പാട്ടുകളാകുമ്പോ ചെലപ്പോ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല,
0: ഇങ്ങനെ ഒരു ഓർമ്മ പറയാനുണ്ടാവില്ല.
1: ശരി എന്നാ, ശരി,
0: ഓക്കെ, താങ്ക് യു, സന്തോഷം.

0: ഹലോ, ആരാണ്?
1: മോഹനൻ.
0: എവിടെയാ വീട്?
1: കണ്ണൂര് കക്കാട് നിർത്തലിസ്റ്റാണ്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പോ റിട്ടയർഡായിരുന്നു, ഇപ്പോ ചെറിയൊരു ഓഫീസ് ജോലി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്.
0: ഏത് ഓഫീസിലാണ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്?
1: ഞാൻ മുമ്പ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്, മറ്റേ ഗോദ്രേജിന്റെ ഹോൾസെയിലെ കണ്ണൂര്. അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഓഫീസാണ്, അവിടെ ജോലി ചെയ്യണം.
0: അപ്പൊ നമ്മുടെ ഓർമ്മയിലെ പാട്ട് ഏതാണ്?
1: മധ്യവേനൽ എന്ന സിനിമയില് മറ്റേ യേശുദാസ് പാടിയ സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ എന്ന് കാണും.
0: വന്നു പോകാൻ ഇല്ലാത്തവരുണ്ട്. അപ്പൊ അത് എത്രയോ എത്രയോ പാട്ടുകളിൽ നിന്ന് ഈ പാട്ട് ഏത് രീതിയിലാണ് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി? ഒരുപാട് നമുക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അതിന് പുറമെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ ഈ പാട്ടോട്?
1: പാട്ട് എന്റെ അമ്മയുടെ നാട് മലപ്പുറം, പിന്നെ രാമപുരം എന്ന് പറയും, അങ്ങാടിപ്പുറം തൽക്ഷേത്രത്തിന്റെ അടുത്താണ്, അങ്ങാടിപ്പുറം അതിനടുത്താണ്. അപ്പൊ നമ്മള ആ സ്ഥലത്തുള്ള സിറ്റുവേഷനും അവിടുത്തെ പിന്നെ കുളങ്ങളും മറ്റേ കാർണൂറ് മക്കളായിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള നമ്മള ആ കളിയും അമ്മയുടെ ആ പിന്നെ നമുക്കായിട്ടുള്ള വിഷുവിനും ഓണത്തിനുമുള്ള നമ്മളെ കൂടിച്ചേരലും ആ സിറ്റുവേഷൻ നല്ല ആ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ
0: വരുന്നത്.
1: ഇല്ല, അമ്മ മരിച്ചുപോയി.
0: ഇന്നിപ്പം ഇങ്ങനെ ദൂരെ കല്യാണം കഴിക്കലൊക്കെ സാധാരണയാണ്, പക്ഷെ അന്നത്തെ കാലത്ത് കണ്ണൂര്

0: ആള്. അപ്പൊ ഈ കല്യാണം എങ്ങനെയായിരുന്നു?
1: അത് പിന്നെ നമ്മുടെ അച്ഛൻ ഇവിടെ കണ്ണൂരായിരുന്നു, ഇവിടെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടുന്ന് ബന്ധപ്പെട്ട് ഇവിടെ കണ്ണൂരേക്ക് വന്നതാണ്. ഞാൻ അന്നേ ഇവിടെ ഉണ്ടായത് ഞാൻ കണ്ണൂരാണ് എന്നെ പ്രസവിച്ചതല്ലോ. 10, 40, 45 കൊല്ലം വരെ കണ്ണൂരായിരുന്നു ഞാൻ ഉണ്ടായത്.
0: ഇപ്പോഴും കണ്ണൂർ തന്നെയല്ലേ?
1: അതിപ്പം കണ്ണൂർ തന്നെയാണ്. ഇപ്പൊ പിന്നെ കല്യാണം കഴിച്ച് 3 കുട്ടികളാണ്. എല്ലാവരും കോളേജിന്റെ ടീമിൽ തന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഫ്രീ ആണ്. എപ്പോ ഡെയിലി ഉച്ച കൂടി വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അധികം പാട്ട് പെട്ടി ഓർക്കാൻ വലിയ പാട്ടിനോട് വലിയ ഇഷ്ടമാണ്. ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. അതിനൊക്കെ ചില മ്യൂസിക് ഗ്രൂപ്പിലെല്ലാം ഉണ്ട് പാടും. പിന്നെ അങ്ങനെ മറ്റേ സ്റ്റേജ് പ്രോഗ്രാം ഒന്നല്ല, പക്ഷെ വീട്ടുകാരിലും ചില ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ ജോലി ചെയ്തിട്ട് പാടൊക്കെ ഉണ്ട്.
0: അപ്പൊ ഒന്ന് രണ്ടുപേരെയൊന്ന് പാടിയേ.
1: സ്വന്തം സ്വന്തം.

ഞാൻ ജബ്ബാർ പാണത്തൂരാണ്. എൻ്റെ ചെറുപ്രായത്തിൽ ഇടുക്കി ജില്ലയിലൊക്കെ ഈ ഇടുക്കി ജില്ലയിലെ മുളക് പൊറിയൊക്കെ ഉണ്ട്. ആ സീസൺ ടൈമിൽ ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ ഒരു ബന്ധുവും കൂടി പിന്നെ ഇടുക്കി ജില്ലയ്ക്ക് പോകണം. ഞങ്ങൾ താമസം കോട്ടയം ജില്ലയിലാണ്, മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ പോകുമ്പോൾ അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ച്, അവർ വിചാരിച്ച് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന്. അപ്പോൾ രണ്ട് കൂട്ടടുത്തും പൈസ കുറവാണ്, വളരെ വണ്ടിക്കൂലിയില്ല. അങ്ങനെ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നു നടന്ന് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കട്ടപ്പനയ്ക്ക് പോകുന്ന ഏലപ്പാറ. ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വിശക്കുന്നത്, അപ്പം ചേട്ടച്ചാറ് കയ്യിൽ ചെറിയൊരു പൈസയൊക്കെ ഉണ്ട്, അന്നത്തെ കാലത്തെ ചെറിയ പൈസ, പിന്നെ 5 രൂപ ചോറിന്, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഏതായാലും കൊള്ളാം, ഞങ്ങൾ അവിടെ വന്നപ്പോൾ ചോറ് കഴിക്കാതിരിക്കുമ്പോൾ വളരെ വിഷമമായി. എൻ്റെ പൈസ ഇല്ല, പൈസ ഇല്ല എന്ന് അറിഞ്ഞു പരസ്പരം. പിന്നെ അവിടെ നടക്കുക തന്നെ ഗതി. ഞങ്ങൾക്ക് കട്ടപ്പനയൊക്കെ അപ്പുറം ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുണ്ട്, അവിടുന്ന് കുറേ കിലോമീറ്റർ ദൂരമാണ്. അന്ന് ചെറുപ്പമാണ്, ചെറുതായിട്ട് നടക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നടന്നു പോവാണ്, സീസൺ ടൈമുമാണ്. അപ്പം അന്നേരമാണ് ആ അവിടെ റേഡിയോയിൽ ഒരു പാട്ട് കേട്ടത്, ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി സംഭവ മെയ്യുകയുകയാണ്.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം എൻ്റെ ഗ്രാമം. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ.

പി കെ ഗോപിയുടെ വരികൾക്ക് എൻ പി പ്രഭാകരൻ ഈണം നൽകി. ജയചന്ദ്രൻ പാടിയൊരു ഗാനമാണിനി ചിത്രം അളകനന്ദ.

ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 11 മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പ്രേക്ഷകരാണ് പങ്കാളികളായത്. അന്താരാഷ്ട്ര യോഗ ദിനാചരണങ്ങളുടെ ഭാഗമായി മലപ്പുറം മഞ്ചേരിയിൽ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് എം റഹ്മത്തുള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആയുഷ്മാൻ ഭാരത് പി എം ജെ എ വൈ

0: ആരോഗ്യ മന്ദർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായ നിരീക്ഷണവും നടത്തി. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. SP എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോഗ്രാമിലധികം സ്വർണം പിടികൂടി. 1.5 കോടി രൂപ വില മതിക്കുന്ന 1281.7 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസാവോയാണ് എതിരാളികൾ. അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 10:30 മത്സരം. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിലാണ് മത്സരം. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഏറ്റവും വലിയ ഭരതനാട്യ നൃത്തപാഠ പ്രകടനത്തിലൂടെ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി നർത്തകർ. 5000-ലധികം ഭരതനാട്യ നർത്തകരാണ് കൊളംബോയിൽ നൃത്തവിരുന്നൊരുക്കിയത്. ഇന്ത്യയിലെ സംഗമം ഗ്ലോബൽ അക്കാദമിയും ശ്രീലങ്കയിലെ സംഗമിലിയയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരത്തിലെ പൊതുസ്ഥലങ്ങൾ വികസിപ്പിച്ച് ജനങ്ങളുടെ മാനസിക ഉല്ലാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പറവൂർ അംബേദ്കർ പാർക്കിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ കെമിസ്ട്രി ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 11 നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499924627. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 10 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഫോൺ നമ്പർ 04672234000. ചട്ടഞ്ചാൽ FHC ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 50 തികയാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭടന്മാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം 17 കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04994256860. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചർ തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 10 നടക്കും. യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്. ഫോൺ നമ്പർ 04672211400. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, കാരുണ്യ പാലിയേറ്റീവ്, ആംബുലൻസ് ഡ്രൈവർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 2 നടക്കും. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിലവിലുള്ളതും 2026-27 അക്കാദമിക് വർഷത്തിൽ ഉണ്ടായേക്കാവുന്നതുമായ അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കുന്നതിനായി പാനൽ തയ്യാറാക്കുന്നതിനായി AICTE മാനദണ്ഡപ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും അസൽ പ്രമാണങ്ങളുമായി 17 രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gcek.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കൂത്തുപറമ്പ വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റുകളിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക പ്രവേശന വെബ്സൈറ്റായ admissions.kannooryuniversity.ac.in വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. കൂടാതെ IHRDക്ക് അനുവദിച്ചിട്ടുള്ള 50% സീറ്റിൽ admissions.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 20 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04902932123. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
2: നമസ്കാര്. ആകാശവാണി സെ സമാചാർ സന്ധ്യ കെ സാത്ത് മേ മുനീഷ് ശർമ്മ. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी और फ्रांस के राष्ट्रपति इमैनुअल मैक्रों ने नीस के ऐतिहासिक विला कैरिलॉस में शिष्टमंडल स्तर की वार्ता की. दोनों देशों के बीच प्रमुख क्षेत्रों में विशेष वैश्विक रणनीतिक साझेदारी के विस्तार पर खास तौर से चर्चा. दोनों नेताओं ने भारत इनोवेट्स कार्यक्रम का संयुक्त रूप से उद्घाटन किया. भारत की अंतरिक्ष अर्थव्यवस्था अगले दशक में 9 अरब डॉलर से बढ़कर 45 अरब डॉलर होने की संभावना. महाराष्ट्र के सोलापुर में एक वाहन के कुएं में गिरने से 8 श्रद्धालुओं की मौत. ओमान तट के पास एक जहाज के इंजन में खराबी आने के बाद भारतीय चालक दल के सभी 14 सदस्यों को बचाया गया. और भारत ने ब्रिटेन के बर्मिंघम में ICC महिला T20 क्रिकेट विश्व कप के ग्रुप मैच में पाकिस्तान को 171 रन का लक्ष्य दिया. और अब समाचार विस्तार से। प्रधानमंत्री नरेंद्र मोदी और फ्रांस के राष्ट्रपति इमैनुअल मैक्रों ने फ्रांस के नीस में शिष्टमंडल स्तर की वार्ता की। दोनों पक्षों के बीच रक्षा, प्रौद्योगिकी और व्यापार के क्षेत्र में विशेष वैश्विक सामरिक भागीदारी बढ़ाने पर चर्चा हुई। प्रधानमंत्री मोदी के साथ राष्ट्रीय सुरक्षा सलाहकार अजीत डोभाल, विदेश मंत्री एस जयशंकर, विदेश सचिव विक्रम मिश्री और अन्य वरिष्ठ अधिकारी भी मौजूद थे। राष्ट्रपति मैक्रों के साथ फ्रांस के यूरोप और विदेश मामलों के मंत्री जॉन नोएल बैरोत और अन्य वरिष्ठ अधिकारी उपस्थित रहे। दोनों नेताओं ने आज वॉक एंड टॉक सत्र के दौरान भी चर्चा की। प्रधानमंत्री नरेंद्र मोदी और फ्रांस के राष्ट्रपति इमैनुअल मैक्रों फ्रांस के नीस में इस समय शिष्टमंडल स्तर की वार्ता कर रहे हैं। दोनों पक्षों के बीच विशेष वैश्विक सामरिक भागीदारी को बढ़ाने पर खास तौर से चर्चा जारी है, जिसमें रक्षा, प्रौद्योगिकी और व्यापार शामिल हैं। दोनों ही नेताओं ने आज वॉक एंड टॉक सत्र के दौरान भी चर्चा की है। इससे पहले प्रधानमंत्री नरेंद्र मोदी और फ्रांस के राष्ट्रपति इमैनुअल मैक्रों ने आज नीस में भारत इनोवेट्स कार्यक्रम का संयुक्त रूप से उद्घाटन किया। इसमें भारत में तेजी से बढ़ते नवाचार और स्टार्टअप परितंत्र को दर्शाया गया है। 3 दिन के इस आयोजन में भारतीय डीप टेक स्टार्टअप, नव प्रवर्तक, अनुसंधानकर्ता और वैश्विक निवेशक भी शामिल होंगे। इनमें 120 असाधारण स्टार्टअप, 20 से ज्यादा उत्कृष्टता केंद्र और 13 महत्वपूर्ण प्रौद्योगिकी स्तंभ शामिल हैं। इसके अतिरिक्त इसमें दुनिया भर के 350 से ज्यादा निवेशक और पूंजीपति भी शामिल हो रहे हैं। इस अवसर पर प्रधानमंत्री मोदी ने कहा कि भारत इनोवेट्स भारतीय प्रतिभा और यूरोपीय पूंजी के बीच एक सेतु के रूप में उभर रहा है, जिससे युवा नव प्रवर्तनकारियों के लिए वैश्विक विशेषज्ञता से जुड़ने के नए अवसर पैदा हो रहे हैं।
3: आज भारत में एक स्टार्टअप रिवॉल्यूशन हो रहा है। इस रिवॉल्यूशन में भारत का नौजवान एक नए माइंडसेट के साथ मानवता के हित में समस्याओं के समाधान ढूंढ रहा है और हमारे नौजवानों के वर्ल्ड क्लास सॉल्यूशंस को ग्लोबल स्टेज पर लाने का माध्यम ही है भारत इनोवेट्स।
2: भारत और फ्रांस के संबंधों की मजबूती का जिक्र करते हुए प्रधानमंत्री ने कहा कि व्यापार और रणनीतिक सहयोग कई देशों के बीच होता है, लेकिन कुछ ही संबंध साझा दृष्टिकोण और समान हितों से संचालित होते हैं। उन्होंने कहा कि नवाचार, प्रौद्योगिकी और भारत के युवाओं की आकांक्षाएं देश के विकास को गति दे रही हैं और भविष्य को भी आकार दे रही हैं।
3: भारत और फ्रांस का रिश्ता, इस रिश्ते में कनेक्शन भी है, कन्विक्शन भी है, इनोवेशन भी है, इंस्पिरेशन भी है, शेयर्ड वैल्यूज हैं, शेयर्ड विजन भी है और इसी रिश्ते की नींव पर बीते वर्षों में हमने साथ मिलकर नई पहले शुरू की है और वैश्विक चुनौतियों के समाधान खोजने का भरसक प्रयास किया है।
2: इस अवसर पर फ्रांस के राष्ट्रपति इमैनुअल मैक्रों ने नवाचार के वैश्विक केंद्र के रूप में भारत के उभरने की प्रशंसा की।
4: 140 करोड़ लोगों की शक्ति, प्रतिभा और ज्ञान का भंडार भारत हर वर्ष 10 लाख से अधिक अभियंता तैयार करता है। अनुसंधान, नवाचार और नई प्रौद्योगिकी के क्षेत्र में भारत आज विश्व को नई दिशा दे रहा है।
2: श्री मैक्रों ने भारत में बड़ी संख्या में इंजीनियरों की मौजूदगी की प्रशंसा की और चंद्रयान मिशन सहित भारत की अन्य असाधारण तकनीकी उपलब्धियों की भी प्रशंसा की। उन्होंने सबसे लंबे समय तक भारत का प्रधानमंत्री रहने के लिए श्री नरेंद्र मोदी को बधाई दी। श्री पीयूष गोयल ने कहा कि वैश्विक भू राजनीतिक और तकनीकी परिवर्तन के दौर में भारत एक विश्वसनीय भागीदार के रूप में उभर रहा है।
5: The world seeks trusted and reliable partners.
6: भारत दुनिया के लिए एक भरोसेमंद साझेदार है। हमारे पास युवा शक्ति, उत्कृष्ट प्रतिभा और वैश्विक स्तर पर प्रतिस्पर्धा करने की अद्वितीय क्षमता है।
5: And a scale that few can match.
2: विदेश मंत्रालय इस समय संवाददाताओं को द्विपक्षीय बैठक में फैसले पर जानकारी दे रहा है।
7: जो भारत का परिप्रेक्ष्य है वो ये है कि ज्यादा से ज्यादा आगे जाते हुए मेक इन इंडिया के

0: സ്മിതി എം പള്ളുരുത്തി, ആകാശവാണി ന്യൂസ് ഫ്രം ബ്രാറ്റിസ്ലാവ ഇൻ സ്ലോവാക് റിപ്പബ്ലിക്.
1: Union Science and Technology Minister Dr. Jitendra Singh today said India's space economy is poised to grow from the current $8 to $9 billion to nearly $40 to $45 billion over the next decade.

0: தர்ப்பணம். ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
0: എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്.
1: അതെ,
0: എന്തൊരു മഴയല്ലേ കുറച്ചു ദിവസമായിട്ട്.
1: മഴക്കാലായാൽ പിന്നെ മഴ പെയ്യണ്ടേ?
0: ചേട്ടനിഷ്ട മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്നത്?
1: ഇഷ്ടക്കുറവുമില്ല, പക്ഷേ ചില സമയത്ത് തോന്നും ഈ മഴയ്ക്ക് ചേച്ചിയുടെ സ്വഭാവമാണോന്ന്.
0: അതെന്താ?
1: ചേച്ചിയുടെ വർത്താനം പോലെ ഓർക്കാപ്പുറത്ത് ചറപറാണ് പെയ്ത് മനുഷ്യന് ബുദ്ധിമുട്ടിക്കും.
0: ഓഹോ, അങ്ങനെയാണെങ്കിൽ മഴക്ക് ചേട്ടന്റെ സ്വഭാവം ഉണ്ട്.
1: എന്ത്?
0: ചേട്ടന്റെ ഈ അനവസരത്തിലുള്ള വർത്താനം ഉണ്ടല്ലോ, അതുപോലെ അനവസരത്തിൽ പെയ്ത് മനുഷ്യന്റെ സന്തോഷം കളയും.
1: ചേച്ചി,
0: അല്ലാതെ പിന്നെ ചേട്ടനിപ്പോ എന്നെ മഴനെ താരതമ്യപ്പെടുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?
1: ഒരു ആവശ്യമില്ല.

0: എന്തായാലും ചേച്ചി ഒരു പേമാരിയാവുന്നത് മുൻപ് ഞാൻ മെസ്സേജ് വായിക്കാം.
1: അതാ നല്ലത്.
0: ഈ ലോകത്തുള്ള സകല സസ്യ ജന്തു ജീവജാലങ്ങൾക്കും ജീവാമൃതമേകി പ്രകൃതിയെ സംരക്ഷിച്ചു പോരുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന മഴ മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ആവാസ വ്യവസ്ഥകളും അതിലൂടെ ഒട്ടനവധി ജീവജാലങ്ങളും ഇല്ലാതാകുമ്പോൾ മറുഭാഗത്ത് കോൺക്രീറ്റ് മാളികകൾ കെട്ടിപ്പൊക്കാനുള്ള തത്രപ്പാടിൽ കുന്നുകളും മലകളും ഇടിച്ചു നിർത്തുമ്പോൾ ഈ മനുഷ്യർ ഓർത്തിട്ടുണ്ടാവുള്ള വെറുതെ കിട്ടുന്നത് കൊണ്ട് പാളാക്കി കളയുന്ന ഈ മഴത്തുള്ളികൾ പെരുമഴയായി ഒടുവിൽ പ്രളയം വിധിച്ച് നമ്മുടെ നാടിനെ തന്നെ ഇല്ലാതാക്കുമെന്ന് മഴയുടെ വിവിധ ഭാവങ്ങൾ തുറന്നു കാട്ടിയ 7-ാം തീയതിയിലെ ഓലച്ചൂട്ട് ഗംഭീരമായി എന്ന് വിശാലാക്ഷൻ കുട്ടിക്കകം.
1: അടുത്തത് ആദിത്യ സുരേന്ദ്രൻ കാവുംബായി.
0: 7-ാം തീയതിയിലെ
1: ഓലച്ചൂട്ട് വളരെയേറെ ഇഷ്ടമായി. മഴയുടെ ആസ്വാദനം പലർക്കും പല രീതിയിലാണ്. സത്യത്തിൽ എന്നെ പോലുള്ള പുതുതലമുറ മഴയെ ആസ്വദിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. പഴയ കാലത്ത് കുട്ടികൾ മഴയത്തിറങ്ങുന്നതും വയലേലകളിൽ പോയി അവിടുത്തെ പല പല കാഴ്ചകൾ കണ്ട് രസിക്കുന്നതും പറയുന്നത് കേട്ടപ്പോ അവരുടെയൊക്കെ ബാല്യം എത്ര സുന്ദരമായിരുന്നു എന്ന് തോന്നി. ഇന്നത്തെ തലമുറയ്ക്ക് അതിനൊന്നും സമയമില്ല. എങ്കിലും പുറത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോൾ അകത്തിരുന്ന് ഓലച്ചൂട്ട് കേൾക്കാൻ നല്ല സുഖമായിരുന്നു.
0: ഓക്കെ
1: ചേട്ടാ, നാടോടുമ്പോ നടുവേ ഓടണം.
0: ഓ, ഞാനിപ്പോ നടുവേ മാത്രമല്ലല്ലോ ഓടുന്നത്.
1: അതെ, തേരാപാര ഓടുകയാണ്. പക്ഷേ ഈ ആദിത്യക്ക് ഇതൊന്നും അറിയില്ലല്ലോ.
0: അല്ല, എന്താ കാര്യം?
1: ആദിത്യ ചോദിക്കുന്നു, എന്റെ ചെറുപ്പത്തിൽ കേൾക്കുന്ന അതേ ശൈലി തന്നെയല്ലേ ഇന്നും ആകാശവാണി തുടരുന്നത്? കാലം എത്ര മാറിയിട്ടും അതിനൊരു മാറ്റം വരുത്തുന്നില്ലല്ലോ. പരിപാടികളുടെ കെട്ടിലും മട്ടിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൂടെ? പുതുതലമുറയെ ആകാശവാണിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി പുത്തൻ പരിപാടികൾ തയ്യാറാക്കിക്കൂടെ? വാർത്താധിഷ്ഠിത പരിപാടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൂടെ? അങ്ങനെ നാടോടുമ്പോൾ നടുവേ ഓടിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്.
0: ഇതിന് എന്റെ പ്രത്യേക മറുപടി ഒന്നുമില്ല. പക്ഷെ ഈ മെസ്സേജ് കേൾക്കുന്ന അവതാരകർ യുവതലമുറയെ ആകർഷിക്കുന്ന രീതിയിൽ പരിപാടികളും അവതരണത്തിലും വേണ്ടിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഇതിന് എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും.
1: അതായത് നമ്മൾ എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ?
0: എല്ലാവരും.
1: ഓക്കെ, എന്തായാലും ആദിത്യയുടെ ഈ മെസ്സേജ് അതിനൊരു കാരണമാകട്ടെ. എന്നാ പിന്നെ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം അല്ലേ?
0: മാഞ്ഞുപോയ ഒരു കാലത്തിന്റെ ഓർമ്മകൾ അതിവിദഗ്ധമായി പെരുക്കിയെടുത്ത് ഓലച്ചൂട്ടുകളാക്കി ശ്രോതാക്കൾക്ക് നൽകുന്ന KV ശരത്ചന്ദ്രനെയും അനിൽകുമാറിനെയും അഭിനന്ദിക്കുന്നു എന്ന് UK ശാരദ കൈരളം.
1: മഴയുടെ രൂപഭാവങ്ങൾ ആകർഷകമായ വർണ്ണനകളിലൂടെ ആരംഭിച്ചു. മഴപെയ്ത്തിന്റെ തനത് ശബ്ദങ്ങൾ കേൾപ്പിച്ചു. മഴക്കാലത്ത് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകളും ജീവിത രീതികളും എങ്ങനെയൊക്കെയായിരിക്കുമെന്ന് വിവരിച്ചു. കുളത്തിൽ നിന്ന് മീൻ പിടിച്ച് വിശപ്പ് മാറ്റിയ അനുഭവങ്ങൾ ഓർമ്മിച്ചു. ഓലച്ചൂട്ട് ഈ മഴക്കാലത്ത് മഴയുമായി ബന്ധപ്പെട്ട സ്വാനുഭവങ്ങൾ ഓർക്കാൻ പര്യാപ്തമായി എന്ന് വസന്ത ടീച്ചർ പള്ളിക്കുന്ന്. പ്രേമജനാർദ്ദനൻ മൊറാള എഴുതുന്നത് May 30-ാം തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടിയെക്കുറിച്ചാണ്. കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവിയായിരുന്ന KV ശരത്ചന്ദ്രൻ സാർ അവതരിപ്പിച്ച ആ പരിപാടി പ്രിയം പ്രിയതരം പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായി എടുത്തു പറയേണ്ടതാണ്. ഓർമ്മയുടെ താളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് അദ്ദേഹം അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളും തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ കർമ്മനിരതമായ അനുഭവങ്ങളും അദ്ദേഹം വിവരിച്ചപ്പോൾ അത് കാതിനും മനസ്സിനും കുളിർമയേകി എന്നാണ് ഇവരെഴുതിയിട്ടുള്ളത്.
0: ഓക്കെ, അടുത്ത മെസ്സേജ് ജാലകത്തെ കുറിച്ചാണ്. മയിൽ നിരന്തോടിലെ ദേവദാരുവിന്റെയും അമ്മയുടെയും അതിജീവന ഗാഥ കേട്ടു. ഒരു നാടിന്റെ കരുണയുടെ കഥ കേട്ടു. ആ കുട്ടിയുടെ കുന്നോളമുള്ള ആഗ്രഹങ്ങൾക്ക് തുണയായും തണലായും അമ്മയും സ്കൂളിലെ കൂട്ടുകാരും എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി എന്ന് കാർത്തിക മാലൂർ.
1: അതേക്കുറിച്ച് തന്നെയാണ് സോപാനം ഷാജി മുഴക്കുന്ന് എഴുതുന്നത്. ചട്ടുകപ്പാറ സ്കൂളിലെ ദേവദാരു എന്ന മിടുമിടുക്കന്റെ വിശേഷങ്ങൾ പങ്കുവച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ദേവദാരു തളിർക്കും പൂക്കും കായ്ക്കും എന്ന് ആ പരിപാടി വളരെ നന്നായിരുന്നു എന്നും ദേവദാരു ഇനിയും പഠിച്ചു മിടുക്കനാവട്ടെ എല്ലാ ആശംസകളും നേരുന്നു എന്ന് V ശിവദാസൻ കണ്ണാടിപ്പറമ്പും എഴുതിയിട്ടുണ്ട്.
0: ശരി, TP ഭാസ്കര പൊതുവാൾ മാഷിന്റെ ജീവിതത്തിലെ ജൈത്രയാത്രയുടെ പടവുകളിലൂടെ പലപ്പോഴും ഒന്നിച്ച് നടന്നതുകൊണ്ടാവാം 7-ാം തീയതിയിലെ ജാലകം തുറന്നപ്പോൾ ഏറെ ചാരിതാർത്ഥ്യം തോന്നി. ഞങ്ങളുടെ നാട്ടിലെ അധ്യാപകനായിരുന്നപ്പോൾ മുതലുള്ള സുഹൃബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്ന് EVG നമ്പ്യാർ രമാജി നമ്പ്യാർ പള്ളിക്കുന്നു.
1: പിന്നെ നാരായണൻ തലവിലും അതേ ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. മലയാള ഭാഷാ പണ്ഡിതൻ, നാടകകൃത്ത്, കവി, സകല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന മലയാള ഭാഷാ അധ്യാപകനായ TP ഭാസ്കര പൊതുവാളുമായി ജാലകം വന്നപ്പോൾ ഹൃദയത്തെ അത് ആനന്ദദായകമാക്കി. ഭാസ്കര പൊതുവാളിനെ നേരിൽ അറിയുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യ സദസ്സുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തികഞ്ഞ സന്തോഷവും

0: അഭിമാനവും തോന്നുകയാണ് എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: ശരി.
0: ടി ഗംഗാധരൻ മാസ്റ്റർ അടൂർ മലപ്പട്ടം, അദ്ദേഹവും ഞങ്ങളുടെ പ്രിയ ഗുരുനാഥൻ ടി പി ഭാസ്കര പൊതുവാൾ മാഷിന്റെ ശബ്ദ സാന്നിധ്യത്താൽ അന്ന് വീട്ടകം ധന്യമായി എന്നാണ് എഴുതിയിട്ടുള്ളത്. സ്വന്തം ഭവനം തന്നെ മലയാള ഭാഷാ പാഠശാലയാക്കി മാറ്റിയ ആ ഗുരുവര്യൻ പാടിയും പറഞ്ഞും ഏറെ വിദ്യാലയങ്ങളെ ഇന്നും ഭാഷയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ജാലകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് രജനി നാരായണൻ വെള്ളുവയലും എഴുതിയിട്ടുള്ളത്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത എത്രയോ കുട്ടികൾ ഇപ്പോഴുമുണ്ട്. കുട്ടികൾ മാത്രമല്ല, ഇതാ ഇവിടെ ഒരു ചേട്ടനും ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ഒരു പ്രചോദനമായിരിക്കും. ചേട്ടൻ ആ പരിപാടി ഒന്നുകൂടി കേൾക്കണം കേട്ടോ. മലയാളം എഴുതാനൊന്നും കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഈ പരിപാടി കൊണ്ടുവന്ന വിനോദ് ബാബു സാറിനെ നന്ദി അറിയിക്കുന്നു എന്ന് ഇവർ എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ,
1: അടുത്തത് പ്രിയം പ്രിയതരം പരിപാടിയെ കുറിച്ചാണ്. 6-ാം തീയതി വിനോദ് രോഹിണി പങ്കെടുത്ത പ്രിയം പ്രിയതരം പരിപാടി കേട്ടപ്പോൾ ഒരു മണിക്കൂർ സമയം പോയതേ അറിഞ്ഞില്ല, അത്രയേറെ ആകർഷകമായിരുന്നു ഈ പരിപാടി.
0: ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്?
1: ബീന എം, മന്നൂർ പറമ്പ്, വൈഗാ ഉണ്ണി, ഓലയമ്പലം.
0: ഓക്കെ.
1: ഇഷ്ടഗാനങ്ങൾ പറയുന്നതിനൊപ്പം ചില ഗാനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അറിയാതെ ചിരിവന്നു. എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് വ്യത്യസ്തവുമായിരുന്നു.
0: ഓക്കെ. പിന്നെ നന്ദാത്മജൻ കൊതേരി, അദ്ദേഹവും അതേ പരിപാടിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. വിനോദ് രോഹിണി എന്ന ഗായകന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഒപ്പം അവതാരകയുടെ അവതരണവും കേട്ടപ്പോൾ സമയം പോയതറിഞ്ഞില്ല, വന്ന വഴി മറക്കാതെ എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചുകൊണ്ടുള്ള സംസാരം വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: ഓക്കെ. ലതാ പ്രദീപ് എളമ്പാറയും അതേ പരിപാടിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഓരോ ഗാനം അവതരിപ്പിക്കുമ്പോഴും അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവുകൾ ശ്രോതാക്കൾക്കും നല്ല പാട്ടറിവാണ് സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ ആലാപനവും പരിപാടിക്ക് മികവ് കൂട്ടി. കവിത ഹരീന്ദ്രൻ പള്ളൂറും ആ പരിപാടി ഒരു നല്ല ഗാനമേള കേട്ട അനുഭൂതി ഉണ്ടാക്കി എന്ന് എഴുതിയിട്ടുണ്ട്.
0: നൈഷാ ജംഡി മൈലാടത്തടം അഴീക്കോട് എഴുതുന്നത്, കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് 2-ാം തീയതി സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ച് ജാലകത്തിലൂടെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്നാണ്. പിന്നെ വ്യാഴാഴ്ച ജാലകത്തിലെ കാവ് നടത്തം ഒരു കുളിർമയുള്ള അനുഭവമായി എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ സുകുമാരൻ പി വി ചിറക്കൽ, അദ്ദേഹവും അതേ ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതായത് ജൂൺ 4-ാം തീയതി നീലിയാർകോട്ടം പരിസരത്തെ സസ്യ ജൈവ വൈവിധ്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ജാലകം. കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി വിഭാഗം മേധാവി ഡോക്ടർ കെ മനോജും സംഘവും കാവുകൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർവഹിക്കുന്ന പങ്ക് വിശദമാക്കിക്കൊണ്ട് നടത്തിയ കാവ് നടത്തം വേറിട്ടൊരു പരിപാടി എന്ന നിലയിൽ ശ്രദ്ധേയമായി. ദൂരസ്ഥരായ ശ്രോതാക്കൾക്ക് നീലിയാർകോട്ടത്തിന്റെ സ്ഥല സൂചനകൾ നൽകി ഒന്ന് പരിചയപ്പെടുത്താത്തത് ഒരു പോരായ്മയായി തോന്നിയെന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവർക്ക് കൂടുതൽ അറിയാൻ ഒരു എന്തെങ്കിലും സൂചനകൾ നൽകണമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നാടകോത്സവത്തെ കുറിച്ചുള്ള മെസ്സേജ് ദാ ഈ ആഴ്ചയും വന്നിട്ടുണ്ട്. പ്രദീപൻ പൂമംഗലം, എന്താണാവോ ഇത്ര വൈകിയത് എഴുതാൻ അല്ലേ? റേഡിയോ നാടക ഉത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേട്ടിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കണ്ടുറക്കാതെയാണ്. പിന്നെ 2-ാം സ്ഥാനം കണ്ണൂർ നിലയത്തിന്റെ നാടകത്തിനാണ്. വിനോദ് ബാബു സാറിന് എന്റെ അഭിനന്ദനങ്ങൾ എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: പരിസ്ഥിതി ദിനത്തിൽ രാവിലെ 9 മണിക്ക് കേട്ട ഗാനങ്ങൾ മനസ്സിനെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയി എന്ന് ചാല വെസ്റ്റ് സാരികയിൽ നിന്നും ശൈലജ സുരേന്ദ്രൻ.
0: മലയാളി ആയിരുന്നു അല്ലേ?
1: ഓ, എത്ര തവണയാ ചേച്ചി ഞാൻ പറയുന്നത്, ഞാൻ മലയാളി തന്നെയാണ്.
0: അതെ, സംസാരം കേട്ടാ തോന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഈ ചോദിച്ചത് ചേട്ടനെ ഉദ്ദേശിച്ചിട്ടല്ല. ലതീഷ് കുന്നുമൽ ആലപ്പടമ്പ് എഴുതിയ മെസ്സേജ്, കഴിഞ്ഞ ആഴ്ച ഓർമ്മകളുടെ സംഗീതം പരിപാടിയില് പ്രതാപ് സിംഗ്, അദ്ദേഹത്തെ കുറിച്ചായിരുന്നല്ലോ. പേരിലില്ലാത്ത മലയാള തനിമ, സംഗീതത്തിൽ ആവോളം നിറച്ച സംഗീത പ്രതിഭ. അതായത് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹം മലയാളിയാണെന്ന് തോന്നില്ലല്ലോ. കേവലം ശബ്ദ കോലാഹലങ്ങൾക്കപ്പുറം സംഗീതം എന്നത് ആത്മാവിന്റെ ഭാഷയാണെന്ന് വിശ്വസിച്ച പ്രതിഭ. നാടക സിനിമാ ഗാനങ്ങളുടെ ആ സുവർണകാലത്തെ നെഞ്ചിലേറ്റുന്ന ഏതൊരു സംഗീത പ്രേമിയുടെയും മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്ത പ്രതാപ് സിംഗിന്റെ പാട്ടുകളിലൂടെയുള്ള ഓർമ്മകളുടെ സംഗീതം എന്നാണ് ലതീഷ് കുന്നുമൽ എഴുതിയിട്ടുള്ളത്. നമുക്കിനി കുറച്ച് കത്തുകൾ നോക്കാം അല്ലേ? ടി വി രവീന്ദ്രൻ കുറ്റൂരിന്റെ കത്ത്, ട്യൂണിംഗ് സ്റ്റാർസ് പരിപാടിയെ കുറിച്ചാണ്. നാടൻ പാട്ടുകളുമായി എത്തിയ ആ പരിപാടി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: ഇത് പ്രഭാകരൻ തെക്കേക്കര കടനപ്പള്ളി, അദ്ദേഹത്തിന്റെ കത്താണ്. 8-ാം തീയതി FM ഡയറിയിൽ വായനയുടെ വാതായനങ്ങളിൽ നർത്തകരത്നം കൊടക്കാട് കണ്ണപ്പെരുവണ്ണാന്റെ ചിലമ്പിട്ട ഓർമ്മകൾ എന്ന പുസ്തകത്തെ കുറിച്ച് വി പ്രഭാകരൻ സംസാരിച്ചത് ഹൃദയസ്പർശിയായി.
0: ഓക്കെ. പി പി മനോജ് വെള്ളാവ് ഒരു ഇൻലൻഡില് ഒരു 2-3 വരി എഴുതിയിട്ടുണ്ട്, അതായത് നാടകോത്സവത്തെ കുറിച്ചാണ്.

0: എല്ലാ നാടകങ്ങളും കേട്ടു. ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു എല്ലാം. നാടകങ്ങൾക്ക് ജീവൻ നൽകിയ അഭിനേതാക്കൾ ശബ്ദ നിയന്ത്രണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. സി ഭാസ്കരൻ കുഞ്ഞിമംഗലവും 8-ാം തീയതി മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാളുമായി നടത്തിയ അഭിമുഖം വളരെയേറെ ശ്രദ്ധേയമായി. ഇദ്ദേഹത്തിന്റെ മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ ഓർമ്മകളൊക്കെ സി ഭാസ്കരൻ പങ്കുവച്ചിട്ടുണ്ട്.
1: സുരേഷ് ബാബു അവേരയുടെ കത്തും അതേ പരിപാടിയെക്കുറിച്ചാണ്. മലയാള ഭാഷ അവഗണിക്കപ്പെടുന്ന ഈ കാലത്ത് ആ ജാലകം ഏറെ പ്രസക്തമായിരുന്നു എന്ന്.
0: ഇത് അട്ടടപ്പയിലെ അങ്കുരാജൻ മാസ്റ്ററുടെ കത്താണ്. എവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും കാണുന്നില്ല. എന്താണ്, രാജേഷ് വാര്യരുടെ സുഭാഷിതത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. പണത്തിന്റെ വലിപ്പവും ബാഹുല്യവും ഇനിയും നേടണമെന്ന ചിന്തയും ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകില്ല എന്ന സന്ദേശമായിരുന്നു രാജേഷ് വാര്യരുടെ സുഭാഷിതത്തിലൂടെ ലഭിച്ചതെന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: പയ്യന്നൂർ മമ്പലത്തെ വിജയന്റെ കത്ത്, കോഴിക്കോട് ആകാശവാണി നിലയം പ്രോഗ്രാം മേധാവിയായി വിരമിച്ച കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതവും അധികം കേൾക്കാത്ത ഗാനങ്ങളും ആ പരിപാടിയിലൂടെ കേൾക്കാൻ സാധിച്ചു.
0: അതേ പരിപാടിയെ കുറിച്ച് തന്നെയാണ് എൻ ദാമോദരൻ സാക്ഷാത്കാരം മേച്ചൂർ അദ്ദേഹത്തിന്റെ കത്തും. കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിച്ച ആ പരിപാടി തികച്ചും വ്യത്യസ്തവും അമൂല്യവും ഹൃദ്യവുമായി. ഏറെ നാളത്തെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് കോഴിക്കോട് ആകാശവാണിയിലെ സർവസ്വവുമായിരുന്ന അരങ്ങു കാണാത്ത നടനായ തിക്കോടിയനെ പറ്റി കാൺക കടലിനെ കണ്ടുറക്കാതെ എന്ന നാടകം സൃഷ്ടിച്ച് മുൻഗാമിക്ക് അർഹിക്കുന്ന ആദരം അദ്ദേഹം അർപ്പിച്ചു. ഗാനലോക വീഥികളിലടക്കം വ്യത്യസ്തമായ പല പരിപാടികളുടെയും അമരക്കാരനായ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബാലകൃഷ്ണൻ വെള്ളൂർ പയ്യന്നൂർ അദ്ദേഹം എഴുതുന്നത് 30-ാം തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടി കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയെന്നാണ്. കാരണം 34 വർഷത്തെ ആകാശവാണിയിലെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം കെ വി ശരത്ചന്ദ്രൻ സാർ വിരമിക്കുകയാണല്ലോ എന്നോർത്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടം. സാറിന് ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ ആശംസകളും നേരുന്നുണ്ട് ഇദ്ദേഹം. ഗാന്ധി ദർശനം പ്രൊഫസർ എം മുഹമ്മദിന്റെ ഭാഷണത്താൽ വളരെ നന്നാവുന്നുണ്ട് എന്നാണ് നമ്മുടെ കാർത്തികാണ്ടല്ലൂരിന്റെ അഭിപ്രായം. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും
1: നന്ദി.
0: കത്തുകളയക്കേണ്ട വിലാസം
1: ദർപ്പണം ആകാശവാണി കണ്ണൂർ 4.
0: മെസ്സേജുകളയക്കേണ്ട ഫോൺ നമ്പർ
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ദർപ്പണം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് അശ്വതി തിരുനാൾ രാമവർമ്മ.
2: ആകാശവാണി കണ്ണൂർ പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാട്ടിയ ഗാനം, ചിത്രം മേഘമൽഹാർ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രമേഷ് നാരായണൻ.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ, ഡോക്ടർ രഞ്ജിത്ത് എന്നിവരുടെ സംഗീതം. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. ഗായകർ ശ്വേത, വിജയ്, യേശുദാസ്.

ഇനി ചിത്ര പാടിയൊരു ഗാനം. ചിത്രം ഒരു കഥ, ഒരു നുണക്കഥ. ഗാനശില്പികൾ MD രാജേന്ദ്രൻ, ജോൺസൺ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

ചിത്രം എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ. ഗായകർ ബിജു നാരായണൻ. ചിത്ര ഗാനരചന എൻ വി കുറുപ്പ്. സംഗീതം രവീന്ദ്രൻ.

ഇനി എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനം, ചിത്രം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ. ONV യുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം സൂര്യഗായത്രി. ഗാനരചന എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ചിത്രം പാവക്കൂത്ത്. ഗായകർ ഉണ്ണിമേനോൻ രഞ്ജിനി. കെ ജയകുമാറിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം, ചിത്രം സാദരം. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.